ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, വൈശാഖം 15, കൊല്ലവർഷം 1201, മേടമാസം 22-ാം തീയതി, 2026 മെയ് 5 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 46 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ ജോയ്കുട്ടി വർഗീസ്.
1: മനുഷ്യ ജീവിതത്തിലെ തിരക്കുകൾക്കും വ്യഗ്രതകൾക്കും ഇടയിൽ ചിട്ടയായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരുവൻ പരാജയപ്പെടുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന നിസ്സംഗതയോടെയുള്ള സമീപനം തോൽവികളിൽ കലാശിക്കും എന്നത് സ്വാഭാവികം. എടുത്ത തീരുമാനങ്ങൾ വികലമാണ് എന്ന് ബോധ്യമാകുമ്പോൾ അവ തിരുത്തി മുമ്പോട്ട് പ്രയാണം ചെയ്യുവാൻ ആകണം. അപ്പോൾ വിജയം സുനിശ്ചിതം. ജയപരാജയങ്ങളുടെ മാനദണ്ഡം നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ അധിഷ്ഠിതമാണ്. സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടാക്കരുത് എന്ന ഒരു മൊഴിയുണ്ട്. ഒരു നിസ്സാര പ്രശ്നം ലഘുവായി പരിഹരിക്കുവാൻ നമുക്കാകും, എന്നാൽ അതിന് നാം ശ്രമിക്കുന്നില്ല. കാരണം ചെയ്യേണ്ടതെന്തെന്ന് തീരുമാനിക്കുവാൻ നമുക്കാകുന്നില്ല. മനസ്സിൻ്റെ ചഞ്ചലത നിമിത്തം നാം നിഷ്ക്രിയരാകുന്നു. അങ്ങനെ പ്രശ്നം ഗുരുതരമാകുന്നു. പരിഹരിക്കുക എന്നത് ദുഷ്കരമാകുന്നു. അപ്രകാരം ഒരു അവസ്ഥ സംജാതമാക്കരുത് എന്നതാണ് ആ പഴമൊഴിയുടെ അന്തസത്ത. ഏത് തീരുമാനവും ഉചിതമാകണമെങ്കിൽ വെച്ച് താമസിപ്പിക്കാതെ പ്രശ്നത്തിൻ്റെ ഗൗരവം പരിഗണിച്ച് പരിഹാരമാർഗങ്ങളെപ്പറ്റി ചിന്തിച്ച് ഒരു നിഗമനത്തിൽ എത്തുകയാണ് അഭികാമ്യം. ഉപദേശങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഏത് കാര്യമായാലും അന്യരെ ഉപദേശിക്കുവാൻ പലർക്കും താൽപ്പര്യമാണ്. ഇങ്ങനെ മറ്റുള്ളവർ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രാപ്യമാകണമെന്നില്ല. ബുദ്ധിയും യുക്തിയും സമന്വയിച്ച വ്യക്തിത്വങ്ങൾ എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കണം. എൻ്റെ ഉറ്റ സുഹൃത്ത് പറഞ്ഞതാണല്ലോ, അതനുസരിച്ചില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കേണ്ടതില്ല. നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ പോലും നാം സ്വയം തീരുമാനമെടുക്കുന്നതാണ് കരണീയം. തീരുമാനങ്ങൾ എന്തായാലും വസ്തുതകളുടെ പിൻബലമുണ്ടാകണം. വസ്തുതകൾ നൽകുന്നവരോട് സ്നേഹമസ്രണമായി സംവദിക്കുമ്പോൾ മനസ്സിൽ ആശയങ്ങൾ രൂപപ്പെട്ടു വരും. അതനുസരിച്ച് പ്രവർത്തന നിരതരാകാനാകും. നമ്മുടെ അഭിപ്രായത്തെ എതിർക്കുന്നവരോട് ചണ്ട കൂടരുത്. അവർ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് നിരീക്ഷിക്കണം. നന്നായി ചിന്തിച്ച് എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാകണം. തെറ്റായ തീരുമാനമെന്ന് ആരെങ്കിലും അഭിപ്രായപ്പെട്ടാൽ പരിഭ്രമിച്ച് തീരുമാനം മാറ്റേണ്ടതില്ല. എന്നാൽ പാളിച്ചു വന്നു എന്ന് വ്യക്തമായാൽ വാശി പിടിച്ച് അതിൽ കടിച്ച് തൂങ്ങേണ്ടതുമില്ല. തീരുമാനം മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നിഗമനം അനുചിതമാകാൻ കാരണമെന്താണെന്ന് അപഗ്രഥിക്കണം. മനസ്സിലായാൽ അത് ആവർത്തിക്കാതിരിക്കാൻ നമുക്കാകുമല്ലോ. വികലമായ മനസ്സുമായിരുന്നാൽ പുതിയ ആശയങ്ങൾക്കും യുക്തികൾക്കും നമ്മുടെ അന്തരംഗത്തിലേക്ക് കടക്കാൻ കഴിയാതെ പോകും. തീരുമാനം വേഗം എടുക്കണമെന്ന് പറഞ്ഞെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ഷിപ്രകോപം കൊണ്ട് വികാര വിക്ഷോഭിതരായിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. ആ സമയത്ത് നമ്മുടെ യുക്തി വേറൊരു തലത്തിലായിരിക്കും. നമ്മെ അലോസരപ്പെടുത്തുന്ന കത്തിന് ഉടൻ മറുപടി എഴുതരുതെന്ന് പറയാനുള്ള കാരണം ഇതുതന്നെ. ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ നാം ഉത്കണ്ഠാകുലരാകരുത്. അഭിമുഖീകരിക്കുന്ന വിഷമവൃത്തത്തിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന വിചിന്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ജീവിതം നന്നായി കരിപ്പിടിപ്പിക്കുന്നതിൽ നല്ല തീരുമാനങ്ങൾക്ക് നിർണായകമായ സ്ഥാനമുണ്ട്. പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ പിന്നീട് അനിവാര്യമായിരിക്കുന്നത് സമർപ്പണമാണ്. ലക്ഷ്യപ്രാപ്തി നേടുന്നതുവരെ അശ്രാന്ത പരിശ്രമത്തിൽ ഊന്നിയ പ്രവർത്തനം. പ്രവർത്തന പന്ഥാവിലെ ക്ലേശങ്ങൾ വൈതരണികളല്ല, പ്രത്യുത ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളായി പരിഗണിക്കണം. പ്രതിസന്ധികൾ തരണം ചെയ്ത് നേടിയെടുക്കുന്ന വിജയമാണ് ഉദാത്തമായത്.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ജോയ്കുട്ടി വർഗീസ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജിവെക്കുകയായിരുന്നു. 15 വർഷം ബംഗാൾ ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ നിലം പരിശാക്കി BJP പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. സ്വാതന്ത്ര്യാനന്തര ബംഗാളിലെ ആദ്യ BJP ഗവൺമെന്റാണ് അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിലെത്തുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നടൻ വിജയന്റെ തമിഴക വെട്രി കഴകം ചരിത്രം കുറിച്ചു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം 59 സീറ്റിലേക്ക് ഒതുങ്ങി. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. UAEയിലെ ഫുജൈറ എണ്ണ ഉൽപ്പാദന കേന്ദ്രത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. കഴിഞ്ഞ മാസം തുടങ്ങിയ വെടിനിർത്തൽ കരാറിന് ശേഷം ആദ്യമുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ NDA വൻ മുന്നേറ്റം നടത്തിയെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. എല്ലാ മണ്ഡലങ്ങളിലും NDAയുടെ വോട്ടിംഗ് ശതമാനം ഉയർന്നു. ഗവൺമെന്റിനെതിരായ ജനവികാരമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും അദ്ദേഹം വിലയിരുത്തി. മലപ്പുറത്ത് ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും വൈദ്യുത പോസ്റ്റുകളും വീണ് വ്യാപക നാശനഷ്ടം. പൂക്കോട്ടുപാടം ചുള്ളിയോട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ മുംബൈയിൽ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ 10 മത്സരങ്ങളിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് 6 പോയിന്റ് നേടി.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, കുറ്റിപ്പുറത്ത് കേശവൻ നായർ എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിത, ആലപിക്കുന്നത് രഞ്ജിനി സുധീരൻ. ഉദയഗീതം ഡോക്ടർ ബി അരുന്ധതി, പത്മിനി വാര്യർ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലിന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 8. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9 മണിക്ക് സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം, 10:02 ഗാനോപഹാരം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഗാനോപഹാരം തുടർന്ന് കേൾക്കാം, 11:02 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരയിപ്പൂക്കൾ, ഉച്ചയ്ക്ക് 12:02 ഹരിതവാണി, 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര, ലോക ആസ്മ ദിനം, ഡോക്ടർ ആരതി ബി ജി സംസാരിക്കുന്നു, 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 വൈകിട്ട് 4 മണിക്കും തിരയിപ്പൂക്കൾ, 3 മണിക്ക് ഞാനെന്റെ പ്രിയഗാനങ്ങൾ പുനഃപ്രക്ഷേപണം, ചലച്ചിത്ര നടൻ രഞ്ജിത് ശേഖർ പങ്കെടുത്തത്, 3:45 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:02 നമസ്തേ അനന്തപുരി, ഇതിൽ ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ ലീന ലെനിനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 9 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 8:02 സംഗീത സുധ, അമൃത മുരളി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ചത്, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഉച്ചയോടുകൂടി മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ പ്രഭാത അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഏതാനും ചില വരികൾ കേൾക്കാം. പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ്. പാരായണം ചെയ്തത് രഞ്ജിനി സുധീരൻ.

ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത് ഡോക്ടർ ബി അരുന്ധതി, പത്മിനി വാര്യർ എന്നിവർ ആലപിച്ച ഏകദന്ത സ്തോത്രം. നമസ്തേ അനന്തപുരിയിൽ, ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യൂസഫലി കേച്ചേരി വരികൾ എഴുതി നൌഷാദ് ഈണം പകർന്ന യേശുദാസ് പാടിയത് ചിത്രം ധ്വനി

0: പ്രഭാതഭേരി. ആദ്യം നോക്കാം പത്രവൃത്താന്തം. 16-ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക്. LDF 35 സീറ്റും 3 മണ്ഡലങ്ങൾ NDA നേടി. തമിഴ്നാട്ടിൽ നടൻ വിജയ് നയിച്ച TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. പരാജയപ്പെട്ട പ്രമുഖരിൽ മുഖ്യമന്ത്രി സ്റ്റാലിനും ഉൾപ്പെടുന്നു. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ NDA ഭരണം നിലനിർത്തി. നിലവിലെ മുഖ്യമന്ത്രിയായ N രംഗസ്വാമി മുഖ്യമന്ത്രിയായി തുടരും. 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ച് ബംഗാളിൽ 207 സീറ്റ് നേടി BJP അധികാരത്തിലേക്ക്. മുഖ്യമന്ത്രി മമതാ ബാനർജി പരാജയപ്പെട്ടു. അസമിൽ NDA സഖ്യത്തിന് ഭരണ തുടർച്ച. 126-ൽ 102 സീറ്റും NDA മുന്നണി നേടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ മുംബൈ ഇന്ത്യൻസ് 6 വിക്കറ്റിന് തോൽപ്പിച്ചു.
1: ഒരു ദശാബ്ദക്കാലത്തെ കേരളത്തിലെ LDF ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് സ്പഷ്ടമായ മാർജിനിൽ UDF വെന്നിക്കൊടി പാറിച്ചു. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന മുദ്രാവാക്യത്തോടെ പ്രചരണത്തിനിറങ്ങുമ്പോൾ ഒരു ദശാബ്ദക്കാലം ഭരിക്കുകയും ഭരണ റെക്കോർഡ് പ്രതിപക്ഷ വിമർശനങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരു മുന്നണിയുടെ അമിത വിശ്വാസം ആ മുദ്രാവാക്യത്തിലുണ്ടായിരുന്നു. ആ അമിത വിശ്വാസത്തെ പരിഹാസ്യമായൊരു വാക്യമാക്കി മാറ്റി കേരളത്തിലെ വോട്ടർമാർ ഒരു ബദലുണ്ടെന്ന് അസന്നിഗ്ധമായി തെളിയിച്ചു. കേരളത്തിലെ വോട്ടർമാർ ഏറ്റെടുത്തത് കേരളം ജയിക്കും, UDF നയിക്കും എന്ന മുദ്രാവാക്യമാണ്. UDF 102 സീറ്റുകൾ നേടിയപ്പോൾ LDF 35 ഒതുങ്ങി. NDA അക്കൌണ്ട് വീണ്ടും തുറന്നു എന്ന് മാത്രമല്ല, അത് 3 സീറ്റായി വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: എത്ര പാലം പണിതു, എത്ര കിലോമീറ്റർ റോഡ് പണിതു എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ എത്ര പേർക്ക് ഈ സാമൂഹ്യ സുരക്ഷ ആനുകൂല്യങ്ങൾ നൽകി എന്നതല്ല പ്രശ്നം.
1: അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ.
2: അതിനപ്പുറത്ത് ഒരു ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ വിശ്വസിക്കുന്ന ആ ഐഡിയോളജിയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുള്ള അയാളുടെ ഒരു മോറൽ കൺവിക്ഷൻ, അതിനൊക്കെ ചില പാളിച്ചകൾ സംഭവിച്ചു. അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോലും കഴിയാത്ത മുഖ്യമന്ത്രിയും, അതുകൊണ്ടാണല്ലോ ചോദ്യം ചോദിച്ച സഖാവിനോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ ചോദ്യകർത്താവിനെ കൈകാര്യം ചെയ്യേണ്ടത്. പണ്ട് EMS കേദാമോദരൻ അവരൊക്കെ സഖാക്കളുടെ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാറായി തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു ഐഡിയോളജിയുടെ ഡെഫിഷ്യൻസി അത് വളരെ വലുതാണ്. അതുകൊണ്ട് മറ്റ് പല കാര്യങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാകാം, പക്ഷെ അത് അതിനേക്കാളൊക്കെ ഉപരിയായി ഈ ഒരു ഐഡിയോളജിക്കൽ ഡെഫിഷ്യൻസി ആണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പരാജയത്തിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കേണ്ടത്.
1: 2016-ലും 2021-ലും തുടർച്ചയായി വിജയിച്ചതിന് ശേഷം നിലവിലുള്ള മുന്നണി വോട്ടർമാരുടെ മടുപ്പും തൊഴിൽ അടിസ്ഥാന സൌകര്യങ്ങൾ, വർദ്ധിച്ചു വരുന്ന പൊതുജന പ്രതീക്ഷകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സ്തംഭനാവസ്ഥയെ നേരിടാൻ മുന്നണിക്കായില്ല എന്നും ശക്തമായ സംഘടനാ സംവിധാനവും ക്ഷേമ പദ്ധതികളും ഉണ്ടായിരുന്നിട്ടും LDFലുള്ള വിശ്വാസം വോട്ടർമാർക്ക് കുറയുന്നതായും എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ചിരുന്നു. മുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് LDF വ്യതിചലിക്കുന്നു എന്ന ബോധവും വോട്ടർമാരെ മാറ്റിചിന്തിപ്പിച്ചു എന്ന് കരുതപ്പെടുന്നു.
3: തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിന്റെ വലിയ പ്രത്യേകതയായി എല്ലായ്പ്പോഴും എടുത്തു കാട്ടുന്നത് ഇടതുപക്ഷ മുന്നണിക്കും ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്, ഒരു മതേതര രാഷ്ട്രീയമുണ്ട്. അതുപോലെ തന്നെ UDFന് അവരുടേതായിട്ടുള്ള ചില രാഷ്ട്രീയ നിലപാടുകളുണ്ട്, BJPക്കുമുണ്ട്, NDAക്കുമുണ്ട്.
1: കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ CA ജോസ് കുട്ടി.
3: പക്ഷേ ആ നിലപാടുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഭരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നിലപാടുകൾക്ക് അനുസൃതമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ചില്ലെങ്കിൽ പരാജയം ഉണ്ടാകും എന്നുള്ളൊരു വലിയൊരു സന്ദേശം, അത് എത്രമാത്രം വലിയ സംഘടിതമായ പാർട്ടിയാണെങ്കിലും ഫലത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, എക്കാലത്തും CPM ആയിരുന്നു കേരളത്തിലെ പല മൂല്യങ്ങളുടെയും അടിസ്ഥാനമായിട്ട് നിന്നിട്ടുള്ളത്. അത് മതേതരത്വമാണെങ്കിലും അഴിമതിരഹിത ഭരണമാണെങ്കിലും ജനങ്ങളോടൊപ്പം നിൽക്കുന്നതാണെങ്കിലും, പക്ഷെ അതിൽ നിന്നല്ല CPM മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കനത്ത തിരിച്ചടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് ആശയപരമായ അടിത്തറയിലും സുതാര്യമായ നിലപാടുകളിലും വലിയ അപജയം സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള വലിയൊരു തിരിച്ചടി വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് UDF അതിന് മുന്നോട്ട് പോയി എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആശയപരമായിട്ടുള്ള നിലപാടുകളും തീർച്ചയായും ഒക്കെ എടുക്കുമ്പോൾ അത് UDFന് അനുകൂലമായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം, അത് ഭരണത്തോട് മാത്രമല്ല ഭരണത്തെ നയിച്ചവരോടുള്ള ഒരു അവരുടെ ഒരു ദാർഷ്ട്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പെരുമാറ്റത്തിലും ഭരണത്തിന്റെ വിവിധ ഏജൻസികളെ, പോലീസിനെയാണെങ്കിലും മറ്റ് സംവിധാനങ്ങളെയും ഒക്കെ നിഷ്പക്ഷവും സ്വതന്ത്രവുമായി ജനനീതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാത്തതിലുള്ള പ്രശ്നവും ജനപ്രതിഷേധവും ഒക്കെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണമായിട്ട് ആശ വർക്കേഴ്സിന്റെ സമരത്തെ നേരിട്ട രീതി, അല്ലെങ്കിൽ പോലീസിനെ പല ഘട്ടങ്ങളിൽ ഉപയോഗിച്ച രീതി, ഇതിനോടൊക്കെ ജനങ്ങൾ പ്രതികരിച്ചതാണ്. അവിടെ ബി ജെ പിക്ക് അത് വേണ്ട രീതിയിൽ മുതലാക്കുവാൻ കഴിഞ്ഞില്ല. അവർക്ക് പണ്ടുള്ളതിൽ വെച്ച് 3 സീറ്റ് കിട്ടിയെങ്കിലും ആ ഒരു വലിയൊരു ഭരണവിരുദ്ധ വികാരത്തെ, ഒരു രാഷ്ട്രീയതയോടുള്ള എതിർപ്പിനെ മുതലാക്കുവാൻ ഇതിൽ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നിടത്താണ് ഇതിപ്പോഴും ഒരു തികച്ചു മുന്നണിയായി നിൽക്കുന്നു, അല്ലെങ്കിൽ കുറച്ചു കാലം കൂടി അങ്ങനെ തുടരുവാനാണ് സാധ്യത.
1: കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സുരേഷ് രംഗരാജൻ.
4: പല റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരെയും എസ്പെഷ്യലി ടോപ്പ് ലെവലിലുള്ള ആളുകളെയെല്ലാം വച്ച് ഒരു കോക്കസ് ഭരണമാണ് പ്രത്യേകിച്ചും ഈ രണ്ടാം ടേമിൽ അവിടെ നടത്തിയപ്പോഴത്തേക്ക്. ഇപ്പൊ കിഫ്ബി പോലുള്ള ഭരണ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത സ്ഥാപനങ്ങൾ കൊണ്ടുവരികയും അതിൽ കൂടെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളിലോട്ടൊന്നും വലിയ ഒരു അഭിവൃദ്ധി ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. അതുപോലെ അതിന്റെ ഒരു ഭാഗമായിരിക്കും ഒരു പക്ഷേ യു ഡി എഫിന് 100+ സീറ്റുകൾ കിട്ടുകയും അത് അവർക്ക് തന്നെ അവർ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, പല നമ്മൾ ആരും മനസ്സിൽ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഉയർച്ച ഉണ്ടായി. ഒരു കാര്യം കൂടെ ഇതിൽ വളരെ വ്യക്തമാണ്, ഐഡിയോളജിക്ക് ഉള്ള പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങള് പൊതുവെ സിദ്ധാന്തത്തിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു. പ്രാക്ടിക്കലായിട്ടുള്ള പോളിസീസിൽ, നയപരിപാടികളിലാണ് ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതും നേട്ടങ്ങളിലാണ് ജനങ്ങൾ കൂടുതലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതായിരിക്കാം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ടായത്.
1: LDF വിരുദ്ധ വോട്ടുകളുടെ തന്ത്രപരമായ ഏകീകരണത്തെയും സാമ്പത്തിക പുനരുജ്ജീവനം, തൊഴിൽ, വിവാദ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കൽ പോലുള്ള പ്രാദേശിക ആശങ്കകൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഫലപ്രദമായ പ്രചാരണത്തെയും UDFന്റെ പുനരുജ്ജീവനം പ്രതിഫലിപ്പിച്ചു. മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ മുസ്ലിം ലീഗ് പോലുള്ള ഘടകകക്ഷികളുടെ ശക്തമായ പ്രകടനവും പരമ്പരാഗത വോട്ടർ അടിത്തറകളെ ശക്തിപ്പെടുത്തുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രകടനവും UDFന് ഗുണം ചെയ്തു. ഇവ നഷ്ടപ്പെട്ട അടിത്തറ വീണ്ടെടുക്കാൻ മാത്രമല്ല ശക്തമായ ഭൂരിപക്ഷം കെട്ടിപ്പടുക്കാനും UDFനെ സഹായിച്ചു.
5: ലോക്കൽ ബോഡി ഇലക്ഷന് പരാജയമാണ്, അത് ശരിക്കും പറഞ്ഞ ചരിത്രത്തിൽ അത്രയും പരാജയം LDFന് വന്നിട്ടില്ല.
1: ലോക്നിധി സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഇലക്ഷൻ സ്റ്റഡി കേരള കോർഡിനേറ്റർ KM സജാദ് ഇബ്രാഹിം.
5: പക്ഷെ എന്നിട്ടും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF അടുത്ത അസംബ്ലി ഇലക്ഷൻ അവർ ഫേസ് ചെയ്ത്, പക്ഷെ അതിൽ നിന്നുള്ള പാഠമൊന്നും അവർ ഉൾക്കൊണ്ടില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയും വിക്ടറി കിട്ടുന്നത്, അതായത് കോൺഗ്രസിന് 65 സീറ്റുകളിൽ വിജയം നേടുക എന്ന് പറഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP 3 സീറ്റ് കിട്ടുന്നത്. നേരത്തെ 1 സീറ്റ് കിട്ടിയിട്ടുണ്ട് 2016. 10 വർഷം ജനങ്ങൾ വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ സഹിച്ചു, LDFനെ സഹിച്ചു, പക്ഷെ ഇനി വേണ്ട എന്ന് ശക്തമായ ഒരു ഒരു മുന്നറിയിപ്പാണ് തന്നിരിക്കുന്നത്. ഒരു കാരണം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, സാമ്പത്തിക അവസ്ഥ വളരെ മോശമായിരുന്നു സർക്കാരിന്റെ. സർക്കാരിന്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് സർക്കാർ വന്നാലും അങ്ങനെ ആയിരിക്കാമെങ്കിലും കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മുടെ സാമ്പത്തികമായ പല കാര്യങ്ങളിലും പിന്നോക്കാവസ്ഥയിലായിരുന്നു. കിഫ്ബിയെ ആശ്രയിച്ചുള്ള രീതിയിലാണ് പല പരിപാടികളും മുടങ്ങുന്നുണ്ട്. സാധാരണ ജനങ്ങളുടെ ഇടയിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക അവസ്ഥ വളരെ പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ NH 66 അല്ലെങ്കിൽ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, അതിന്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറെ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉള്ള ഫണ്ടിൽ നിന്നൊക്കെ അത്യാവശ്യം സർക്കാർ ചെയ്തെങ്കിലും സർക്കാരിന്റെ ഒരു നല്ലൊരു നേട്ടമായിട്ട് എടുത്തു പറയുന്ന പല കാര്യങ്ങളും മിസ്സിംഗ് ആണ്. മാത്രമല്ല ആദ്യത്തെ ടേമിലുള്ള സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിലീഫും അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്തു, നല്ല മന്ത്രിമാരുമായിരുന്നു. ആ മന്ത്രിമാരെ കൂട്ടത്തോടെ പുറത്താക്കിയിട്ട് പുതിയ മന്ത്രിസഭ കൊണ്ടുവന്നപ്പോ തുടക്കം മുതലേ കല്ലുകിടിയായിരുന്നു.
1: സാമ്പത്തിക കാര്യ വിദഗ്ധ മേരി ജോർജ്.
6: കേരള സംസ്ഥാനം വലിയ ഫിസ്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും നല്ല

0: സ്ഥാനാർത്ഥിയാണ്. പുതുമുഖമാണ്, സ്ട്രോങ് റൂമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കാണിച്ച സൂക്ഷ്മത, താല്പര്യം, ആ താല്പര്യം തന്നെ പുതുമുഖമാണെങ്കിൽ പോലും ഒരു MLA എന്ന രീതിയിൽ എങ്ങനെ അവര് അസംബ്ലിയിൽ പെർഫോം ചെയ്യുന്ന എന്നുള്ളതിന്റെ തെളിവാണ്. പിന്നെ വയനാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ വനിതയും പൊതുവെ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ജയിച്ചു വന്നിരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ മിടുക്കരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ സീറ്റുകൾ നേടിയെന്നത് മാത്രമല്ല, ദ്വികക്ഷി ഭരണത്തിലൂടെ ഇതുവരെ കടന്നുപോയിരുന്ന കേരളത്തിൽ പ്രബലമായ മൂന്നാം കക്ഷിയായി സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു.
2: ഈ തെരഞ്ഞെടുപ്പിൽ BJPയും അക്കൌണ്ട് തുറന്നുവെന്ന് മാത്രമല്ല മൂന്ന് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്.
1: കാസർഗോഡ് കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലറും സെഫോളജിസ്റ്റുമായ ഡോക്ടർ T. ഗോപകുമാർ
2: 16% വോട്ട് പിടിച്ചിരിക്കാനാണ് സാധ്യത. മൂന്നാമതൊരു മുന്നണി വരുന്നത് മറ്റ് രണ്ട് മുന്നണികൾക്കും ഭാവിയിൽ ഒരു വെല്ലുവിളി ഉയർത്തും. കാരണം ബൈപോളാർ സമ്പ്രദായത്തിൽ ദ്വികക്ഷി രാഷ്ട്രീയ മുന്നണിയുള്ള രാഷ്ട്രീയമാണല്ലോ നമുക്കുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്ക് കേരളം പോകണോ, അതോ ഇനിയും രണ്ട് പാർട്ടി രണ്ട് മുന്നണികൾ മതി, പക്ഷേ ഈ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളിൽ ഏതെങ്കിലും ഒന്ന് ആസ്വദിക്കുമോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സൗകര്യത്തിന് ജനങ്ങൾ എപ്പോഴും രണ്ട് മുന്നണികളാണ് ആഗ്രഹിക്കുന്നത്. മൂന്നാമതൊരു മുന്നണി വരുന്നുണ്ട്. രാജ്യം ഒട്ടുക്ക വളർന്നൊരു പാർട്ടിയാണ്. 22 സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണോ, അതുകൊണ്ട് അതിനെ ചെറുതായി കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് മുന്നണികൾക്കും ഇതൊരു ചലഞ്ച് കൂടിയാണ്. മൂന്ന് സീറ്റ് ലഭിച്ചുള്ളെങ്കിൽ പോലും തീർച്ചയായിട്ടും BJP പ്രകടനം ശ്രദ്ധിക്കേണ്ടതാണ്. ജനങ്ങൾ ഈ വോട്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ബ്ലൈൻഡായിട്ട് കൊടുക്കുന്നില്ല എന്നൊരു സന്ദേശം കൂടിയുണ്ട് ഇതിനകത്ത്. അതാണ് രണ്ട് മുന്നണിക്ക് പുറമെ മൂന്നാമതൊരു മുന്നണിക്കും ഇവിടെ ഒരു സ്പേസ് കിട്ടാൻ കാരണമാക്കിയത്. ഈ പ്രകൃതി എന്ന് പറയുന്നതും അത് രാഷ്ട്രീയത്തിൽ ആയാലും എവിടെ ആയാലും ശൂന്യതയെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പുതിയ നല്ല നേതാക്കന്മാർ വരും. അതുകൊണ്ട് പഴയകാലത്തെ നേതാക്കന്മാർ നല്ലതായിരുന്നു, ഇനി നല്ല നേതാക്കന്മാർ വരില്ല എന്നില്ല, തീർച്ചയായിട്ടും പുതിയ നേതാക്കന്മാർ ഉദയം ചെയ്യുക തന്നെ ചെയ്യും.
1: ഈ തെരഞ്ഞെടുപ്പ് ഫലം സഖ്യങ്ങൾ സീറ്റ് നേടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല, ജനങ്ങൾ അവരുടെ ശബ്ദം വീണ്ടെടുക്കുന്നതിനെ കുറിച്ചുമാണ്. ഭരണം എല്ലായ്പ്പോഴും ഉത്തരവാദിത്തമുള്ളതാണെന്നും അധികാരം ശാശ്വതമല്ലെന്നും കേരളത്തിലെ വോട്ടർമാർ വീണ്ടും ഓർമ്മിപ്പിച്ച തെരഞ്ഞെടുപ്പ് ഫലം, UDF അതിന്റെ തിരിച്ചുവരവ് ആഘോഷിച്ചേക്കാം, LDF അതിന്റെ പതനത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്തിയേക്കാം, NDA കൂടുതൽ സീറ്റുകൾ സ്വപ്നം കണ്ടേക്കാം, എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിജയി മലയാളികളുടെ ജനാധിപത്യ മനോഭാവമാണ്. വ്യക്തതയോടും ധൈര്യത്തോടും കൂടി നിരീക്ഷിക്കുകയും ചോദ്യം ചെയ്യുകയും ബാലറ്റ് പെട്ടിയിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധ കേരളം.
3: മറ്റൊരു വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ. നമസ്തേ അനന്തപുരിയിൽ.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:00 പ്രക്ഷേപണം ചെയ്യുന്നു.

പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങള് ഈ ബി ബി സി കൂട്ടം എന്നാണ് ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ടുകൾ

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബിജെപി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വെറ്ററി കഴകം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തിലും ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന ആശയത്തിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് 5 സംസ്ഥാനങ്ങളിലും താമര വിരിയാൻ കാരണമായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച വിജയത്തിന് നേതൃത്വം നൽകിയ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്തെ 20-ൽ സംസ്ഥാനങ്ങളിൽ ബിജെപി NDA സഖ്യം അധികാരത്തിലുണ്ടെന്നും ബിജെപിയുടെ മന്ത്രം പൌരനാണ് ദൈവം എന്നതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പശ്ചിമബംഗാളിന്റെ മികച്ച ഭാവിക്കായി പാർട്ടി അക്ഷീണം പ്രവർത്തിക്കും. അവിടുത്തെ സ്ത്രീകൾ ഇനി സുരക്ഷിതരാണെന്നും യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഉറപ്പു നൽകി. 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും ജനങ്ങൾ ബിജെപിയിലും NDAയിലും വിശ്വാസം അർപ്പിച്ചതിന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ജനങ്ങളെ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും നബീൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജി വയ്ക്കുകയായിരുന്നു. രാജി സ്വീകരിച്ച ഗവർണർ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാജ്ഭവൻ കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 LDFഉം 5 UDFഉം വിജയിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ 19,247 വോട്ടിനും പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫ് 11,453 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമാണ് വിജയിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പേരാവൂരും ഇരിക്കൂറും നിലനിർത്തിയതിനു പുറമെ കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങൾ ഇത്തവണ UDF പിടിച്ചെടുത്തു. പേരാവൂരിൽ KK ശൈലജയെയാണ് സണ്ണി ജോസഫ് പരാജയപ്പെടുത്തിയത്. കണ്ണൂരിൽ TO മോഹനൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്തിയാണ് വിജയം കൈവരിച്ചത്. കല്യാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിലാണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പയ്യന്നൂരിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ തളിപ്പറമ്പിൽ 12,551 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്വതന്ത്രൻ TK ഗോവിന്ദൻ വിജയകിരീടം ചൂടിയത്. അഴീക്കോട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KV സുമേഷ് 349 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്.
2: UDF പാലക്കാട് മുൻ വർഷത്തേക്കാൾ 3 സീറ്റ് കൂടുതൽ പിടിച്ചെടുത്തു. മത്സരിച്ച മന്ത്രി MB രാജേഷ് പരാജയപ്പെടുകയും ചെയ്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
4: കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി 3 സീറ്റുകൾ പിടിച്ചെടുത്താണ് UDF പാലക്കാട് ജില്ലയിൽ മുന്നേറ്റമുണ്ടാക്കിയത്. തൃത്താല, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങളാണ് പിടിച്ചെടുത്തത്. തൃത്താലയിൽ മന്ത്രി MB രാജേഷ് പരാജയപ്പെട്ടു. ഇത്തവണ മത്സരിച്ചില്ലെങ്കിലും മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമായിരുന്ന ചിറ്റൂരിലും LDF പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒറ്റപ്പാലം ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ LDFന്റെ ഭൂരിപക്ഷം കുറച്ചതും ജില്ലയിൽ UDFന്റെ വിജയത്തിന് തിളക്കം കൂട്ടി. പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ BJPക്ക് 2nd സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പാലക്കാട് UDFലെ രമേശ് പിഷാരടിയും മലമ്പുഴയിൽ സിറ്റിംഗ് MLA പ്രഭാകരനുമാണ് വിജയിച്ചത്.
2: കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാനാവാതെ കോൺഗ്രസ്. 13 സീറ്റിൽ 4 മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
5: ശക്തന്റെ തട്ടകം ഇത്തവണയും ചുവന്നു തന്നെയിരിക്കും. സംസ്ഥാനമൊട്ടാകെ യു ഡി എഫ് തരംഗം തീർത്തപ്പോഴും ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ നാലു മണ്ഡലങ്ങളിൽ മാത്രമാണ് തൃശൂരിൽ യു ഡി എഫിന് വിജയിച്ചു കയറാനായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും എൽ ഡി എഫ് തന്നെ വിജയിച്ചു. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ അക്ബർ ഗുരുവായൂരിലും വിജയിച്ചു. മുല്ലൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാജൻ മൂന്നാം തവണയും വിജയിച്ചു. എന്നാൽ മന്ത്രി ആർ ബിന്ദുവിനെ പരാജയപ്പെടുത്തി തോമസ് ഉണ്ണിയാടൻ മുന്നേറി. വെറും 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ ടി എൻ പ്രതാപനെ വീഴ്ത്തി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിജയിച്ചു കയറി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് കേരളത്തിൽ എൻ ഡി എയുടെ ഉജ്ജ്വല വിജയമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തി. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും ബി ജെ പിക്ക് നൽകിയ വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഒരു കക്ഷിയും ചെയ്തില്ലെന്നും നിയമസഭയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്തിക്കാനോ അഴിമതിക്കെതിരെ ശബ്ദമുയർത്താനോ ആരും ഉണ്ടായിരുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 15 വർഷം ബംഗാൾ ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബി ജെ പി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. സ്വാതന്ത്ര്യാനന്തര ബംഗാളിലെ ആദ്യ ബി ജെ പി ഗവൺമെന്റാണ് അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിൽ എത്തുന്നത്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ 293 അംഗ നിയമസഭയിൽ 206 സീറ്റും സ്വന്തമാക്കിയാണ് ബി ജെ പിയുടെ വിജയം. തൃണമൂൽ കോൺഗ്രസിന് 81 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. കോൺഗ്രസിനും എ ജെ യു പിക്കും 2 സീറ്റ് ലഭിച്ചപ്പോൾ സി പി ഐ എം 1 സീറ്റിൽ വിജയിച്ചു. സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ ടി എം സി മേധാവി കൂടിയായ മമതാ ബാനർജി ബി ജെ പി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000+ വോട്ടിന് തോറ്റു. രണ്ട് ഘട്ടങ്ങളിൽ പൂർത്തിയായ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് 92.47% പോളിംഗ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വെട്രി കഴകം ചരിത്രം കുറിച്ചു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം 59 സീറ്റിലേക്ക് ഒതുങ്ങി. പ്രതിപക്ഷ അണ്ണാ ഡി എം കെ 47 വിജയിച്ചു. കോൺഗ്രസ് 5 സീറ്റിലും ടി എം കെ 4 സി പി ഐ, സി പി ഐ എം, ബി സി കെ, മുസ്ലിം ലീഗ് പാർട്ടികൾ 2 സീറ്റിലും ബി ജെ പി, ഡി എം ഡി കെ, അമ്മാ മക്കൾ മുന്നേറ്റ കഴകം എന്നീ കക്ഷികൾ ഓരോ സീറ്റിലും വിജയിച്ചു. കൊളത്തൂരിലെ സ്വന്തം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ടി വി കെ സ്ഥാനാർത്ഥി ബി എസ് ബാബുവിനോട് 8,700+ വോട്ടിന് പരാജയപ്പെട്ടു. അതേസമയം ഉപമുഖ്യമന്ത്രിയും മകനുമായ ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് തിരുവല്ലിക്കേനി മണ്ഡലത്തിൽ ടി വി കെയുടെ ഡി സെൽവത്തെ 7,000+ വോട്ടിന് തോൽപ്പിച്ചു. പെരമ്പൂരിലും ട്രിച്ചി ഈസ്റ്റിലും മത്സരിച്ച ടി വി കെ നേതാവ് വിജയ് 2 വിജയിച്ചു. ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ ഡോക്ടർ എൽ മുരുകൻ അവിനാശി സംവരണ മണ്ഡലത്തിൽ ടി വി കെയുടെ എസ് കമലിയോട് പരാജയപ്പെട്ടു. അടുത്തിടെ ഡി എം കെയിൽ ചേർന്ന മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് വിജയിച്ചു. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് ബി ജെ പി മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയെയും പുതുച്ചേരിയുടെ ചുമതല വഹിക്കുന്ന നിർമ്മൽ കുമാർ സുരാനിയെയും കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. ബി ജെ പി പാർലമെന്ററി ബോർഡ് ഇവരുടെ പേരുകൾ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദേശീയപാതയിൽ മലപ്പുറം കൂരിയാട് നിർമ്മിച്ച വയാഡക്റ്റിന്റെ പ്രവൃത്തി പൂർത്തിയായി. അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി 2 പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് കെ എൻ ആർ സി അധികൃതർ പറഞ്ഞു. കോഴിക്കോട് ഭാഗത്തേക്ക് റോഡ് തുറന്നുകൊടുത്ത് സർവീസ് റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും ആലോചനയുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിന് ഓംബുഡ്സ്മാൻ എം എസ് അബ്ദുൾ കലാം ആസാദ് ഇന്നു മുതൽ ആലപ്പുഴയിൽ സിറ്റിംഗ് നടത്തും. ഇന്ന് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിലാണ് സിറ്റിംഗ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജാഗ്രത നിർദ്ദേശമൊന്നും ഇല്ല. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ മുംബൈയിൽ 6 തോൽപ്പിച്ചു. ഇതോടെ 10 നിന്ന് മുംബൈ ഇന്ത്യൻസ് 6 നേടി. അതേസമയം 9 നിന്ന് 4 നേടിയ ലക്നൌ സൂപ്പർ ജയൻസ് ടൂർണമെന്റിൽ നിന്ന് നോക്കൌട്ട് ഭീഷണി നേരിടുകയാണ്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7 മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു. 2 ഓരോ ഗോൾ വീതം നേടി. ഇന്ന് മുംബൈ സിറ്റി എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടും. വൈകിട്ട് 7 മുംബൈയിലാണ് മത്സരം. യു ഡി എഫിന്റെ ചിട്ടയായ പ്രവർത്തനമാണ് വലിയ വിജയത്തെ സഹായിച്ചതെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിലെ 13-ൽ 12 സീറ്റ് നേടി യു ഡി എഫ് വൻ നേട്ടമാണ് കൈവരിച്ചതെന്ന് പ്രവീൺകുമാർ വിലയിരുത്തി. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന്റെ പരാജയം പരിശോധിച്ച് ദൌർബല്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിത പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി അശോക് കുമാർ വിജയിച്ചു. 1,115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബിജെപി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വിക്ടറി കടകം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്തേ അനന്തപുരി തുടരുന്നു. പി ഭാസ്കരൻ വരികളെഴുതി, ദേവരാജൻ സംഗീതം പകർന്ന യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ശ്രീദേവി ദർശനം.

0: നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: കാർഷിക മേഖലാ വാർത്തകൾ. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മനുരത്ന മനുവർണ നെൽവിത്തുകൾ, മാവിന്റെ 21 ഇനങ്ങളുടെ തൈകൾ, 5 ഇനം പ്ലാവിന്റെ തൈകൾ, മോഹിത് നഗർ ഇനം കൌങ്ങ്, കേരശ്രീ തെങ്ങിൻ തൈ, പേരയ്ക്ക ഇനങ്ങൾ, 4 ഇനം ചാമ്പലെയർ, നാരകം സപ്പോട്ട ഗ്രാഫ്റ്റ്, കുരുമുളക് ലെയർ തൈകൾ, റംബൂട്ടാൻ ബഡ്, വേപ്പ്, കറിവേപ്പില, സീതപ്പഴം, നിലക്കടല എന്നിവയുടെ തൈകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487237726. കേരള കാർഷിക സർവകലാശാലയിലെ ഈ പഠന കേന്ദ്രം കാഡ് ഉപയോഗിച്ചുള്ള ലാൻഡ്സ്കേപ്പ് ഡിസൈനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഓൺലൈൻ പരിശീലനം ഈ മാസം 11 മുതൽ 15 വരെ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഈ മാസം 8. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9495943875. വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാലയിൽ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷിക്കാം. കാർഷിക മേഖലയിലെ ഡ്രോൺ സാധ്യതകൾ, സ്മാർട്ട് കൃഷിരീതികൾ എന്നിങ്ങനെ പുതുമയുള്ള കാർഷിക ആശയങ്ങൾ സംരംഭമാക്കി മാറ്റുന്നതിനായി അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലെ റാഫ്താർ പദ്ധതിയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. കാർഷിക ഡ്രോണുകൾക്കുപരി നിരീക്ഷണത്തിനും വിള ഇൻഷുറൻസിനുമുള്ള മിനി ഡ്രോണുകളുടെയും പരിശീലനം സർവകലാശാലയിലെ ഡ്രോൺ പൈലറ്റ് പരിശീലന കേന്ദ്രം നൽകുന്നു. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലെ സേവനങ്ങൾ ലഭ്യമാകുന്നതിനും ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനും മറ്റ് സംരംഭകത്വ വികസന പരിശീലനങ്ങൾക്കുമായി ഡോ കെ പി സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 680656 എന്ന വിലാസത്തിലോ 9778436265 എന്ന ഫോൺ നമ്പറിലോ വിളിക്കാവുന്നതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ കായംകുളം പ്രാദേശിക കേന്ദ്രത്തിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് വിവിധ വിഷയങ്ങളിൽ സ്റ്റൈഫൻഡോടുകൂടി 8 മാസം നീണ്ടുനിൽക്കുന്ന പരിശീലനം നൽകുന്നു. കാർഷിക സാങ്കേതിക വിദ്യകളിലുള്ള സംരംഭകത്വ പരിശീലനത്തിന് 7 ഒഴിവുകളുണ്ട്. യോഗ്യത +2. പ്രതിമാസ സ്റ്റൈഫൻഡ് 15,000 രൂപ. പ്രായപരിധി 18-നും 40-നും മധ്യേ. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും നിർദ്ദിഷ്ട മാനദണ്ഡപ്രകാരം ഈ മാസം 7-ാം തീയതി രാവിലെ 9 മണിക്ക് കായംകുളം CPCRIയിൽ നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്കായി നടത്തിയ പരിശീലനത്തിൽ പങ്കെടുത്തവർ ഈ പരിശീലനങ്ങൾക്ക് അർഹരല്ല. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 6 മെയ്. രജിസ്റ്റർ ചെയ്യാനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0479244421. വിളിക്കേണ്ട സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ. കൂടാതെ കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ കായംകുളം പ്രാദേശിക കേന്ദ്രത്തിൽ പട്ടികവർഗ വിഭാഗക്കാർക്ക് കാർഷിക സാങ്കേതിക വിദ്യകളിലെ നൈപുണ്യ വികസനത്തിനായി 15,000 രൂപ പ്രതിമാസ സ്റ്റൈഫൻഡോടുകൂടി 8 മാസം നീണ്ടുനിൽക്കുന്ന പരിശീലനം നൽകുന്നു. 3 ഒഴിവുകളുണ്ട്. +2 പാസായവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-നും 40-നും മധ്യേ. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് ഈ മാസം 8-ന് രാവിലെ 9 മണിക്ക് കായംകുളം CPCRIയിൽ നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും കായികക്ഷമതാ പരിശോധനയുടെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികവർഗ വിഭാഗക്കാർക്കായി നടത്തിയ പരിശീലനത്തിൽ പങ്കെടുത്തവർ ഈ പരിശീലനത്തിന് അർഹരല്ല. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഈ മാസം 7. രജിസ്റ്റർ ചെയ്യാനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0479244421. വിളിക്കേണ്ട സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ. കാർഷിക നിർദ്ദേശം ഇനി പറയുന്നു. തെങ്ങിൻ തോപ്പുകളിൽ ഇടവേളയായി ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ മുതലായവ കൃഷി ചെയ്യാം. ചെന്നീരൊലിപ്പ് മാരകമാകാൻ സാധ്യതയുണ്ട്. കറ ഒലിക്കുന്ന ഭാഗം വൃത്തിയാക്കി ഉരുകിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ചെറുതെങ്ങുകൾക്ക് വെയിലിൽ നിന്ന് സംരക്ഷണം നൽകണം. തെങ്ങിൻ തോപ്പുകളിൽ ജലസേചനം തുടരേണ്ടതും ചെറുതെങ്ങുകൾക്ക് തണൽ നൽകുകയും ചെയ്യേണ്ടതാണ്. നനയ്ക്കാൻ കഴിയാത്ത തെങ്ങുകളുടെ ചുവട്ടിൽ പുതയിടുകയോ തൊണ്ട് കമഴ്ത്തി അടുക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. ചെമ്പൻ ചെല്ലി, കൊമ്പൻ ചെല്ലി മുതലായവർക്കെതിരെ കർഷകർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
3: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 വരെ. മാറുന്ന സാഹചര്യങ്ങളും പേരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. മാറുന്ന സാഹചര്യങ്ങളും പേരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00 വരെ.
4: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9:00 പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
0: ഇന്ന് May 5 ചരിത്രത്തിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യങ്ങളുമായി ഇപ്പോൾ
5: ചരിത്രത്തിൽ ഇന്ന് ലോകചരിത്രത്തെ മാറ്റിമറിച്ച ചിന്തകനും ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ സ്ഥാപകനുമായ കാൾ മാർക്സ് 1818 May 5 ജർമ്മനിയിൽ ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതികളായ ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നിവ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സാമൂഹിക വിപ്ലവങ്ങൾക്ക്

0: അടിത്തറപാകി. മുതലാളിത്തത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശകലനങ്ങളും തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. മലയാള ഭാഷയിലെയും സാഹിത്യത്തിലെയും വിപ്ലവകാരിയായ കവിയും തുള്ളൽ എന്ന പ്രിയങ്കരമായ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവുമായ കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് 1705 May 5. സാധാരണക്കാരന്റെ കവി എന്നാണ് കുഞ്ചൻ നമ്പ്യാർ അറിയപ്പെടുന്നത്. പുരാണ കഥകളെ കേരളീയ പശ്ചാത്തലത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും കഠിനമായ സംസ്കൃത പദങ്ങൾ ഒഴിവാക്കി പച്ച മലയാളത്തിൽ സാഹിത്യം രചിക്കുകയും ചെയ്ത അദ്ദേഹം മലയാള സാഹിത്യത്തിലെ ആക്ഷേപഹാസ്യത്തിന്റെ തമ്പുരാനാണ്. ഫ്രഞ്ച് ചക്രവർത്തിയും ഇതിഹാസ യുദ്ധ തന്ത്രജ്ഞനുമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് 1821 May 5 സെന്റ് ഹെലീന ദ്വീപിൽ വെച്ച് അന്തരിച്ചത്. യൂറോപ്പിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും തന്റെ ഭരണത്തിന് കീഴിലാക്കിയ അദ്ദേഹം ലോകം കണ്ട മികച്ച സൈനിക തലവന്മാരിൽ ഒരാളായിരുന്നു. നെപ്പോളിയൻ കോഡ് എന്ന പേരിൽ അദ്ദേഹം കൊണ്ടുവന്ന നിയമപരിഷ്കാരങ്ങൾ ആധുനിക നിയമവ്യവസ്ഥയ്ക്ക് ഇന്നും അടിസ്ഥാനമായി തുടരുന്നു. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ അമേരിക്കക്കാരനായി അലൻ ഷെപ്പേർഡ് മാറിയത് 1961 May 5. Freedom 7 എന്ന പേടകത്തിലായിരുന്നു അദ്ദേഹം തന്റെ ചരിത്രപ്രധാനമായ യാത്ര നടത്തിയത്. സോവിയറ്റ് യൂണിയന്റെ യൂറി ഗഗാറിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ മനുഷ്യനായിരുന്നു ഷെപ്പേർഡ്. ഈ ദൌത്യം അമേരിക്കയുടെ ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലായിരുന്നു. ലോകമെമ്പാടുമുള്ള പോർച്ചുഗീസ് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതാനായി എല്ലാ വർഷവും May 5 ലോക പോർച്ചുഗീസ് ഭാഷാ ദിനമായി ആചരിക്കുന്നു. 2019 യുനെസ്കോയാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 1949 May 5 കൗൺസിൽ ഓഫ് യൂറോപ്പ് സ്ഥാപിതമായത്. 10 പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ ലണ്ടനിൽ വെച്ചാണ് ഇതിനായുള്ള കരാറിൽ ഒപ്പിട്ടത്. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി ഈ സംഘടനയ്ക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ 7-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സേൽ സിംഗ് 1916 May 5 ജനിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യത്തെ സിഖ് മതസ്ഥനായിരുന്നു അദ്ദേഹം. പഞ്ചാബ് മുഖ്യമന്ത്രിയായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായും അദ്ദേഹം മികച്ച സേവനം അനുഷ്ഠിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് തടവിലായിരുന്ന മഹാത്മാഗാന്ധിയെ ആരോഗ്യപരമായ കാരണങ്ങളാൽ 1944 May 5 ബ്രിട്ടീഷ് സർക്കാർ വിട്ടയച്ചത്. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. ജയിലിൽ വെച്ച് തന്റെ പത്നി കസ്തൂർബ ഗാന്ധിയെയും സെക്രട്ടറി മഹാദേവ് ദേശായിയെയും അദ്ദേഹത്തിന് നഷ്ടമായി. ഗാന്ധിജിയുടെ മോചനം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു ദിശാബോധം നൽകി. മോചനത്തിന് ശേഷം അദ്ദേഹം രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വീണ്ടും സജീവമാക്കി. സാമൂഹിക പരിഷ്കർത്താവും കോലാപ്പൂർ രാജാവുമായിരുന്ന രാജർഷി ഷാഹു മഹാരാജ് 1922 May 5 അന്തരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ജാതി വിവേചനത്തിനെതിരെ പോരാടിയ അദ്ദേഹം ഡോക്ടർ B.R. അംബേദ്കറുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയിരുന്നു. പഞ്ചാബി സംഗീത ലോകത്തെ വിപ്ലവകാരിയായ ഗായകൻ അമർ സിംഗ് ചമകില 1988 May 5 കൊല്ലപ്പെട്ടത്. തന്റെ വ്യത്യസ്തമായ സംഗീത ശൈലിയിലൂടെ അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ ജനപ്രീതി നേടി. പഞ്ചാബിന്റെ സംസ്കാരവും കർഷക ജീവിതവും അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിറഞ്ഞു നിന്നു. ആരാധകർക്കിടയിൽ അദ്ദേഹം പഞ്ചാബിന്റെ എൽവിസ് പ്രെസ്ലി എന്ന് അറിയപ്പെട്ടിരുന്നു.
1: ചരിത്രത്തിൽ ഇന്ന് ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങള് ഈ ബി ബി സി കൂട്ടം എന്നാണ് ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ടുകൾ

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം, ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽനട മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ആസ്മ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ആരതി BG സംസാരിക്കുന്നു.
4: ആസ്മ രോഗ ചികിത്സയിൽ ഏറ്റവും പ്രധാനം ട്രിഗറുകളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക എന്നതാണ്. രോഗതീവ്രതയിലെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാ രോഗികളിലും കാണപ്പെടാം. ഇത് ദിവസത്തിൽ പല പ്രാവശ്യം വരാവുന്ന വ്യത്യാസങ്ങളാണ്. ഇത്തരം വ്യത്യാസങ്ങളെ വീട്ടിൽ വച്ച് തന്നെ മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഈ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഡോക്ടറുടെ മുൻനിർദ്ദേശപ്രകാരമുള്ള നിയന്ത്രണോപാധികൾ സ്വീകരിച്ചാൽ ആസ്മയെ എളുപ്പം നിയന്ത്രണത്തിലാക്കാവുന്നതാണ്. ട്രിഗറുകളെ ഒഴിവാക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പുകവലി ഒഴിവാക്കൽ. പുകവലിക്കുന്നവർക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും നേരിട്ടല്ലാതെയുള്ള പുക ശ്വസിക്കുന്നതിലൂടെ ആസ്മ വരാവുന്നതാണ്. മാത്രമല്ല പുകവലി COPD എന്ന ശ്വാസകോശ രോഗത്തിലേക്കും നയിക്കും. അതിനാൽ തന്നെ ആസ്മ രോഗികൾ അവരുടെ കുടുംബാംഗങ്ങൾ പുകവലി ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ തണുത്ത ആഹാരം കഴിക്കുമ്പോഴും തണുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങളും ആസ്മ ട്രിഗേർഡ് ആവുന്നത് കാണാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് ആസ്മയെ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കും. അമിതവണ്ണം നിയന്ത്രിക്കുന്നതും ആസ്മ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായകരമാണ്. നമ്മുടെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുകയും ആസ്മയുടെ ട്രിഗറുകളായ പൊടി, പുക, പൂമ്പൊടി എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും വഴി ആസ്മ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുന്നതിനെ ആസ്മ അറ്റാക്ക് അല്ലെങ്കിൽ ആസ്മ എക്സാസർബേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ എന്തു ചെയ്യാമെന്ന് നോക്കാം. ഇൻഹേലറുകൾ നിർദ്ദേശിക്കപ്പെട്ട ഒരാളാണെങ്കിൽ മുൻ ദിവസങ്ങളിൽ അതിന്റെ പ്രയോഗം ക്രമപ്രകാരമായിരുന്നു എന്ന് ഉറപ്പുവരുത്തുക. അണുബാധയുടെ ലക്ഷണങ്ങളായ പനി, നിറവ്യത്യാസമുള്ള കഫത്തോടുകൂടിയ ചുമ, തൊണ്ടവേദന എന്നിവയുണ്ടെങ്കിൽ രക്തപരിശോധനയോ എക്സ്റേയോ എടുത്ത് ശരിയായ രോഗനിർണയവും ചികിത്സയും നൽകേണ്ടത് അത്യാവശ്യമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഇഞ്ചക്ഷൻ, നെബുലൈസേഷൻ എന്നിവ പോലുള്ള ആശുപത്രികളിൽ നിന്ന് നേടേണ്ട ചികിത്സാ മാർഗങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഈ സാഹചര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട ഇൻഹേലറുകൾ ഉയർന്ന ഡോസിൽ എടുക്കേണ്ടതായും വരാം. ഇതിനായി ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. ആസ്മ ചികിത്സയിൽ ഇരിക്കുമ്പോഴും രോഗാവസ്ഥ പൂർണ്ണ നിയന്ത്രണത്തിലല്ല എങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്ക് നോക്കാം. രാത്രികാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന തരത്തിൽ ചുമയോ ശ്വാസം മുട്ടലോ അനുഭവപ്പെടുക, പകൽ സമയത്ത് ആഴ്ചയിൽ 2 തവണയിൽ കൂടുതൽ ആസ്മ രോഗലക്ഷണങ്ങൾ മൂർച്ഛിച്ചു വരിക, ആസ്മ രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് വർദ്ധിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഇൻഹേലറുകൾ ആഴ്ചയിൽ 2 തവണയോ അതിൽ കൂടുതലോ ഉപയോഗിക്കേണ്ടി വരിക, ആസ്മ കാരണം ദൈനംദിന ചര്യകൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക എന്നിവയെല്ലാം രോഗാവസ്ഥ പൂർണ്ണ നിയന്ത്രണത്തിലല്ല എന്ന് സൂചിപ്പിക്കുന്നു. രോഗലക്ഷണങ്ങൾ അധികരിക്കുമ്പോൾ യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ശ്വസനം നിലയ്ക്കാനും മരണം വരെ സംഭവിക്കാനും ഉള്ള സാധ്യതയുണ്ട്. അതിനാൽ കൃത്യസമയത്ത് തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളുടെ പൾമണോളജിസ്റ്റിനെ ഉടനെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതുമാണ്. സാധാരണയായി ആസ്മയുള്ളവരിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഒരു ആസ്മ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കേണ്ടതാണ്. ഇത് കൃത്യമായും പ്രയോഗത്തിൽ വരുത്തുന്നുണ്ട് എന്നതും ഉറപ്പുവരുത്തണം. ആസ്മ സാധ്യതയുള്ള കുട്ടികളിൽ അടിക്കടി ഫ്ലൂ പോലുള്ള രോഗങ്ങൾ കാണാറുണ്ട്. ഇതിൽ നിന്നുള്ള പ്രതിരോധത്തിനായി ഇൻഫ്ലുവൻസ വാക്സിൻ കുത്തിവയ്പ് എടുക്കാവുന്നതാണ്. ഇത് കുട്ടികളിൽ ഫ്ലൂ ബാധ ഉണ്ടായാൽ തന്നെ അത് തീവ്ര അണുബാധയായി മാറാതിരിക്കാൻ സഹായിക്കും. ആസ്മ എന്നത് വിട്ടുമാറാത്ത ഒരു രോഗമായാണ് പൊതുവേ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ശരിയായ രോഗനിർണയത്തിലൂടെയും ട്രിഗറുകൾ തിരിച്ചറിയുന്നതിലൂടെയും യഥാസമയം ഡോക്ടറുടെ കൺസൾട്ടേഷനിലൂടെയും ശരിയായ ചികിത്സാ രീതികളിലൂടെയും ഭൂരിഭാഗം രോഗികളിലും ആസ്മ എന്നത് നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്. ആസ്മ രോഗ നിയന്ത്രണം ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനും കാര്യക്ഷമതയിലും മാത്രമല്ല നമ്മുടെ ദൈനംദിന ചര്യയുടെ സുഗമമായ പ്രവർത്തനത്തിലും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്.

0: അതിനാൽ തന്നെ ആസ്മയെ നിസാരമായി കാണാതെ കൃത്യമായ ചികിത്സയും പ്രതിരോധ മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടതാണ്.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ആസ്മ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആരതി ബിജി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: കേൾക്കാം മുഖചിത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് മോഹൻ സിത്താര.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9 4 4 7 3 4 1 4 8 4.
0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: പ്രിറ്റോറിയയിലെ ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടുവാനായി ഗാന്ധി ഉടനെ ശ്രമിച്ചു. പ്രിറ്റോറിയയിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ച കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായിരുന്നു അങ്ങനെയൊരു യോഗം വിളിച്ചുകൂട്ടുവാൻ തീർച്ചപ്പെടുത്തിയത്. സദ് ഹാജി മുഹമ്മദ് ഹാജി യൂസഫാണ് അവിടുത്തെ ഇന്ത്യക്കാരിൽ ഒരു പ്രധാനി. അതുകൊണ്ട് യോഗം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വെച്ച് കൂടുവാൻ നിശ്ചയിച്ചു. ആ യോഗത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സന്നിഹിതരായിരുന്നു. അവരിൽ മിക്കവരും കച്ചവടക്കാരാണ്. അവരോട് തനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ ഗാന്ധി നല്ലപോലെ ആലോചിച്ച് തീർച്ചപ്പെടുത്തിയിരുന്നു. കച്ചവടക്കാര്യങ്ങളിൽ സത്യം പാലിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു ആ യോഗത്തിൽ ഗാന്ധി ഊന്നി പറഞ്ഞത്. ഒരു രാജ്യക്കാരോടുള്ള മതിപ്പ് പല കാരണങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. അവരുടെ ജീവിതരീതി, വിദ്യാഭ്യാസം, പെരുമാറ്റം, ശുചിത്വം, സത്യനിഷ്ഠ, ധർമ്മബോധം, അങ്ങനെ പലതിനെയും. ഈ കാര്യങ്ങളിലെല്ലാം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ വളരെ ഉയരേണ്ടതുണ്ടെന്ന് ഗാന്ധി അഭിപ്രായപ്പെട്ടു. ഗാന്ധി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ മറ്റൊരു കാര്യം അവരുടെ ഐക്യത്തെപ്പറ്റിയാണ്. പല വർഗക്കാരും മതവിഭാഗക്കാരുമായ ഇന്ത്യക്കാർ തെക്കേ ആഫ്രിക്കയിലുണ്ട്. തങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്ന വർഗീയ ചിന്തകൾ മറന്ന് ഒരു നാട്ടുകാരനെന്ന ബോധം അവർ വളർത്തി വരണം. ഇന്ത്യക്കാരുടെ ആവശ്യകതകൾ പരിഹരിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ അധികാര സ്ഥാപനങ്ങളിൽ അറിയിക്കുന്നതിനും ഇന്ത്യക്കാരുടെ ഒരു സംഘടന ആവശ്യമാണ്. അങ്ങനെ ഒരു സംഘടന ഒട്ടും താമസിയാതെ രൂപവൽക്കരിക്കുവാൻ ഗാന്ധി അവരോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഒരു സംഘടന ആ യോഗത്തിൽ വെച്ച് തന്നെ രൂപവൽക്കരിക്കുകയും ചെയ്തു. എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഗാന്ധി ചെയ്ത പ്രസംഗം യോഗത്തിൽ സന്നിഹിതരായവർക്കെല്ലാം വലിയ ഇഷ്ടമായി തോന്നി. അത് ഗാന്ധിയുടെ ആദ്യത്തെ പ്രസംഗമായിരുന്നു എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ആ അവസരത്തിൽ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യകതയെയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളെയും അപമാനങ്ങളെയും അധികാരസ്ഥന്മാരെ അറിയിക്കുവാനും ഗാന്ധി ഒട്ടും താമസിച്ചില്ല. ഇന്ത്യക്കാരോട് പക്ഷഭേദം കാണിക്കുന്ന വിധത്തിലായിരുന്നു അവിടുത്തെ റെയിൽവേ നിയമം. ഇതിനെപ്പറ്റി ഗാന്ധി അധികാരസ്ഥന്മാർക്ക് എഴുതിയപ്പോൾ വേണ്ടും വിധം വസ്ത്രധാരണം ചെയ്ത ഇന്ത്യക്കാരെ 1-ഉം 2-ഉം ക്ലാസുകളിൽ യാത്ര ചെയ്യുന്നതിന് അനുവദിക്കാമെന്ന മറുപടി കിട്ടി. ഈ മറുപടി ഗാന്ധിയെ തൃപ്തിപ്പെടുത്തിയില്ല. ഈ നിശ്ചയപ്രകാരം ഒരു യാത്രക്കാരൻ ധരിച്ച വസ്ത്രത്തെപ്പറ്റി വിധി കൽപ്പിക്കാനുള്ള അധികാരം സ്റ്റേഷൻ മാസ്റ്റർക്കായിരുന്നു. വണ്ടിയിൽ സഞ്ചരിക്കാൻ അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീർച്ചപ്പെടുത്തുന്നതും അയാൾ തന്നെയായിരിക്കും. അത് ഒട്ടും തൃപ്തികരമല്ലാത്ത ഒരു നടപടിയായിരിക്കുമെന്ന് ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. സംഘടനയുടെ നിലനിൽപ്പിനും ഇന്ത്യക്കാരുടെ പൊതുവായ താൽപര്യത്തിനും ഗാന്ധി തെക്കേ ആഫ്രിക്കയിൽ സ്ഥിരമായി പാർക്കുവാൻ നിശ്ചയിക്കുന്നത് നന്നായിരിക്കുമെന്ന് പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ സ്ഥിരമായി പാർക്കാൻ ഗാന്ധി ആലോചിച്ചിരുന്നില്ല. ഇന്ത്യക്കാർക്ക് ഒരു സംഘടന ഉണ്ടാക്കണമെന്നും താൻ അവിടെ പാർക്കുന്ന കാലം ആ സംഘടനയുടെ തൃപ്തികരമായ നടത്തിപ്പിന് വേണ്ടുന്നതെല്ലാം ചെയ്യാമെന്നും മാത്രമാണ് ഗാന്ധി അപ്പോൾ ഉദ്ദേശിച്ചിരുന്നത്.
0: ഗാന്ധി സ്മൃതി.

0: ആഖ്യാനം എൻ ജെ ജോഷിലാൽ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
3: അതെ ഏട്ടാ,
2: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
3: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
2: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
0: ഗാനരചന അൻവർ സുബേർ, സംഗീത സംവിധാനം കെ ജെ ജോയ്. ജയചന്ദ്രനും പി സുശീലയും പാടിയത് ചിത്രം ലജ്ജാവതി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: തൊഴിൽ ദർശനം.
3: പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ ഒപ്റ്റൽ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് പ്രോജക്ട് മാനേജർ മാർക്കറ്റിംഗ് ഒഴിവ് 2. യോഗ്യത: മാർക്കറ്റിംഗ് പ്രധാന വിഷയമായുള്ള MBA, PGDM ഫസ്റ്റ് ക്ലാസ് വിജയം. പ്രായം 30 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയർ ടെക്നിക്കൽ ഒഴിവ് 2. യോഗ്യത: ഫസ്റ്റ് ക്ലാസോടെയുള്ള BE, BTech ഇലക്ട്രോണിക്സ് മെക്കട്രോണിക്സ്. പ്രായം 30 വയസ്സ് കവിയരുത്. പ്രോജക്ട് എഞ്ചിനീയർ ഒപ്റ്റിക്കൽ സിസ്റ്റം ഡിസൈനർ ഒഴിവ് 2. യോഗ്യത: ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഫിസിക്സ് വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസോടെയുള്ള ബിരുദവും 6 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. സ്പീഡ് പോസ്റ്റിലാണ് അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷ അയക്കേണ്ട വിലാസം ഉൾപ്പെടെ വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ddpdoo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ddpdoo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 15. മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 11 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: എഞ്ചിനീയർ മെക്കാനിക്കൽ 1, ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ 1, ട്രേഡ്സ്മാൻ കാർപ്പന്റർ ഫിറ്റർ മെഷീനിസ്റ്റ് മില്ലർ 3, പ്രോജക്ട് സയന്റിസ്റ്റ് ഓഫീസർ 1, ലൈബ്രറി ട്രെയിനി 3, ടെമ്പററി വർക്ക് അസിസ്റ്റന്റ് 2. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 16. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.tifr.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.tifr.res.in. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ ഡൽഹിയിലുള്ള ഇന്ത്യൻ ഹൈവേസ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 8 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: ലീഡ് സിസ്റ്റംസ് എഞ്ചിനീയർ 4, ലീഡ് IT ആൻഡ് സൈബർ സെക്യൂരിറ്റി ആർക്കിടെക്ട് 1, മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് 1, ഗ്രീവൻസ് റിഡ്രസൽ ആൻഡ് കസ്റ്റമർ സർവീസസ് 1, അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ihmcl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ihmcl.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 17. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിനു കീഴിൽ ഹൈദരാബാദിലുള്ള സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 28 ഒഴിവുണ്ട്. ടെക്നീഷ്യൻ ഒഴിവ് 23. പ്രായം 28 വയസ്സ് കവിയരുത്. ഡ്രൈവർ ഒഴിവ് 1. പ്രായം 27 വയസ്സ് കവിയരുത്. ടെക്നിക്കൽ ഓഫീസർ ഒഴിവ് 4. പ്രായം 30 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 26. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി June 5. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ccmp.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ccmp.res.in.
2: തൊഴിൽ ദർശനം.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം.
1: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഇപ്പോഴിവിടം മഴക്കാറൊഴിഞ്ഞ ആകാശം പോലെ ശാന്തമാണ്, അല്ലേ ഫാദർ?
1: മഴക്കാറുള്ളത് മോശമാണെന്ന് ആരാ കുട്ടപ്പായിയോട് പറഞ്ഞത്? നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതല്ലേ മഴ? അപ്പോൾ അതിന് കാരണമായ മഴക്കാറും വേണമല്ലോ. പ്രകാശ് എന്താ സീരിയസ് ആയിട്ടിരിക്കുന്നത്?
2: ഏയ്, ഒന്നുമില്ല ഫാദർ. ഇവൻ ഈയിടെ വായിക്കുന്ന പുസ്തകങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണ് മഴക്കാറും ആകാശവും ഒക്കെ.
0: പ്രകാശേട്ടാ, വലിയ പഠിത്തമൊന്നുമല്ല വേണ്ടത്, ലോലമായ ഹൃദയമാണ്. കാറ്റടിച്ചാൽ പോലും പാടുന്ന വീണ പോലെയുള്ള ഹൃദയം.
1: കുട്ടപ്പായി കവിയായി കഴിഞ്ഞു. എന്തൊക്കെ ഗംഭീര പ്രയോഗങ്ങളാണ് പുറത്തേക്ക് വരുന്നത്!
2: ഇതിവൻ്റെ സ്വന്തമൊന്നുമല്ല, പണ്ടേക്ക് പണ്ടേയുള്ള ഭാവനയാണ്. വിരലൊന്ന് മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ എന്ന് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടില്ലേ?
0: പ്രകാശേട്ടാ, അത് വിരൽ, ഇത് കാറ്റ്. ഫാദറിന് പിടികിട്ടും. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെ കുറച്ച് നാളായി ബാധിച്ചിരുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒഴിവായി എന്നാണ്. അത് ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ.
1: കുട്ടപ്പായി പറഞ്ഞത് ശരി. നമ്മൾ കുറച്ചേറെ നാൾ ഊരാക്കുടുക്കിൽപ്പെട്ടു. മാർഗരറ്റിൻ്റെ വരവാണ് വഴിത്തിരിവായത്.
2: ഇവൻ പ്രശ്നം ഒഴിവായി എന്ന് പറഞ്ഞത് അവൻ്റെ കാര്യമാണ്. കുട്ടപ്പായി ആയിരുന്നല്ലോ സംശയനിഴലിൽ നിന്നത്. അതൊഴിവായി. എനിക്കിപ്പോഴും പേരുദോഷം ബാക്കിയുണ്ട്.
0: ദേ പ്രകാശേട്ടാ, തമാശയായി പോലും ഇങ്ങനെ പറഞ്ഞുകൂടാ. ഞാൻ എത്ര ഉരുകിയെന്ന് ഫാദറിന് അറിയാമോ? സംഭവത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ അല്പം കടന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് നേരാ. പക്ഷേ ഞാൻ കളങ്കരഹിതനാണ് ഫാദർ, കളങ്കരഹിതൻ.
1: കടന്നു പ്രവർത്തിച്ചു എന്ന തിരിച്ചറിവുണ്ട് കുട്ടപ്പായിക്ക്. അത് നല്ലത്. ഒരു വീണ്ടു വിചാരത്തിൻ്റെ ഭാഗമായി ഇനിയെങ്കിലും കടന്നു പ്രവർത്തനം ഒഴിവാക്കാവുന്നതാണ്.
2: എവിടെ എൻ്റെ ഫാദർ, അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമോ? ഇവൻ ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. മാറ്റം അതുണ്ടാവില്ല.
0: ഇങ്ങനെ ഒരാളെ പറഞ്ഞു പറഞ്ഞു കുഴപ്പക്കാരനാക്കരുത്. പിന്നെ പിന്നെ നമുക്ക് തന്നെ തോന്നി തുടങ്ങും നമ്മൾ ലേശം പ്രശ്നമുള്ള ആളാണെന്ന്. ഫാദറിന് എന്തു തോന്നുന്നു? ഫാദർ മനഃശാസ്ത്രജ്ഞനാണല്ലോ.
1: കുട്ടപ്പായി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരാളെയും ബ്രാൻഡ് ചെയ്യാൻ പാടില്ല ഒരു തരത്തിലും. നമ്മൾ പലവട്ടം നേതാവാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരാൾക്ക് താൻ നേതാവാണ് എന്ന് തോന്നി തുടങ്ങുന്നത്. അയാളുടെ കഴിവും പ്രധാനമാണ് എങ്കിലും.
3: കുട്ടപ്പായി, പ്രകാശ് സാർ ഇടത്തിൽ ഇരിക്കാറാ? എനിക്ക് അവരൊന്ന് പാക്ക വേണ്ടും.
0: മാമ, ആള് സ്ഥലത്തുണ്ട്, ചിലപ്പോൾ തിരിച്ച് ഡൽഹിക്ക് പോകും എന്നും കേൾക്കുന്നുണ്ട്.
3: എതർക്കാക്ക് തിരുമ്പി പോക വേണ്ടും? ഉനക്ക് നേരാവേ കേൾക്കലാമേ.
0: സംഗതി, എനിക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിലും എനിക്കുള്ളിൽ ഒരു പേടിയുണ്ട് പ്രകാശേട്ടനെ. പണ്ടേ അങ്ങനെയാ, ഒന്നും വിട്ടു പറയുന്ന ആളല്ല, കുറച്ച് റിസർവ്ഡാണ്.
3: എനിക്കപ്പടി തോന്നവേ ഇല്ല. രൊമ്പ സ്ട്രെയിറ്റ് ഫോർവേഡാ തോന്നിയത്. നേരെ വാ, നേരെ പോ. അതുതാൻ പ്രകാശ് സാർ.
0: പ്രകാശേട്ടൻ്റെ കീർത്തനം പാടാനല്ലല്ലോ ഞാൻ വന്നത്. എന്തിനാ മാമൻ പുള്ളിയെ കാണുന്നത്?
3: ഒരു കാര്യം ഉണ്ട് കുട്ടപ്പായി, മറ്റവങ്ങളെ പറ്റി നല്ലത് ചൊല്ലുവത് ഉനക്ക് പിടിക്കാതെ, അപ്പടി
0: തന്നെ? എനിക്കെന്തു കാര്യം വേറൊരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ? ഇതിപ്പോ എല്ലാവരും എന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുവാണല്ലോ. ഇന്നലെ പ്രകാശേട്ടനും ഫാദറും കുറേ പറഞ്ഞു, ഇന്നിപ്പോ ദാ മാമനും.
3: ഏയ്, അപ്പടിയെല്ലാം കിടയാതെ കുട്ടപ്പായി. ഉൻ മീതാന അൻപുനാലെ ചിലത് ചൊല്ലത് തന്നെ.
0: ഇതാണോ സ്നേഹം? മുട്ടിന് മുട്ടിന് കുറ്റം പറയുന്നത്. എന്തായാലും കൊള്ളാം, എന്റെ ജീവിതം തന്നെ ഒരു ജീവിതം.
3: എന്നാ മകനെ, ഒന്ന് അനേവർക്ക് പിടിച്ചുവിട്ടത് കുട്ടപ്പായി, നീ എൻ ഉയർ. ആ ബേബി ടീച്ചർ പറഞ്ഞേ,
0: എന്റെ ജീവൻ അപകടത്തിലാണോ എന്തോ. ടീച്ചർ വന്നോട്ടെ, ഇരിക്കൂ ടീച്ചർ, ഒരു കാപ്പി എടുക്കട്ടെ.
4: കുട്ടപ്പായി വലിയ സൽക്കാരാണല്ലോ, ഗംഭീര സ്വീകരണം.
3: ടീച്ചറെ പാത്ത് രൊമ്പ നാളാച്ചേ, അതാക്കും. ആ ഗംഗാധരൻ ഇങ്ങ ഇല്ലയാ. പിന്നെ കുട്ടപ്പായി, എന്നാ ആണല്ലോ, നീ നല്ല ഒരു മൂന്ന് കാപ്പി എടു.
0: ദേ ഇപ്പൊ എടുക്കാം, മാമൻ മധുരയിൽ നിന്നും ഇന്നലെ കൊണ്ടുവന്ന കാപ്പിപ്പൊടിയാണ്, ഫ്രഷ്.
4: ശരി കുട്ടപ്പായി. കൗണ്ടറേ, എനിക്കൊരു സീരിയസ് കാര്യം പ്രകാശിനോട് പറയാനുണ്ട്. കൗണ്ടറും കൂടി വരണം.
3: അതൊക്കെ ഞാൻ എതിർക്ക് ടീച്ചർ. പ്രകാശ് സർ ഉങ്ങളുടെ സ്വന്തം ആളാച്ചേ, ഒരു കുടുംബം മാതിരി.
4: അതെ, പക്ഷേ എനിക്കത് പറയുമ്പോൾ ഒരാള് കൂടി വേണം. കൗണ്ടറാണ് നല്ലത്. ഗംഗാരേട്ടൻ പെങ്ങളുടെ വീട്ടിൽ പോയിരിക്കുന്നു, എനിക്കത് വൈകിക്കാൻ വയ്യ.
2: പറഞ്ഞോളൂ ബേബി ചേച്ചിക്ക് എന്തിനാണൊരു മടി? അല്ല, കൗണ്ടറുമായി ബന്ധമുള്ള കാര്യമാണോ?
3: ഞാൻ ചുമ്മാ കൂടെ വന്നതാകും സാർ, ടീച്ചർക്ക് താൻ ഏതോ ചൊല്ലണമോ.
4: പ്രകാശേ, എല്ലാം കലങ്ങിത്തെളിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം, അല്ല തോന്നൽ.
2: വിശ്വാസം തന്നെ ആവാം ചേച്ചി, കലങ്ങിത്തെളിഞ്ഞു എന്താ സംശയം, അല്ലേ കൗണ്ടർ?
3: അപ്പിതാ തോന്നുന്നത് സാർ. ഇനി ഏതാവത് മിച്ചമെടുക്ക?
4: ബാക്കിയുണ്ട് കൗണ്ടറെ, എനിക്ക് നഷ്ടപ്പെട്ട വിശ്വാസ്യത അതാണ് ബാക്കി, അത് വീണ്ടെടുക്കണം.
2: ചേച്ചിയുമായി ഇക്കാര്യത്തിന് പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല, ബാക്കിയൊക്കെ നമ്മൾ മൂന്ന് നാല് പേരിൽ തീരുന്നതേ ഉള്ളൂ.
3: സാർ സൊന്നതുതാ ശരി, വിളിയിലെ ആരും ഒന്നും തിരിഞ്ഞത് കിടയാതെ.
4: അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുമോ പ്രകാശിന്? ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കത് വിശ്വസിക്കാൻ വയ്യ. അത് ഞാൻ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്, അത് പറയാനാണ് ഞാൻ വന്നത്. പ്രകാശ് അത് കേൾക്കണം, വെറുതെ കേട്ടാൽ പോരാ, ശ്രദ്ധിച്ച് കേൾക്കണം.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്ദീപ് സുരേഷ്, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
9: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
11: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
12: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
11: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
13: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
14: മധു ആലപ്പുഴയുടെ വരികൾ ജോൺസന്റെ ഈണം, ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്.

0: നമസ്തേ അനന്തപുരിയെ, തുടർന്ന് കേൾക്കാം പ്രധാന വാർത്തകൾക്കു ശേഷം. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയ്ശങ്കർ, ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റു മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തതായി ഡോക്ടർ ജയ്ശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാം പ്രസിഡന്റ് തോല ഇന്ന് ഇന്ത്യ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ 10th വാർഷിക വേളയിലാണ് ഈ സന്ദർശനം. പശ്ചിമബംഗാളിൽ ഭവാനിപൂരിൽ ടിഎംസി മേധാവി കൂടിയായ മമതാ ബാനർജി തോറ്റു. ബിജെപി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000-ലേറെ വോട്ടുകൾക്കാണ് തോറ്റത്. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി അശോക് കുമാർ വിജയിച്ചു. 1,115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മിന്റെ പരാജയം പരിശോധിച്ച് ദൌർബല്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിതമായ പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. മലപ്പുറം കൂരിയാട് ദേശീയപാതയിൽ നിർമ്മിച്ച വയഡക്റ്റിന്റെ പ്രവൃത്തി പൂർത്തിയായി. അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കകം പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് KNRC അറിയിച്ചു. കൊല്ലം ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധനത്തിനിടെ ശക്തമായ കാറ്റിൽ ഫൈബർ വള്ളം കടലിൽ മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികളെ സമീപത്തുണ്ടായിരുന്ന വള്ളക്കാർ രക്ഷപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം.

0: നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയം. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ശരി ഉത്തരം വി പി സാനു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ രൂപീകൃതമായത് 1954. തുടക്കത്തിൽ തിരുക്കൊച്ചി സ്പോർട്സ് കൌൺസിൽ എന്നറിയപ്പെട്ടിരുന്ന ഇത് 1956 കേരള സംസ്ഥാനം നിലവിൽ വന്നതോടെ കേരള സ്പോർട്സ് കൌൺസിലായി മാറി. ജി വി രാജയാണ് സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ്.
1: ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
0: കേൾക്കാം കാലം സാക്ഷി.
5: സാമൂഹ്യ പരിഷ്കർത്താവും കവിയും നടനുമായിരുന്ന പ്രേംജി എന്ന മുല്ലമംഗലത്ത് പരമേശൻ ഭട്ടതിരിപ്പാട് 1908 സെപ്റ്റംബർ 23 മലപ്പുറം ജില്ലയിലെ വന്നേരി ഗ്രാമത്തിൽ ജനിച്ചു. പഠനശേഷം 19 മംഗളോദയത്തിൽ പ്രൂഫ് റീഡറായി. ഐത്തവും അനാചാരവും നിലനിന്നിരുന്ന അക്കാലത്ത് സഹോദരനായ MRB ചേർന്ന് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ സജീവ പ്രവർത്തകനുമായി. നാടക നടൻ കൂടിയായിരുന്ന അദ്ദേഹം VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തി. പിന്നീട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, അപ്പന്റെ മകൾ തുടങ്ങി നിരവധി നാടകങ്ങളിൽ വേഷമിട്ടു. സപത്നി, നാൽക്കാലികൾ, രക്തസന്ദേശം എന്നീ കാവ്യസമാഹാരങ്ങളും ഋതുമതി എന്ന നാടകവും അദ്ദേഹം എഴുതി. മിന്നാമിനുങ്ങ്, തച്ചോളി ഉദയനൻ, ലിസ, സിന്ദൂരച്ചപ്പ്, പിറവി തുടങ്ങി നിരവധി സിനിമകളിലും അദ്ദേഹം വേഷമിട്ടു. 1988 പിറവി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടിയ പ്രേംജി 1998 ഓഗസ്റ്റ് 10 അന്തരിച്ചു. പ്രേംജിയുമായി MK ശിവശങ്കരൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്നൊരു ഭാഗം ഇന്ന് കാലം സാക്ഷിയിലൂടെ നമുക്ക് കേൾക്കാം.
6: ഞാൻ കവിത എഴുതാൻ തുടങ്ങിയപ്പോ ഒരു തൂലികാനാമം ഉണ്ടാക്കിയത് വള്ളത്തോള്, നാലപ്പാടൻ, കുട്ടികൃഷ്ണമാരാര് ഇവരൊക്കെ എനിക്ക് വളരെ എളുപ്പമാണ്. എൻ്റെ കവിത എഴുതാൻ അവർ കണ്ടാൽ എന്ത് തോന്നും അവർക്ക് എന്നെനിക്കൊരു മനസ്സിലൊരു ശങ്ക. അപ്പോൾ ഞാൻ ഒരു തൂലികാനാമം അല്ലെങ്കിൽ കള്ളപ്പേരോ തന്നെ കൂട്ടിക്കോളൂ ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടാക്കി അതിലൊരു സത്യമുണ്ട്. പരമേശ്വരൻ എന്നാണ് എൻ്റെ പേര്. അതിൽ പരമേശ്വരൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് PREM എന്നൊക്കെ ഒന്നെടുത്തു. അപ്പോൾ പ്രേം എന്ന് കിട്ടി. പിന്നെ ഈശ്വരൻ എന്നാണ്. ഈശ്വരനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടല്ലോ. ആ ബഹുമാനാർത്ഥത്തിൽ ജീൻ ചേർത്തു. അങ്ങനെയാണ് പ്രേംജി ആയത്. ഈ കള്ളപ്പേരിൽ കുറേ ഞാൻ എഴുതി. പക്ഷേ ഒടുക്കം വെള്ളത്തുള്ളത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനസ്സിലായി, വെളിച്ചാവുന്നവരെ കക്കാൻ പറ്റുമോ കേട്ടോ, ഞാനും കുട്ടിക്കാലത്ത് ഇങ്ങനെ കണ്ടായിരുന്നില്ല, സാരില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ പേര് വീണു കഴിഞ്ഞു.
7: അപ്പൊ സാഹിത്യ രംഗത്ത് കവിതയിലൂടെയാണ് പ്രവേശനം. അപ്പോൾ നാടകരംഗത്തേക്ക് അങ്ങയുടെ പ്രവർത്തനം തിരിയാനുണ്ടായ ഏതെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ, സംഭവമുണ്ടോ?
6: നാടകരംഗത്തേക്ക് തിരിയാൻ കാരണമുണ്ട്. ഞാൻ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. സമുദായ വിപ്ലവ പ്രസ്ഥാനത്തിൽ VTയുടെ സഹപ്രവർത്തകനായിട്ട് കുറെ കാലം പ്രവർത്തിച്ചിട്ടുള്ളവനാണ്. അദ്ദേഹമാണ് എന്നെ നാടകത്തിൽ ആദ്യം വേഷം കെട്ടിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകത്തിൽ, ആ നാടകത്തില് അദ്ദേഹം വേഷം കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഷം കെട്ടി. എന്താണ് അദ്ദേഹം എന്നെ ഈ വേഷം കെട്ടിക്കാൻ കാരണം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, താൻ പ്രൂഫ് വായിക്കുമ്പോൾ അഭിനയിക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാറില്ലേ, അഭിനയം ഒന്നും വേണ്ട, വള്ളി പുള്ളി കോമ സ്പേസിലൊക്കെ നോക്കണമെന്ന്. അത് കണ്ടിട്ടാണ് ഞാൻ തന്നെ വേഷം കെട്ടിച്ചത്. അപ്പോ എന്നെ അദ്ദേഹം വേഷം കെട്ടിക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മാനസികമായ ഒരു ദൗർബല്യം കൊണ്ടാണ്.
5: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പ്രേംജിയുടെ ശബ്ദം.

ഇനി ഒരു ഗാനത്തിലേക്ക്. പി ഭാസ്കരൻ വരികളെഴുതി എം എസ് ബാബുരാജ് ഈണം പകർന്ന പി ലീല പാടിയത് ചിത്രം തച്ചോളി ഉദയനൻ.

0: കേൾക്കാം നമുക്ക് ചുറ്റും. തിരുവനന്തപുരം പള്ളിപ്പുറം സി ആർ പി എഫ് ഗ്രൂപ്പ് സെന്ററിലെ മോണ്ടിസോറി സ്കൂളിൽ 11 മാസത്തെ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ ഹെഡ്മിസ്ട്രസ് കം ടീച്ചർ, നഴ്സറി ആൻഡ് കെ ജി ടീച്ചർ, ആയ എന്നീ തസ്തികകളിലേക്ക് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. നഴ്സറി ആൻഡ് കെ ജി ടീച്ചർ തസ്തികയിൽ മെട്രിക്കുലേഷൻ പാസായി നഴ്സറി ട്രെയിനിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ജെ ബി ടി യോഗ്യതയോ പരിശീലനം നേടിയ ബിരുദ ബിരുദാനന്തര യോഗ്യതയോ ഉള്ളവർക്കാണ് രണ്ടാമത് മുൻഗണന. ഈ രണ്ടു വിഭാഗം ഉദ്യോഗാർത്ഥികളുടെയും അഭാവത്തിൽ മതിയായ നഴ്സറി അധ്യാപന പരിചയമുള്ള ബിരുദധാരികൾക്കും മെട്രിക്കുലേഷൻ യോഗ്യതയുള്ളവരെയും പരിഗണിച്ചേക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസത്തിന്റെയും തൊഴിൽ പരിചയത്തിന്റെയും സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റ് ചെയ്ത കോപ്പികളും ആധാർ, മൊബൈൽ നമ്പർ എന്നിവയും സഹിതം അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട വിലാസം DIGP GCCRPF പള്ളിപ്പുറം തിരുവനന്തപുരം 695316. അവസാന തീയതി ഈ മാസം 7. കൂടുതൽ വിവരങ്ങൾക്ക് 0471275261 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വെള്ളനാട് പഞ്ചായത്തിലെ കുതിരകുളം കുളക്കോട് ടാങ്കുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ മാസം 6-7 തീയതികളിൽ പഞ്ചായത്തിൽ ജലവിതരണം തടസ്സപ്പെടും. ഗവൺമെന്റ് ആർട്സ് കോളേജ് തിരുവനന്തപുരം ബയോ കെമിസ്ട്രി അധ്യാപകർക്കായുള്ള അഭിമുഖം ഈ മാസം 19 10 മണിക്ക് പ്രിൻസിപ്പാളിന്റെ ചേംബറിൽ നടത്തുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ 2026-27 വർഷത്തെ തൊഴിലധിഷ്ഠിത കോഴ്സായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ GST കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കൂടുതൽ വിവരങ്ങൾ www.gift.res.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർവകലാശാലയിലെ സൈക്കോളജി പഠനവകുപ്പിൽ ഗസ്റ്റ് അധ്യാപക പാനൽ തയ്യാറാക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അസൽ രേഖകളും സഹിതം ഈ മാസം 19 കാര്യവട്ടം ക്യാമ്പസിലെ പഠനവകുപ്പിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. കേട്ടത് നമുക്ക് ചുറ്റും.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഒറ്റപ്പെട്ടവർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. പൂവശൽ ഖാദറാണ് വരികൾ എഴുതിയത്. ശ്യാമിന്റെ ഈണം.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ടും.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633833333.
3: ഇനി കേൾക്കാം അനാർക്കലി എന്ന ചിത്രത്തിൽ കാർത്തിക്കും ശ്വേതയും പാടിയ ഗാനം. രാജീവ് നായരാണ് വരികൾ എഴുതിയത്, വിദ്യാസാഗറിന്റെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമിന്റെ ഈണം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ആൺകിളിയുടെ താരാട്ട്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
5: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
9: നോവൽ സഞ്ചാരം.
10: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
11: കുഞ്ചുകുട്ടി അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് പലപ്പോഴും മാസ്റ്റർ കണ്ടിട്ടുണ്ട്. അഭിമുഖമായിട്ടല്ല, പിമ്പിൽ നിന്ന് നിതംബ പ്രദേശം കവിഞ്ഞൊഴുകുന്ന ആ നീല കുന്തളം പ്രഭാതസൂര്യന്റെ കിരണങ്ങളോടൊപ്പം അയാളുടെ കണ്ണുകളും പതുക്കെ തടവുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രാമൻ മാസ്റ്റർക്കും വന്നുവശായി ഒരു ഭക്തി. ക്ഷേത്രദർശനം അങ്ങ് തുടങ്ങി. കുഞ്ചുകുട്ടി മടങ്ങുമ്പോഴായിരിക്കും പലപ്പോഴും രാമൻ മാസ്റ്റർ ചെല്ലുന്നത്. ചിലപ്പോൾ അവൾ ചെല്ലുമ്പോഴായിരിക്കും അയാൾ മടങ്ങുന്നത്. പെട്ടെന്നുണ്ടാവുന്ന ആ സംഘട്ടനത്തിൽ 4 കണ്ണുകളും കുറെ ബഹളം കൂട്ടിയില്ലെന്നില്ല. അവൾ നടന്നു മറഞ്ഞാൽ മാസ്റ്റർക്ക് ഒരു തളർച്ച. അവളോ ചെമ്പനി നീരിൽ വീണ മഞ്ഞുതുള്ളിയെപ്പോലെ അയാളെ കാണുമ്പോൾ ആകെ തുടുത്തുപോവും. പിശുക്കി പിടിച്ചിട്ടാണെങ്കിലും മന്ദസ്മിതങ്ങൾ ഊർന്നു വീഴാൻ തുടങ്ങി. വാക്കുകൾ തുളുമ്പി തുളുമ്പി നിന്നു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് മാസ്റ്റർ അങ്ങോട്ട് ചോദിച്ചു, ഇന്ന് വൈകിയോ? ഇല്ല, ഒരു മണിനാദം. എനിക്ക് തോന്നിയതാവും. പിന്നെ നിമിഷ നേരത്ത് സംഭ്രമം. വരട്ടെ. രണ്ടുപേരും രണ്ടു വഴിക്ക് തിരക്കിട്ടുപോയി. അന്നു രാത്രി മാസ്റ്റർ ഉറങ്ങിയില്ല. രണ്ടക്ഷരവും ഒരു മൂളലുമേ കുഞ്ചുകുട്ടിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളൂ. എങ്കിലും അതിൽ ശബ്ദബ്രഹ്മം മുഴുവൻ ഒതുങ്ങി നിൽക്കുന്നു. എന്നല്ല, അത് 1000 മനോജ്ഞങ്ങളായ പടർപ്പുകളോടുകൂടി അയാളുടെ ഹൃദയത്തിൽ ചുറ്റിക്കയറുകയാണ്. ഒരു ശ്രുതിയിണക്കം, ഒരു ലയം. ഈ ക്ഷീണം കൊണ്ടാവാം 2 ദിവസത്തിന് പിന്നെ ശബ്ദമുണ്ടായില്ല. 3-ാം ദിവസം മാസ്റ്റർ ചോദിച്ചു, ഇന്ന് പ്രസാദം കിട്ടിയില്ലേ? ഉവ്വ്, മുടിയിൽ കാണാനില്ല, വീണുപോയതാവൂ. എന്നാൽ ഞാനത് തിരഞ്ഞെടുക്കും. അതിന് മറുപടി ഉണ്ടായില്ല. അവൾ നടന്നു മറഞ്ഞു. ആ സംഭാഷണം വർദ്ധിച്ചു, അത് നീണ്ടു. ഓരോന്ന് വിചാരിച്ചിട്ട് വേറെ ഓരോ ഒന്ന് സംസാരിച്ചു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ സംസാരിക്കണമെന്നില്ലാതായി. കണ്ണുകൾ വാചാലങ്ങളായി കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ ശൃംഗാരകവിതകളും ചില നോവലുകളും കുഞ്ചുകുട്ടിക്ക് വായിക്കാൻ കിട്ടി. അതിൽ അടക്കം ചെയ്ത ചില കത്തുകളും. പുസ്തകങ്ങൾ തിരിച്ചുകൊടുത്തു. മറുപടിയില്ല. മറുപടിയില്ലേ? എന്തിനാ? എന്തിനെന്നാണ് മാസ്റ്റർ പറയുക? എങ്കിലും നിർബന്ധിച്ചു നോക്കി. ഫലമുണ്ടായില്ല. ഒടുവിൽ അപേക്ഷയായി, പരിഭവം പറച്ചിലായി. എനിക്കറിഞ്ഞുകൂടാഞ്ഞിട്ടാ, അറിയുന്ന മാതിരി മതി. എന്താച്ചാൽ പറയാലോ. ഏതായാലും ഈ നില അധികം നീട്ടിക്കൊണ്ടു പോകാൻ വയ്യ. 3 ദിവസം കഠിനമായി ആലോചിച്ച് 4-ാം ദിവസം മാസ്റ്റർ ഒരാളെ വിട്ടു കല്യാണം ആലോചിക്കാൻ. ആലോചിച്ചു പറയാം എന്നാണ് മറുപടി. അസുഖമായിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഹേയ്! പിന്നീട് മാസ്റ്റർ ആ വീട്ടിലേക്ക് പോകാറില്ല. കാത്തു. കാക്കുകയല്ലാതെ എന്തു ചെയ്യാൻ? 1, 2, 3 24 മണിക്കൂറുള്ള ദിവസങ്ങൾ അങ്ങനെ കടന്നുപോവുകയാണ്. ആ ആഴ്ചയുടെ അവസാനത്തിൽ മാസ്റ്ററോട് അത്രത്തോളം ഒന്ന് ചെല്ലാൻ പറഞ്ഞു എന്ന് ഒരു ഭൃത്യൻ വന്നറിയിച്ചു. ആരു പറഞ്ഞു? വല്യമ്മ. ഹൃദയത്തിനൊരു കിടിലം. എന്തായിരിക്കും മറുപടി? എന്തായാലും അത് നേരിടുക തന്നെ വേണം. അയാൾ ചെന്നു. കുശലങ്ങൾക്ക് ശേഷം കുഞ്ചുകുട്ടിയുടെ അമ്മ സാവധാനത്തിൽ തുടങ്ങി. മാസ്റ്റർ എൻ്റെ മകനെപ്പോലെയാണ്, ഞാനും ഒരമ്മയെപ്പോലെയാണ് കരുതുന്നത്. അതെനിക്കറിയാം, അതാണ് ഞാൻ വിളിപ്പിച്ചതും. മാസ്റ്റർ പറഞ്ഞയച്ച കാര്യമൊക്കെ അറിഞ്ഞു. എന്നിട്ട് വാക്ക് തിരക്ക് കൂട്ടി പുറത്തേക്ക് കടന്നു.
10: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
7: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: സമയം 8:35.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയൻ ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
12: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
13: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് കേൾക്കാം ഹാസ്യഗാനങ്ങൾ. ആദ്യം ജയചന്ദ്രനും മാധുരിയും പാടിയതാണ് ചിത്രം അച്ചാരമമ്മിണി ഓശാരമോമന. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ദേവരാജൻ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സുമതി മധുരത്തിലെ അടുത്ത ഗാനം വേലുത്തമ്പി ദളവ എന്ന ചിത്രത്തിൽ കെ പി ഉദയഭാനുവും എ പി കോമളയും പാടിയത്. അഭയദേവിന്റെ വരികൾ ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് മതി മധുരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ശ്രീകുമാരൻ തമ്പി രചിച്ച്, എം എസ് ബാബുരാജ് ഈണം പകർന്ന, യേശുദാസ് പാടിയത്, ചിത്രം മിടുമിടുക്കി.

കൺമണി കത്തിക്കും അത്താപ്പിൽ പണ്ടേയുണ്ട് എനിക്കൊരു കണ്ണ്, പിന്നാലെ നടന്നെത്ര കൈമണി അടിച്ചാലും കൈമണി അടിച്ചാലും കണ്ണൊന്ന് തിരിക്കൂല പെണ്ണ്.

0: നെനച്ചിട്ട് പൈനാപ്പിൾ പോലൊരു പെണ്ണ്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
2: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
4: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

0: ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കേസ് ഗോപിനാഥൻ.
1: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
0: അധിപൻ എന്ന ചിത്രത്തിനുവേണ്ടി ചുനക്കര രാമൻകുട്ടി വരികളെഴുതി ശ്യാം ഈണം നൽകി ചിത്രപാടിയത്.

നമസ്തേ അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വിജയ് യേശുദാസും മഞ്ജരിയും പാടിയത് ചിത്രം പൊന്മുടിപ്പുഴയോരത്ത്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ഇളയരാജ.

നമസ്തേ അനന്തപുരിയുടെ പ്രഭാതാധ്യായം പൂർണ്ണമാകുന്നു. സായനാധ്യായം വൈകുന്നേരം 5:02. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര. ഏവർക്കും ശുഭദിനാശംസകൾ.

0: സമയം 9 മണി.
1: സരസ്വതി എന്റർപ്രൈസസ് ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ്. ഹലോ പ്രിയ ഗീതം, പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
4: കൺമണിപ്പൂവേ, കണ്ണാടി പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ.
5: ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി.
4: ചക്കരമാവിൽ ചാഞ്ഞിരുന്ന
5: തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഇന്ദുലക്ഷ്മി 10 വർഷത്തോളം ഇൻഫോസിസിൽ ജോലി ചെയ്ത ശേഷമാണ് പൂർണ്ണ സമയ എഴുത്തിലേക്കും സിനിമയിലേക്കും കടന്നുവന്നത്. നിള, അപ്പുറം എന്നീ സിനിമകൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഇവർ ദായം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുകൂടിയാണ്. വൈകാരികമായ യാഥാർത്ഥ്യങ്ങളും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും പ്രമേയമാക്കുന്നവയാണ് ഇന്ദുവിന്റെ രചനകൾ. സിനിമകൾക്ക് പുറമെ 3 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇന്ദുലക്ഷ്മി മികച്ച ഹ്രസ്വചിത്രങ്ങൾക്കും അവാർഡുകൾ

0: ഹലോ, എന്റെ പേര് ഇന്ദുലക്ഷ്മി. ഞാൻ സംവിധായികയാണ്. ഇന്ന് ഹലോ പ്രിയഗീതത്തില് ഞാനാണ് നിങ്ങളുടെ കോളുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, നമുക്ക് സംസാരിക്കാം. ഹലോ
1: ഹലോ, ഞാൻ റഹീമയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുന്നത്.
0: ഹലോ റഹീമ. ഏത് പാട്ടാണ്?
1: ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ടുണ്ട്. ഒരു മോൾ മരിച്ചുപോയായിരുന്നു. അപ്പം മരിച്ചുപോയ മോൾക്ക് വേണ്ടിയിട്ടൊരു നല്ലൊരു പാട്ട്.
0: അതെയോ, മോളുടെ പേരെന്താണ്?
1: മോളുടെ പേര് ഷബാന.
0: ഷബാന, അപ്പം ഷബാനയ്ക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് അമ്മയ്ക്ക് വേണ്ടത്?
1: എനിക്ക് അറിയില്ല മോളെ, ഏത് പാട്ട്, പല പാട്ടുകളും ഉണ്ടല്ലോ. നല്ലൊരു പാട്ട് ഏതായാലും നല്ലത്.
0: അപ്പൊ ഷബാനയുടെ ഓർമ്മയ്ക്ക് നീള എന്ന് പറയുന്ന സിനിമയിലെ പകലുമായേ എന്ന പാട്ട് വെച്ചുതരാം. ഈ ലിറിക്സ് എഴുതിയിട്ടുള്ളത് ഞാനാണ്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ബിജുപാൽ സാറും പാടിയിരിക്കുന്നത് സൗമ്യയുമാണ്. ഇതെന്റെ ആദ്യത്തെ സിനിമയിലെ ആദ്യത്തെ പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോഴും ആ പാട്ടോടുകൂടി തുടങ്ങാം. വിളിച്ചതിൽ സന്തോഷം.

0: ഹലോ, ആ നമസ്കാരം മാഡം.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
0: ഞാൻ കൊല്ലം ജില്ലയിലെ അക്കരയിൽ നിന്ന് സോദരൻപിള്ള.
1: ഏത് പാട്ടാണ്?
0: പാട്ട് ഞാന് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ദേവരായൻ സാറും യേശുദാസ് പാർട്ടിയുമില്ലേ, അവര് അണിയിച്ചിരിക്കൊരു പാട്ടുണ്ട്.

0: പാൽക്കാരി പാൽക്കാരി എന്നും പറഞ്ഞൊരു പാട്ട്, കട്ടവ് തട്ടാണെന്നാണ് സിനിമയുടെ പേര്.
1: ഓക്കെ ഓക്കെ, പഴയ പാട്ടുകളോടാണ് സാറിന് ഇഷ്ടം അല്ലേ?
0: പഴയ പാട്ടുകളോടാണ് എനിക്ക് ഏറ്റവും താല്പര്യം. പണ്ടത്തെ സിനിമകളെല്ലാം കാണുമായിരുന്നു, അങ്ങനെ പഴയ പാട്ടുകൾ ഒരുപാട് ഇങ്ങനെ ആസ്വദിക്കാറുണ്ട്. ഓക്കെ,
1: പുതിയ സിനിമകളൊന്നും കാണാറില്ലേ സാറ്?
0: പുതിയ സിനിമ ഞാന് ഈ മോഹിനിയാട്ടം, സൈജു കുറുപ്പിന്റെ മോഹിനിയാട്ടം. ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോഴേ, മോളുടെ വീട്ടിൽ പോയപ്പോ അവിടെ വെച്ച് മോഹിനിയാട്ടം പറഞ്ഞ പടം കണ്ടു.
1: സാറിന് ഇഷ്ടപ്പെട്ടോ?
0: സുരാജീവ മുന്നാറമ്മൂടെ ഒക്കെ ആയിരുന്നല്ലോ, ജഗദീഷയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ.
1: അതെ അല്ലേ? സാർ എന്താ ചെയ്യുന്നത്?
0: ഞാന് ഒരു 36 വർഷം അധ്യാപകനായിരുന്നു, റിട്ടയർഡ് അച്ഛനാണ്.
1: എവിടെ? കൊല്ലത്ത് തന്നെയാണോ?
0: കൊല്ലത്ത്. എന്റെ വീടിനടുത്ത ഇവർകാല ഗവൺമെന്റ് NPSലെ ഹെഡ്മാസ്റ്റർ ആയിരുന്നു ഞാന്. ഇപ്പൊ പെൻഷനായിട്ട് 11 കൊല്ലമായി.
1: ഓക്കെ, ഏത് സബ്ജക്റ്റാ പഠിപ്പിച്ചോണ്ടിരുന്നത് സാറ്?
0: LPUP ആവുമ്പോ ഞങ്ങക്ക് എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കണം, എല്ലാ വിഷയവും കൈകാര്യം ചെയ്യും.
1: അതെ അല്ലേ? ഓക്കെ. അല്ല, ഈ പഴയ പാട്ടിനോടൊക്കെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. ലിറ്ററേച്ചർ സംബന്ധിച്ചോ മ്യൂസിക് സംബന്ധിച്ചോ എന്തെങ്കിലും വിഷയമായിരുന്നു എന്ന് ചോദിച്ചതായിരുന്നു.
0: അങ്ങനല്ല, എനിക്ക് പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പഴയ എല്ലാ ഗായകരെയും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: അതെ അല്ലേ?
0: ഈ അടുത്തടുത്ത് ആശാ ഭോസ്ലെ, അതുപോലെ ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റാഫി അവരുടെയൊക്കെ പാട്ടുകളും വളരെ ഇഷ്ടമാണ്. പിന്നെ സുശീലാമ്മയുടെയും ജാനകി അമ്മ, അതുപോലെ യേശുദാസ്, ജയചന്ദ്രൻ സാറ്, ഇവരുടെ എല്ലാം പാട്ടുകളും വളരെ ഇഷ്ടമാണ്.
1: ഓക്കെ, അപ്പൊ സാറിന് എന്തായാലും ഇത് വെച്ചു തരാം.
0: താങ്ക് യു.
1: താങ്ക് യു.

0: ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: ചലച്ചിത്ര സംവിധായക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
4: ഹലോ.
5: ഹലോ,
4: പേര് പറയാമോ?
5: പേര് ഉണ്ണി. ഉണ്ണി
4: ഉണ്ണി അല്ലേ? ഓക്കെ. എന്താ ചെയ്യുന്നേ?
5: സ്ക്വയർ പെയിന്റിംഗ് ആണ്.
4: ഓക്കെ ഓക്കെ. ഈ പാട്ട് എന്താ പ്രത്യേകത? എന്താണത് ഇഷ്ടം തോന്നുന്നത്? എന്തുകൊണ്ടാണ്?
5: എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം.
4: ഓക്കെ. ദക്ഷിണമൂർത്തി സ്വാമിയുടെ മ്യൂസിക് അല്ലേ?
5: യേശുദാസ്
4: പാടിയത്.
5: ഇപ്പം
4: ചെയ്ത സിനിമ അപ്പുറം എന്ന് പറയുന്ന സിനിമ മനോരമ മാക്സിലുണ്ട്. അതെ, ജഗദീഷ് സാറൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ്. സമയം കിട്ടുകയാണെങ്കിൽ കാണൂ. ഓക്കെ, അപ്പൊ ഈ പാട്ട് വെച്ചേരാട്ടോ.
5: ഓക്കെ ഓക്കെ, ശരി മാഡം.
4: താങ്ക് യു.

0: ഹലോ
1: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
0: ദേവനന്ദ.
1: ഓക്കെ, ദേവനന്ദ എവിടെ നിന്നാണ്?
0: ഞാൻ വഴയില വഴയില
1: വഴയില. ഓക്കെ, എന്ത് ചെയ്യുന്നു മോള്?
0: ഞാൻ എയ്ത്തിലാണ്.
1: എയ്ത്തിലാണോ? ഓക്കെ, ഏത് സ്കൂളിലാ പഠിക്കുന്നത് മോള്?
0: ഞാൻ ബദലേഹം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.
1: ഏത് പാട്ടാ വേണ്ടത്? നരൻ എന്നുള്ള സിനിമയിലെ അല്ലേ? ഓക്കെ, എന്താ ഓക്കെ ഈ പാട്ട് എന്താ ഇഷ്ടം?
0: ഈ പാട്ട് ഇടയ്ക്ക് കേട്ടപ്പോ നല്ല ഇഷ്ടപ്പെട്ടതാ.
1: ആണോ? നല്ല കുറച്ച് എനർജി ഉള്ള പാട്ടായതുകൊണ്ടാണോ? അതെയോ? ഓക്കെ, അപ്പൊ എന്തായാലും ഇത് വെച്ചു തരാം. അപ്പൊ മോള് വിളിച്ചതില് വലിയ സന്തോഷം. ഇപ്പൊ വെക്കേഷൻ അല്ലേ? അപ്പോ വെക്കേഷൻ ക്ലാസ്സസ് ഉണ്ടോ?
0: ഇല്ല, അങ്ങനെയൊന്നും പോകുന്നില്ല.
1: പോകുന്നില്ല. ഓക്കെ, അടുത്ത വർഷം ഇനി 9-ാം ക്ലാസ്സിലേക്ക് അല്ലേ?
0: അടുത്ത വർഷം ഇനി 8-ലേക്ക്.
1: ഓ, അടുത്ത വർഷം 8-ലേക്ക്. ഓക്കെ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഈ പാട്ട് എന്തായാലും വെച്ചു തരാം കേട്ടോ.
0: ഓക്കെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.

0: ചൂടകറ്റാൻ ഏസ് വേണം. എന്നാൽ കീശ താലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ ഹക്സ് ലോകോത്തര ബ്രാൻഡുകളായ റോക്ക ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
3: 41 വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി കുന്നുകുഴി പള്ളിപ്പുറം.
4: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
5: ഹലോ.
6: ഹലോ,
5: ആരാണ് സംസാരിക്കുന്നത്?
6: കൊല്ലം ചടയമംഗലത്തിൽ നിന്ന് ലിസി.
5: ലിസി, ആ ഹലോ ലിസി, ഏത് പാട്ടാ വേണ്ടേ?
6: സമരത്തിലെ അഴകേന്നുള്ള പാട്ടുണ്ടല്ലോ.
5: അതെ അതെ അതെ, നല്ല പാട്ടാ അത്.
6: പിന്നെ
5: ലിസി എന്താ ചെയ്യുന്നേ?
6: ഞാൻ വീട്ടില്.
5: ആരാണ്? ആണോ, ഞാൻ ആക്ച്വലി ശബ്ദം കേട്ടപ്പോ ഒരു കൊച്ചുകുട്ടിയാണെന്നാ വിചാരിച്ച ആദ്യം. ഓക്കെ, അപ്പോ ഈ പാട്ട് എന്താ ഇഷ്ടം അഴകേ?
6: നല്ല പാട്ടല്ലേ?
5: അതെ അതെ, നല്ല പാട്ടാണ്.
6: പിന്നെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പാട്ട്.
5: ഓക്കെ, ഇതാർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാണോ?
6: എല്ലാവർക്കും വേണ്ടിട്ട്.
5: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ള ലിസിയുടെ?
6: എന്റെ വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്, മോളുണ്ട്, പിന്നെ കുഞ്ഞുമ്മയുണ്ട്, അമ്മായി മറക്കുണ്ട്.
5: ഓക്കെ, അപ്പൊ എല്ലാരോടും എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. ഈ പാട്ട് എന്തായാലും വെച്ചേരാം, എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായത്. സുഖായിട്ടിരിക്കുന്നു. അതെ, ഓക്കെ, വിളിച്ചാലും സന്തോഷം. താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
0: ഹലോ.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇന്ദുലക്ഷ്മിയാണ് സംസാരിക്കുന്നത്, പറഞ്ഞോളൂ.
2: ഞാൻ വൈക്കം വെള്ളൂരിൽ നിന്ന് നാരായണൻകുട്ടി എന്ന് പറഞ്ഞ സംസാരിക്കുന്നു.
0: ഹായ് സാർ. സാർ, കൂടുതലും പഴയ പാട്ടുകളാണോ കേൾക്കുന്നത്?
2: ആ, പഴയതും മിക്സായിട്ടെല്ലാം കേൾക്കും. ഇപ്പൊ നമുക്ക് 68 വയസ്സായി, അപ്പൊ നമുക്ക് പഴയ പാട്ടും ഇപ്പോഴത്തെ പാട്ടുകളും വളരെ ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ പാട്ടിനെ ആസ്വദിക്കുന്നവർക്ക് എല്ലാം ഇഷ്ടമാണല്ലോ.
0: കൂടുതൽ ഏതാ ഇഷ്ടം സാറിന്? പഴയ പാട്ടുകളാണോ പുതിയതാണോ? ലിറിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോ
2: പഴയതാണ് കൂടുതലും.
0: പഴയത്, പഴയതില് ലിറിക്സ് ആണോ മ്യൂസിക് ആണോ, എന്താണ് സാറിന് കൂടുതലും ആസ്വദിക്കാനായിട്ട് എന്താണ് പ്രിഫർ ചെയ്യുന്നത്?
2: ലിറിക്സ് തന്നെ, നല്ല നല്ല അർത്ഥവത്തായ പാട്ടുകളൊക്കെ ഉള്ളത്.
0: അതെ അതെ.
2: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു സാർ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: ചലച്ചിത്ര സംവിധായക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം.

0: തുടരുന്നു.
1: ഹലോ,
0: ഞാൻ ജിജോ കൊല്ലം കുളത്തപ്പുഴ വിളിക്കുന്നു.
1: ആ ഹലോ ജിജോ, എന്തൊക്കെയുണ്ട് വിശേഷം?
0: സുഖമായിട്ടിരിക്കുന്നു. ടി വിയുടെ മെക്കാനിക്കൽ ആണ്, ഇലക്ട്രോണിക്സ് കട ഉണ്ടോ അവിടെ?
1: അതെയോ,
0: ഡിപ്പോ ജംഗ്ഷൻ എന്ന്
1: പറയാം.
0: ഇവിടെ പ്രോഗ്രാം കേൾക്കാനുള്ള സൗകര്യം ഉണ്ട്, ആകാശവാണി എപ്പോഴും
1: കേൾക്കുന്ന ആളാണല്ലേ. ഓക്കെ, ഏത് പാട്ട് ആവശ്യം?
0: എനിക്ക് അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയില് ഏതോ നിദ്രതൻ ആ പാട്ട്.
1: ഓ, നല്ല പാട്ടാണല്ലോ. അപ്പൊ
0: വെച്ചേരാട്ടോ.
1: ആ, സുഖമായിട്ടിരിക്കുന്നു. അവിടെയും എല്ലാരും നന്നായിട്ടിരിക്കുന്നില്ലേ? സന്തോഷായിട്ടിരിക്കുന്നില്ലേ?
0: ഇവിടെ കാലാവസ്ഥയുടെ ചില പ്രശ്നങ്ങളും പിന്നെ അധികം ചൂട്, ഭയങ്കര വെയിലിന്റെ ചൂട്.
1: അതെ അതെ,
0: ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ മഴ പെയ്യുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചാല് വലിയ സന്തോഷം.
0: എനിക്ക് ചെറിയൊരു പ്രശ്നം പറ്റി, ചെറിയൊരു പ്രശ്നം, കഴുത്തിലൊരു മുറിവ് പോലെ സംഭവിച്ചു.
1: അതെയോ?
0: അങ്ങനെ ടി വി സർവീസും കട നിർത്തി വീട് ചാരിറ്റി ആയിട്ട് വീട് പള്ളി ചെയ്തു.
1: ഓ, അതെയോ?
0: ആ, അപ്പൊ അങ്ങനെ റെസ്റ്റ് എടുക്കും.
1: ഓക്കെ, അപ്പൊ ഇപ്പം വർക്കിന് പോവാൻ പറ്റുന്നില്ല അല്ലേ?
0: ഇപ്പൊ വർക്കിന് പോവാൻ പറ്റുന്നില്ല, വീട്ടിൽ.
1: അപ്പൊ എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടാണിത്, വെച്ചുതരാട്ടോ.
0: ശരി മാഡം.
1: ഓക്കെ, ശരി.

0: പാട്ടാ വേണ്ടത്?
1: എനിക്ക് മനസ്സിൻ മടിയിലെ മാന്തളിരെ.
0: ഓ ഓക്കെ ഓക്കെ, നല്ല പാട്ടാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അതെ, മാനത്തെ വെള്ളിത്തേർ എന്ന് പറയുന്ന സിനിമയില്. ആകാശവാണി അപ്പോ സ്ഥിരം കേൾക്കാറുണ്ടോ സാർ?
1: എനിക്ക് എപ്പോഴും പാട്ടാണ് ഇഷ്ടേ.
0: അപ്പൊ എപ്പോഴും
1: കേട്ടിരിക്കും?
0: എപ്പോഴും അപ്പൊ റേഡിയോ ഓൺ ആയിരിക്കും അല്ലേ?
1: റേഡിയോ ഓൺ ആയിരിക്കും.
0: ഓക്കെ.
1: പുതിയ പാട്ട്,
0: പുതിയ പടത്തിന്റെ ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. രണ്ടാമത്തെ സിനിമ ഒ ടി ടിയിലുണ്ട്, അപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. ഓക്കെ,
1: നല്ല സംവിധായകയായിട്ട് വരട്ടെ.
0: താങ്ക് യു, താങ്ക് യു.
1: നല്ല നല്ല പടങ്ങളൊക്കെ വരട്ടെ.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: സന്തോഷം,
0: വിളിച്ചാലും സന്തോഷം.
1: അതെ, സന്തോഷം എനിക്ക്.
0: അതെ അല്ലേ? ഓക്കെ, ശരി സർ.

0: ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: വാസുദേവൻ.
0: വാസുദേവൻ. ഹലോ സാർ. സാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇടുക്കിയിൽ നിന്നാണോ വിളിക്കുന്നത്? ഇടുക്കി. ഓ ഓക്കെ. സാറിന് ഏത്

ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം സെബിൽ ജിഹാൻ, ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ്

അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. മാറുന്ന സാഹചര്യങ്ങളും പേരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മാറുന്ന സാഹചര്യങ്ങളും പേരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ.

ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എന്റെ വീട് അപ്പൂന്റെം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയത്. ഔസേപ്പച്ചന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോ കക്കാഡുമായി കൂടിക്കാഴ്ച നടത്തി. ചലനക്ഷമത, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം ചർച്ച ചെയ്തതായി കീർത്തിവർദ്ധൻ സിംഗ് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. കേരളത്തിൽ 3-ാം ഊഴമിട്ട് മത്സരിച്ച LDFന് കനത്ത പ്രഹരമേൽപ്പിച്ച് 102 സീറ്റിന്റെ ആത്മവിശ്വാസവുമായാണ് UDF ഗവൺമെന്റ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ്

206 സീറ്റുമായി ബിജെപി ചരിത്രത്തിലാദ്യമായി ഭരണസാരഥ്യമേൽക്കുന്നത്. 81 സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. പശ്ചിമബംഗാളിലെ ബിജെപിയുടെ വിജയത്തെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇത് ഒരു ചരിത്രപരമായ ജനവിധിയാണെന്നും സംസ്ഥാനത്തെ ഭരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വഴിത്തിരിവാണെന്നും അവർ വിശേഷിപ്പിച്ചു. അമ്പലപ്പുഴയിൽ ജനം ഒപ്പം നിന്നതുകൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് സിപിഐഎം മുൻ നേതാവ് ജി സുധാകരൻ. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നുവെന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വാർത്താ ചാനലിൽ പറഞ്ഞു. ബിജെപി ഇല്ലാതെ കേരളത്തിൽ നിയമസഭയിൽ ഇനി മുന്നോട്ടു പോകാനാകില്ല എന്നത് നല്ല സന്ദേശമാണെന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ. തിരഞ്ഞെടുപ്പിൽ സാമുദായിക ഏകീകരണം ശക്തമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി രാജ്യം വിട്ട പിടികിട്ടാപ്പുള്ളി മുഹമ്മദ് നവാസ് കക്കാട്ട് ഇസ്മയിലിനെ യുഎഇയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ സിബിഐയാണ് പ്രതിയെ ഇന്ത്യയിൽ തിരികെ എത്തിച്ചത്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഇന്ന് 1971-1980 കാലഘട്ടങ്ങളിലെ ചില ഗാനങ്ങൾ.

ഭാസ്കരൻ രചിച്ച് എ ടി ഉമ്മർ ഈണം പകർന്ന് യേശുദാസും പി സുശീലയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ആദ്യം. ചിത്രം ആഭിജാത്യം.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം സുജാത എന്ന ചിത്രത്തിൽ ആശ ഭോസ്ലെ പാടിയ ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് വരികൾ എഴുതിയത്. രവീന്ദ്ര ജെയിന്റെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ശ്രീകുമാരൻ തമ്പിയുടെ രചന, ദക്ഷിണമൂർത്തിയുടെ സംഗീതം, ജയചന്ദ്രൻ പാടിയത്, ചിത്രം തുറുപ്പുകുലാൻ.

0: രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഗാനരചന വയലാർ, സംഗീത സംവിധാനം ദേവരാജൻ. രാജഹംസം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
8: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
10: എന്നും രാവിലെ 10:30
9: പ്രായോജക.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
11: ഗാനോപഹാരം തുടരുന്നു. അശ്വതി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

0: ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 13,675 രൂപ നിരക്കിലും, പവന് 1,280 രൂപ കുറഞ്ഞ് 1,09,400 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
3: സമർപ്പിച്ചത്
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ടെലിവിഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ഗാനോപഹാരം തുടരുന്നു. ഉത്സവം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. പൂവച്ചൽ ഖാദറാണ് വരികൾ എഴുതിയത്. എ ടി ഉമ്മറിന്റെ സംഗീതം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഗാനരചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം പുകഴേന്തി. വിത്തുകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ദേവരാജൻ ഈണം പകർന്ന് ജയചന്ദ്രനും മാധുരിയും പാടിയത്.

0: കർണധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: വിവാഹിത എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ വയലാറും ദേവരാജനും.

പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങള് ഈ ബി ബി സി കൂട്ടം എന്നാണ് ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ടുകൾ

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം തെറ്റ്.

0: ഗാനോപഹാരം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫും 101.9, സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: യുഎഇയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും പ്രാദേശിക സംഘടനകളും അപലപിച്ചു. ആക്രമണങ്ങൾ പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്ന് അവർ പറഞ്ഞു. ഇറാൻ ആക്രമണങ്ങളെ അപലപിച്ച് സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായി ഫോണിൽ സംസാരിച്ചു. സംഭവ വികാസങ്ങൾ ഇരുവരും അവലോകനം ചെയ്യുകയും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോ കഗ്ഡാക്കുമായി കൂടിക്കാഴ്ച നടത്തി. ചലനക്ഷമത, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം ചർച്ച ചെയ്തതായി കീർത്തി വർദ്ധൻ സിംഗ് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയവുമായി എൻഡിഎ. ബിജെപി 82 സീറ്റിലാണ് വിജയിച്ചത്. സഖ്യകക്ഷികളായ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും അസം ഗണപരിഷത്തും 10 വീതം സീറ്റുകളിൽ വിജയിച്ചു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വോട്ടർമാർക്ക് നന്ദിയെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. പിണറായി വിജയന്റെയും സിപിഐഎമ്മിന്റെയും അഹങ്കാര രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകാല അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് യുഡിഎഫ് പ്രവർത്തിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇക്കാര്യത്തിൽ യുഡിഎഫ് ഒറ്റക്കെട്ടായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അടൂർ ഏനാത്ത് എംസി റോഡിൽ രാവിലെ കാർ നിയന്ത്രണം വിട്ട് പാഴ്സൽ ലോറിയിലിടിച്ചാണ് അപകടം. ബീഹാറിൽ ഇന്നലെയുണ്ടായ കൊടുങ്കാറ്റിലും മഴയിലും 12 പേർ മരിച്ചു. കിഴക്കൻ ചമ്പാരൻ ജില്ലയിൽ 5 പേരും ഔറംഗാബാദിൽ 4 പേരും ഗയാ ജില്ലയിൽ 3 പേരുമാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒ എൻ വി കുറുപ്പ് രചിച്ച രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം സുഖമോദേവി.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സ്നേഹം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. രചന യൂസഫ് ലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശ്രേയ ഘോഷാൽ പാടിയ ഗാനമാണ് സ്നേഹവീട് എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് റഫീഖ് അഹമ്മദ്, സംഗീതം ഇളയരാജ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുര നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321 മറ്റൊരു നമ്പർ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
6: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനമാരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി തിരയപ്പൂക്കൾ കേൾക്കാം. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഋഷി എന്ന ചിത്രത്തിനായി ഹരിഹരനും എസ് ജാനകിയും പാടിയത്.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: തിരയപ്പൂക്കളിൽ ഇനി അവർഗൾ എന്ന ചിത്രത്തിനായി SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മുൻ രാഷ്ട്രപതി ഗ്യാനി സേൽസിംഗിന്റെ ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് ആചരിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ സേൽസിംഗിന് ശ്രദ്ധാഞ്ജലി നേർന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അടുത്ത വർഷം വരെ നീണ്ടാൽ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് ഏകദേശം 125 ഡോളറായി വർദ്ധിക്കാൻ യുദ്ധം കാരണമായേക്കുമെന്നും IMF വിലയിരുത്തി. രാജ്യത്ത് ശക്തമായ നൂതന ഗവേഷണ സാഹചര്യം ലഭ്യമാക്കാൻ ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയിലെ ഗവേഷണങ്ങളെ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. അന്തർ സംസ്ഥാന സൈബർ തട്ടിപ്പ് സംഘത്തെ ഡൽഹി പോലീസ് ഉത്തരാഖണ്ഡിൽ പിടികൂടി. ഓൺലൈൻ വഴി ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിച്ച് നിക്ഷേപ തട്ടിപ്പുകളും ടാക്സ് അധിഷ്ഠിത തട്ടിപ്പുകളും നടത്തിവരുന്ന സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ തരംഗമാണ് കണ്ടതെന്നും 80 സീറ്റിന് മുകളിലായിരുന്നു പ്രതീക്ഷയെന്നും ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ 2 മണ്ഡലങ്ങളിൽ BJP വിജയം സന്തോഷം നൽകുന്നുവെന്ന് മേയർ വി രാജേഷ്. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം പറഞ്ഞു. കൊയിലാണ്ടി ദേശീയപാതയിൽ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം. ക്യാബിനിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷാവസ്ഥ. വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.

0: ഹരിതവാണിയിൽ ഇന്ന് ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ സംസാരിക്കുന്നു.
1: ജീവൻ നിലനിർത്തേണ്ടതിന് അത്യാവശ്യ ഘടകങ്ങളായ ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധമായ ഭക്ഷണം എന്നിവയാണെന്ന് നമുക്കറിയാമല്ലോ. ഇവയെല്ലാം പ്രകൃതിയിൽ നിന്നുള്ള വരദാനങ്ങളുമാണ്. അപ്പോൾ തന്നെ ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യവും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വത്തെപ്പറ്റിയും നമുക്ക് ബോധ്യമാകുമല്ലോ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാടുകളായ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഏതാണ്ട് 500 ലക്ഷം വർഷങ്ങളായി നിലനിന്ന് വരുന്നു എന്ന് അനുമാനിക്കുന്നു. ഈ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശമായി കരുതപ്പെടുന്നു. ശ്വാസകോശം നിലച്ചാൽ ജീവൻ നിലനിൽക്കില്ല എന്ന് നമുക്കറിയാവുന്നതുമാണല്ലോ. നിർഭാഗ്യവശാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ആമസോൺ മഴക്കാടുകളുടെ ശോഷണം ശാസ്ത്രമേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ടു. 1930-കളിൽ നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഭാരതീയരെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം, പ്രകൃതിയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്ത് അനുഭവിക്കാം, എന്നാൽ നമ്മുടെ അത്യാഗ്രഹത്തിന് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്. എന്നാൽ മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് പ്രകൃതിയെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്ന പ്രവണതയാണ് 1960-കളിൽ സൗത്ത് അമേരിക്കയിലെ ആമസോൺ ഉൾപ്പെടുന്ന കാടുകളിൽ ദൃശ്യമായത്. ഏകദേശം ആ സമയത്ത് തന്നെ അമേരിക്കയിലെ പ്രകൃതിയിലും ജീവജാലങ്ങളുടെ ശോഷണം സംഭവിക്കുന്നതായി പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞയായ ഡോക്ടർ റേച്ചൽ കാഴ്സന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിഗമനം സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന നോവലിലൂടെ 1962-കൂടി പുറത്തു വന്നു. അതിനു മുമ്പ് 4-5 വർഷത്തെ കാഴ്സന്റെ നിരീക്ഷണത്തിൽ വസന്തകാലമാകുമ്പോൾ മുൻപ് കേട്ടിരുന്ന പക്ഷികളുടെ ശബ്ദങ്ങളും പാട്ടുകളും ഒക്കെ വളരെ കുറഞ്ഞു വരുന്നതായി മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവരുടെ നോവലിന് നിശബ്ദ വസന്തം എന്ന പേര് തന്നെ കൊടുത്തത്. വനപ്രദേശങ്ങളിലുള്ള തൻ്റെ യാത്രയിൽ ധാരാളം പക്ഷികളുടെ മുട്ടകൾ വിരിയാതെ കിടക്കുന്നത് അവർ കണ്ടു. അതിൻ്റെ കാരണം ശാസ്ത്രീയമായി പഠിച്ചപ്പോൾ മനുഷ്യർ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെയും ഉപയോഗമാണെന്ന് മനസ്സിലാക്കി. പ്രത്യേകിച്ചും DDT പോലെയുള്ള മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം. 2-ാം ലോകമഹായുദ്ധകാലത്ത് മുതൽ കൊതുകിനെ നശിപ്പിക്കാനായി 1930-ൽ നോബൽ പുരസ്കാരം കിട്ടിയ കണ്ടുപിടുത്തമാണ് DDT. എന്നാൽ അളവിലധികം പ്രകൃതിയിൽ അടിഞ്ഞുകൂടുന്നത് ഹാനികരമാണെന്ന് മനസ്സിലാക്കി. നമുക്ക് മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, അമിതമായാൽ അമൃതും വിഷം. ഡോക്ടർ റേച്ചൽ കാഴ്സൺ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന നോവലുമായി അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിച്ച് അധികമായുള്ള DDT ഉപയോഗം നിർത്തണമെന്നാവശ്യപ്പെട്ടു. തത്ഫലമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് FDA DDT ഉപയോഗം നിർത്താൻ നിർബന്ധിതരായി. പേന തോക്കിനേക്കാൾ ശക്തിയുള്ള ആയുധമാക്കാം എന്ന് തെളിയിച്ചു റേച്ചൽ കാഴ്സൺ. ഭാരതം ജൈവ വൈവിധ്യ സമ്പന്നമായ 17 രാഷ്ട്രങ്ങളിലൊന്നാണ്. നമ്മുടെ പശ്ചിമഘട്ടവും ഈസ്റ്റേൺ ഗാട്സ്, ഹിമാലയൻ പർവ്വതനിര എല്ലാം ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. 1970-കളിലാണ് UN ആഭിമുഖ്യത്തിൽ ഭൂമിയും പ്രകൃതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിന് സംഘടിതമായ പ്രവർത്തനം ആരംഭിച്ചത്. 1972 ജൂൺ 5-ാം തീയതി സ്റ്റോക്ക്ഹോം എർത്ത് സമ്മിറ്റിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി സംസാരിച്ചു. ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ കാരണം പൊല്യൂഷനാണെന്ന് പ്രസംഗിച്ചു. അപ്പോൾ തന്നെ പ്രകൃതി സംരക്ഷണത്തിനുള്ള ഇന്ത്യയുടെ ഉത്തരവാദിത്വം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. 1986-ൽ ഇന്ത്യ ഗവൺമെൻറ് പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ് രൂപീകരിച്ച് എൻവയോൺമെൻറ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കി അത് നിലവിൽ വന്നു. 1992-ൽ ബ്രസീലിലെ റിയോഡ് ജനേറിയോയിൽ വെച്ച് UN ആഭിമുഖ്യത്തിൽ 154 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒന്നിച്ചുകൂടി. ഇപ്പോൾ അത് 196-ലധികം പ്രതിനിധികളായിട്ടുണ്ട്. പ്രകൃതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാനായി കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ CBD നിലവിൽ വന്നു. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ടു കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അതിൻ്റെ പ്രധാനപ്പെട്ട 3 ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ മാൻഡേറ്റ്സ് ഇവയാണ്. 1, ജൈവ വൈവിധ്യം സംരക്ഷിക്കുക. 2, ജൈവ വൈവിധ്യം സുസ്ഥിരമായി ഉപയോഗിക്കുക. 3. വ്യവസായ അടിസ്ഥാനത്തിൽ ജൈവ വൈവിധ്യം ഉപയോഗിക്കുന്ന കമ്പനികൾ അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നവർക്കും നീക്കിവെക്കുക. ഇതിൽ അംഗമായിരുന്ന ഇന്ത്യ 1993 തന്നെ ഈ ഉടമ്പടിയിൽ ഒപ്പുവച്ചു. ഒരുപക്ഷെ 1930 മഹാത്മാഗാന്ധി നമ്മളെ ഉപദേശിച്ചിരുന്ന സുസ്ഥിര ഉപയോഗം തന്നെയായിരിക്കാം പിൽക്കാലത്ത് ഇത്തരത്തിലുള്ളൊരു ഉടമ്പടി ഉണ്ടാക്കുവാൻ ഇന്ത്യയെ സ്വാധീനിച്ചത്. ഏതാണ്ട് 156 ലോകരാഷ്ട്രങ്ങൾ ബ്രസീലിൽ CBD നടത്തുവാനായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി CBDയുടെ നിബന്ധനകൾ ഉണ്ടാക്കാനായി ശ്രമിച്ചു. ആ വർഷം, അതായത് 92 മെയ് മാസം 22-ാം തീയതിയോടുകൂടി ഉടമ്പടിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തത്വത്തിൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചു. പിൽക്കാലത്തെ എല്ലാ വർഷവും മെയ് മാസം 22-ാം തീയതി ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിച്ചു വരുന്നു. അന്ന് തീരുമാനിച്ച കാര്യങ്ങൾ അടുത്ത മാസം, അതായത് അടുത്ത മാസം June 5, അതായത് എൻവയോൺമെൻറ് ഡേയിൽ പൊതുപരിഗണനയ്ക്ക് സമർപ്പിച്ച് അംഗീകാരത്തിനായി വിട്ടു. ഇന്ത്യ ഗവൺമെൻറ് 1993 ശേഷം അടുത്ത 10 വർഷക്കാലം എല്ലാവരുമായി കൂടിയാലോചന നടത്തി ഇന്ത്യൻ പാർലമെൻറ്റിലും ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകി. ഇന്ത്യ ഗവൺമെൻറ് 2002 ജൈവ വൈവിധ്യവും പ്രകൃതി സംരക്ഷണത്തിലും ഊന്നി പാർലമെൻറ്റിൽ ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി ആക്ട് പാസാക്കി. ആക്ടിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് CBDയുടെ 1992 അതേ ഉത്തരവാദിത്വങ്ങൾ തന്നെയാണ്. ഇതനുസരിച്ച് ജൈവ വൈവിധ്യ സംരക്ഷണം ദേശീയ തലത്തിൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയിലും NBA, സംസ്ഥാന തലത്തിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡ് SBB, ഏറ്റവും പ്രധാനമായി പ്രാദേശിക തലത്തിൽ, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലെവലിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ ലെവലിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ് കമ്മിറ്റി BMC ഉണ്ടാക്കുവാനായി വിഭാവനം ചെയ്തു. ഒരുപക്ഷെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ജൈവ വൈവിധ്യ പരിപാലനത്തിൻ്റെ തുടക്കം വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണം ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് BMCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് 2005 തന്നെ നിലവിൽ വന്നു. 2008 ബയോഡൈവേഴ്സിറ്റി റൂൾസ് പാസാക്കി. 2009 തുടർന്നുള്ള പ്രവർത്തനം ആരംഭിച്ചു. ആദ്യത്തെ 3 വർഷം കൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും BMC നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനവും എല്ലാ തലങ്ങളിലും BMC ആദ്യമായിട്ടുണ്ടാക്കിയ സംസ്ഥാനവും കേരളമാണ്. ഇതിൻ്റെ പ്രഖ്യാപനം 2012 ഹൈദരാബാദിൽ നടന്ന CBDയുടെ വാർഷിക സമ്മേളനത്തിൽ അന്നത്തെ ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. 2012 മുതൽ അടുത്ത 5 വർഷത്തേക്ക് BMCയുടെ ശാക്തീകരണം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുവാനുള്ള ഉത്തരവാദിത്വം KSBBയുടെ ചെയർമാൻ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരുന്നു. ആദ്യകാലങ്ങളിൽ ഇന്ത്യയിലുള്ള മറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡുകൾക്ക് മാർഗനിർദ്ദേശവും KSBBയിൽ നിക്ഷിപ്തമായിരുന്നു. ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ പോലെ തന്നെ കേരളത്തിലെ ബയോഡൈവേഴ്സിറ്റിയെയും കാലാവസ്ഥയെയും ഒരളവ് വരെ നിയന്ത്രിക്കുന്നത് കേരളത്തിൻ്റെ കിഴക്ക് വശത്തും ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്ത് നിലകൊള്ളുന്ന പശ്ചിമഘട്ട മേഖലയാണ്. ഏതാണ്ട് 1500 km² നീളത്തിൽ 164,000 km² വിസ്തൃതിയിലും കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന 6 സംസ്ഥാനങ്ങളിലായി നിലകൊള്ളുന്ന ഈ പർവ്വതനിരയാണ് സെൻട്രൽ ഇന്ത്യയുടെയും ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൻ്റെയും ശ്വാസകോശമായി തന്നെ പറയാവുന്ന പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്നത്. കേരളത്തെ സംബന്ധിച്ച് പശ്ചിമഘട്ടം ജനനിബിഡമായ ഒരു വാസസ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംരക്ഷണവും ദുഷ്കരമാണ്. ഈ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ ഇന്നനുഭവിക്കുന്ന കാർഷിക വിളകളുടെയും ധാന്യങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഉറവിടമായതിനാൽ ഇതിൻ്റെ സംരക്ഷണം നമുക്കും നമ്മുടെ ഭാവി തലമുറയുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ഇന്നുപയോഗിക്കുന്ന ആഹാരവും മരുന്നുകളും പശ്ചിമഘട്ട മേഖലയിൽ നിന്നെടുത്ത് നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു വരികയാണ്. അതുകൊണ്ട് അതിൻ്റെ സംരക്ഷണം നിയമപരമായി തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്നതിന് ശേഷം പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ചെയർമാനായി ഒരു കമ്മിറ്റിയെ ആദ്യം നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ പശ്ചിമഘട്ട മേഖലയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ വിസമ്മതിച്ചതോടുകൂടി 2012 ഈ അടുത്ത കാലത്ത് കാലം ചെയ്ത ഡോക്ടർ കസ്തൂരിരംഗന്റെ മേൽനോട്ടത്തിൽ വേറെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ഡെവലപ്മെന്റിൽ പ്രാവീണ്യം സൃഷ്ടിച്ചതുകൊണ്ടായിരിക്കാം സ്പേസ് സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ കസ്തൂരിരംഗനെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചത്. ആ കമ്മിറ്റി പശ്ചിമഘട്ട മേഖലകൾ സന്ദർശിച്ച് ജനപ്രതിനിധികളും തദ്ദേശ മേഖലയിലുള്ളവരുമായി സംസാരിച്ച് അവിടെ താമസിക്കുന്ന കർഷകരുടെ സഹകരണത്തോടുകൂടി നടപ്പാക്കാൻ തീരുമാനിച്ച നിർദ്ദേശങ്ങൾ 2023 കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചു. റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റിന്റെ സഹായത്തോടുകൂടി പശ്ചിമഘട്ടത്തിലെ 40% സ്ഥലം നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ESA ആയും ബാക്കി 60% കൾച്ചറൽ ലാൻഡ്സ്കേപ്പായും നിർദ്ദേശിച്ച റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിലെ ജനവാസ നിബിഡമായ പല സ്ഥലങ്ങളും ESA ഉൾപ്പെട്ടതായി നാട്ടുകാർ തിരിച്ചറിഞ്ഞു. കേരളത്തിലെ കർഷകരുടെ എതിർപ്പുകൾ ശമിപ്പിക്കുന്നതിനായി കേരള ഗവൺമെന്റ് മൂന്നാമതൊരു കമ്മിറ്റിയെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമായി പഠിക്കുവാൻ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിൽ ഏതാണ്ട് 3 കൊണ്ട് ഞങ്ങൾ ഈ മേഖലയിലുള്ള കർഷകരുമായി നേരിട്ട് സംസാരിച്ച് ESA വിസ്തൃതി കുറെ കുറച്ച് മുൻപുള്ള 2 റിപ്പോർട്ടുകളുടെ നല്ല വശങ്ങൾ പരിഗണിച്ചും എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തി ഉള്ള സംരക്ഷണ പരിപാടിക്ക് രൂപം കൊടുത്തു. അതിൻ്റെ കൺവീനർ എന്ന നിലയിൽ ജനങ്ങളോട് അടുത്ത് ഇടപഴകാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാനും എനിക്ക് ഇടയായി. ഈ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ച് പരിഗണനയ്ക്ക് വെക്കുവാനും സാധിച്ചു. റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിനു വേണ്ടി ഓഫീസ് മെമ്മോറാണ്ടം പുറപ്പെടുവിച്ചു. ഞങ്ങളുടെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് 2014 ജനുവരിയിൽ ഇപ്പോഴും നിലവിലുള്ള ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. അതായിരിക്കും ഇനി വേറെ ഒരു റിപ്പോർട്ട് വരുന്നതുവരെ പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള മാർഗരേഖ. പശ്ചിമഘട്ട സംരക്ഷണം ആ മേഖലയിലുള്ളവരുടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെ പ്രകൃതി സംരക്ഷണം ഒരു മുഖമുദ്രയായി ചെയ്യുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്.
0: ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്.

പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കും ഒക്കെ പോകുമ്പോഴും ഞങ്ങള് ഈ ബി ബി സി കൂട്ടം എന്നാണ് ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ടുകൾ

പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
3: പിട്ടാപ്പിള്ളി ഏജൻസീസ്.

ഇന്ന് വൈകുന്നേരം 6:50 വയലുമേടും പരിപാടിയിൽ വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഡോക്ടർ നീന ലെനിനുമായി അഭിമുഖം കേൾക്കാം. ഇന്ന് വൈകുന്നേരം 6:50 വയലുമേടും പരിപാടിയിൽ. രാത്രി 8:02 സംഗീതസുധയിൽ അമൃത മുരളി അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. ഇന്ന് രാത്രി 8:02 സംഗീതസുധയിൽ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അമ്മയ്ക്കൊരു താരാട്ട് എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. രചന സംഗീതം ശ്രീകുമാരൻ തമ്പി.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
2: ബുധൻ ഉച്ചയ്ക്ക് 12:40
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
3: ആകാശവാണി അനന്തപുരി FM 101.9.
4: ആസ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പൾമണോളജിസ്റ്റ് ഡോക്ടർ ആരതി ബിജി സംസാരിക്കുന്നു.
5: ശ്വാസകോശ രോഗങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ആസ്മ അഥവാ വലിവ് എന്ന് നമ്മൾ സാധാരണയായി വിളിക്കാറുള്ള അസുഖം. ആദ്യമായി ആസ്മ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അമിത പ്രതികരണം അഥവാ ഹൈപ്പർ റെസ്പോൺസീവ്നെസ്, അതോടൊപ്പം ശ്വാസകോശങ്ങളുടെ വീക്കം അഥവാ എയർവേ ഇൻഫ്ലമേഷൻ എന്നിവ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആസ്മ. ആസ്മ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നാൽ ചുമ, വീസിംഗ് അഥവാ വലിവ് അല്ലെങ്കിൽ നെഞ്ചിനുള്ളിലെ കുറുങ്ങൽ, ചെസ്റ്റ് ടൈറ്റ്നസ് അഥവാ നെഞ്ചിനുള്ളിൽ പിടുത്തം, ശ്വാസം മുട്ടൽ എന്നിവയാണ്. ഈ ലക്ഷണങ്ങളിൽ ഒന്നോ അതിൽ കൂടുതലോ ഒരാളിൽ തന്നെ കാണാവുന്നതാണ്. ഈ ലക്ഷണങ്ങളുടെ തീവ്രത സമയത്തിനനുസരിച്ച് ഏറിയും കുറഞ്ഞുമിരിക്കും. സാധാരണയായി രാത്രിയിലും പുലർച്ചെയുമാണ് ഈ ലക്ഷണങ്ങൾ അതിന്റെ മൂർധന്യതയിൽ എത്താറുള്ളത്. ആസ്മ രോഗത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് പാരമ്പര്യം. ചെറുപ്പകാലം മുതൽ തന്നെ ആസ്മ രോഗബാധിതരായ കുട്ടികളുടെ അച്ഛനമ്മമാരിൽ പകുതിയിലേറെ പേർക്ക് ആസ്മ ഉള്ളതായാണ് കണ്ടുവരുന്നത്. ഇത് ആസ്മ രോഗം ഉണ്ടാകാനുള്ള ജനിതകമായ പ്രവണതയെ സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തേത് അലർജി. പലതരത്തിലുള്ള പൊടി, പുക, പൂമ്പൊടി, ഭക്ഷണ പദാർത്ഥങ്ങൾ, മരുന്നുകൾ എന്നിവയോടുള്ള അമിത പ്രതികരണം മൂലവും ആസ്മ രോഗം ബാധിക്കാം. ഇതിനെ നമ്മൾ അലർജിക് ആസ്മ എന്നാണ് വിളിക്കുന്നത്. മൂന്നാമതായി തൊഴിൽപരമായി ഉണ്ടാകുന്ന പലതരത്തിലുള്ള പൊടി, പുക, രാസവസ്തുക്കൾ എന്നിവയുമായുള്ള കോണ്ടാക്ട് അഥവാ സമ്പർക്കം. ഇത്തരത്തിലുണ്ടാകുന്ന ആസ്മയെ വിളിക്കുന്നത് ഒക്കുപേഷണൽ ആസ്മ എന്നാണ്. നാലാമതായി വായുമലിനീകരണം. തുടർച്ചയായി ഏറെ നാളത്തെ വീട്ടിനകത്തും പുറമേയുമുള്ള വായുമലിനീകരണത്താൽ ആസ്മ വരാറുണ്ട്. അഞ്ചാമതായി ശ്വാസകോശ രോഗങ്ങൾ, പ്രധാനമായും വൈറസ് മൂലമുള്ള അണുബാധ. ഈ അടുത്ത കാലത്ത് അതിന്റെ പ്രാധാന്യം വളരെ കൂടി വരുന്നതായാണ് കാണുന്നത്. കോവിഡ്

വളർത്തുമൃഗങ്ങളുടെ രോമം, പെറ്റ് ഡാൻഡർ, വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പുക എന്നിവയെല്ലാം ട്രിഗറുകളായി പ്രവർത്തിക്കാം. ജനിതക സാധ്യതയുള്ള ആളുകളിൽ ചില പ്രത്യേക വിഭാഗം മരുന്നുകൾ, ഉദാഹരണത്തിന് ആസ്പിരിൻ, ചില വേദന സംഹാരികൾ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള ചില മരുന്നുകൾ എന്നിവ ആസ്മയിലേക്ക്

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
4: ആകാശവാണി അനന്തപുരി FM 101.9.
5: ആസ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പൾമണോളജിസ്റ്റ് ഡോക്ടർ ആരതി ബിജി സംസാരിക്കുന്നു.
6: ശ്വാസകോശ രോഗങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആസ്മ അഥവാ വലിവ് എന്ന് നമ്മൾ സാധാരണയായി വിളിക്കാറുള്ള അസുഖം. ആദ്യമായി ആസ്മ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അമിത പ്രതികരണം അഥവാ ഹൈപ്പർ റെസ്പോൺസീവ്നെസ്, അതോടൊപ്പം ശ്വാസകോശങ്ങളുടെ വീക്കം അഥവാ എയർവേ ഇൻഫ്ലമേഷൻ എന്നിവ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആസ്മ. ആസ്മ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നാൽ ചുമ, വീസിംഗ് അഥവാ വലിവ് അല്ലെങ്കിൽ നെഞ്ചിനുള്ളിലെ കുറുങ്ങൽ, ചെസ്റ്റ് ടൈറ്റ്നസ് അഥവാ നെഞ്ചിനുള്ളിൽ പിടുത്തം, ശ്വാസം മുട്ടൽ എന്നിവയാണ്. ഈ ലക്ഷണങ്ങളിൽ ഒന്നോ അതിൽ കൂടുതലോ ഒരാളിൽ തന്നെ കാണാവുന്നതാണ്. ഈ ലക്ഷണങ്ങളുടെ തീവ്രത സമയത്തിനനുസരിച്ച് ഏറിയും കുറഞ്ഞുമിരിക്കും. സാധാരണയായി രാത്രിയിലും പുലർച്ചെയുമാണ് ഈ ലക്ഷണങ്ങൾ അതിന്റെ മൂർദ്ധന്യതയിൽ എത്താറുള്ളത്. ആസ്മ രോഗത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് പാരമ്പര്യം. ചെറുപ്പകാലം മുതൽ തന്നെ ആസ്മ രോഗബാധിതരായ കുട്ടികളുടെ അച്ഛനമ്മമാരിൽ പകുതിയിലേറെ പേർക്ക് ആസ്മ ഉള്ളതായാണ് കണ്ടുവരുന്നത്. ഇത് ആസ്മ രോഗം ഉണ്ടാകാനുള്ള ജനിതകമായ പ്രവണതയെ സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തേത് അലർജി. പലതരത്തിലുള്ള പൊടി, പുക, പൂമ്പൊടി, ഭക്ഷണപദാർത്ഥങ്ങൾ, മരുന്നുകൾ എന്നിവയോടുള്ള അമിത പ്രതികരണം മൂലവും ആസ്മ രോഗം ബാധിക്കാം. ഇതിനെ നമ്മൾ അലർജിക് ആസ്മ എന്നാണ് വിളിക്കുന്നത്. മൂന്നാമതായി തൊഴിൽപരമായി ഉണ്ടാകുന്ന പലതരത്തിലുള്ള പൊടി, പുക, രാസവസ്തുക്കൾ എന്നിവയുമായുള്ള കോണ്ടാക്ട് അഥവാ സമ്പർക്കം. ഇത്തരത്തിലുണ്ടാകുന്ന ആസ്മയെ വിളിക്കുന്നത് ഒക്കുപേഷണൽ ആസ്മ എന്നാണ്. നാലാമതായി വായുമലിനീകരണം. തുടർച്ചയായി ഏറെ നാളത്തെ വീട്ടിനകത്തും പുറമേയുമുള്ള വായുമലിനീകരണത്താൽ ആസ്മ വരാറുണ്ട്. അഞ്ചാമതായി ശ്വാസകോശ രോഗങ്ങൾ, പ്രധാനമായും വൈറസ് മൂലമുള്ള അണുബാധ. ഈ അടുത്ത കാലത്ത് അതിന്റെ പ്രാധാന്യം വളരെ കൂടി വരുന്നതായാണ് കാണുന്നത്. COVID-19 അതുപോലുള്ള മറ്റു വൈറസുകളുടെ അണുബാധ ആസ്മ രോഗലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അമിതവണ്ണം, പുകവലി എന്നിവയും ആസ്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളായി കാണപ്പെടുന്നു. മുൻപ് സൂചിപ്പിച്ച പോലെ പൊടി, പുക, പൂമ്പൊടി തുടങ്ങി ആസ്മയിലേക്ക് നയിക്കുന്ന കൃത്യമായ രോഗനിർണയം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇനി നമുക്ക് ആസ്മ രോഗത്തിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ചികിത്സാ സാധ്യതകളെക്കുറിച്ചും അറിയാം. ആസ്മ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ചികിത്സയും മുൻപ് സൂചിപ്പിച്ച വളർത്തുമൃഗങ്ങളുടെ രോമം, പെറ്റ് ഡാൻഡർ, വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പുക എന്നിവയെല്ലാം ട്രിഗറുകളായി പ്രവർത്തിക്കാം. ജനിതക സാധ്യതയുള്ള ആളുകളിൽ ചില പ്രത്യേക വിഭാഗം മരുന്നുകൾ, ഉദാഹരണത്തിന് ആസ്പിരിൻ, ചില വേദന സംഹാരികൾ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള ചില മരുന്നുകൾ എന്നിവ ആസ്മയിലേക്ക് മുഖ്യം ഇൻഹേലറുകളാണ്. ഈ ഇൻഹേലറുകളെപ്പറ്റി പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പാർശ്വഫലങ്ങൾ കൂടുതലാണെന്നും അവ പിന്നീട് ഒരിക്കലും ഒഴിവാക്കാൻ ആവില്ല എന്നുമുള്ള ആശങ്കകൾ പല രോഗികളും പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ ആസ്മയുടെ ചികിത്സാ മാർഗങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായതാണ് ഇൻഹേലറുകൾ എന്നതാണ് യാഥാർത്ഥ്യം. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന മരുന്നുകളേക്കാൾ ആസ്മയുടെ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന ശ്വസന വ്യവസ്ഥയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇൻഹേലറുകൾ സുരക്ഷിതം തന്നെയാണ്. ഇൻഹേലറുകൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ തുടർച്ചയായി കുറച്ചുനാൾ, ഏകദേശം 3 മാസമെങ്കിലും ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ കാലയളവിൽ ലക്ഷണങ്ങൾ പൂർണ്ണ നിയന്ത്രണത്തിലാവുകയാണെങ്കിൽ ഇൻഹേലറുകളുടെ ഡോസ് കുറച്ചു കൊണ്ടുവരാവുന്നതാണ്. ഇതിനൊപ്പം ആസ്മ രോഗത്തിന്റെ ട്രിഗറുകളെ ഒഴിവാക്കുക കൂടി ചെയ്താൽ ഇൻഹേലറുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം എന്ന നിലയിലേക്കും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചിലരിൽ സ്ഥിരമായി ഉപയോഗം വേണ്ടിവരുന്നതായും ഉണ്ട്. മറ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പൊടി, പൂമ്പൊടി, ചെറു പ്രാണികൾ എന്നിവയോടുള്ള അലർജി മൂലം ആസ്മയുണ്ടാകുന്നവരിൽ ഈ പദാർത്ഥങ്ങൾ തന്നെ വളരെ ചെറിയ തോതിൽ കുത്തിവച്ച് അവയോടുള്ള അലർജിയും ശ്വാസകോശങ്ങളുടെ അമിത പ്രതികരണവും കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഈ ചികിത്സാ രീതിയെ ഇമ്മ്യൂണോ തെറാപ്പി എന്നാണ് വിളിക്കുന്നത്. ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഉപയോഗിക്കാവുന്ന ചികിത്സാ രീതിയാണ്. ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നവരിൽ അവയുടെ കൃത്യമല്ലാത്ത ഉപയോഗം ആസ്മയുടെ അപൂർണമായ നിയന്ത്രണം

0: ത്തിന് കാരണമാകാറുണ്ട്. അതിനാൽ തന്നെ ശരിയായ ഇൻഹേലർ ഉപയോഗം ആസ്മ രോഗികൾ പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമാണ്. അതുമാത്രമല്ല ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം കുറച്ചുകൊണ്ടുവരാനുള്ള മറ്റ് ടാബ്ലറ്റുകളും കൊടുക്കാറുണ്ട്. ഇതിലൊന്നും നിയന്ത്രണ വിധേയമാകുന്നില്ല എങ്കിൽ ഈസ്നോഫീലിയ പോലുള്ള കാരണങ്ങളെ ചികിത്സിക്കാനുള്ള ആധുനിക മരുന്നുകൾ, ഇവയെ ബയോളജിക്കൽസ് എന്ന് പറയും, ഇപ്പോൾ ലഭ്യമാണ്. ഇതേക്കുറിച്ചെല്ലാം ഒരു പൾമണോളജിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് വിശദവിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ആസ്മ രോഗ നിയന്ത്രണം ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനും കാര്യക്ഷമതയിലും മാത്രമല്ല നമ്മുടെ ദൈനംദിന ചര്യയുടെ സുഗമമായ പ്രവർത്തനത്തിലും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആസ്മയെ നിസാരമായി കാണാതെ കൃത്യമായ ചികിത്സയും പ്രതിരോധ മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടതാണ്.
1: ആസ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പൾമണോളജിസ്റ്റ് ഡോക്ടർ ആരതി ബി ജി.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ദൃക്സാക്ഷി എന്ന ചിത്രത്തിലെ ഗാനമാണിനി. ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, പാടിയത് എസ് ജാനകി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: UAE-യിൽ ഇറാൻ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശിതമായി അപലപിച്ചു. സാധാരണ ജനങ്ങളെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യമിടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് BJP ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൽ. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്കൊപ്പം ന്യൂഡൽഹിയിലെ കാളിബെഡി മന്ദിറിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർണായക യോഗം വൈകിട്ട് ചേർന്നേക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. കണ്ണൂർ ജില്ലയിലെ പാർട്ടി കോട്ടകളിൽ വലിയ പരാജയമാണ് CPIM ഉണ്ടായതെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. ധർമ്മടത്തും മട്ടന്നൂരിലും പാർട്ടിക്ക് ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ തമിഴ് വെട്രി കഴകം നേതാവ് വിജയ്യെ പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാൻ നിയുക്ത MLA പാർട്ടി ആസ്ഥാനത്തെത്തി. ഗവൺമെന്റ് രൂപീകരണത്തിന് വൈകാതെ TV അവകാശം ഉന്നയിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. പഞ്ചാബിൽ ആം ആദ്മി ഭരണകൂടം ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്നാരോപിച്ച് പുതുതായി BJPയിൽ ചേർന്ന MPമാർ രാഷ്ട്രപതിയെ കണ്ടു. രാഘവ് ഛന്ദ, അശോക് മിത്തൽ, സന്ദീപ് പതക്, രാജേന്ദ്ര ഗുപ്ത എന്നിവരാണ് രാഷ്ട്രപതി ഭവനിലെത്തി പരാതി നൽകിയത്. വിശാഖപട്ടണം ആസ്ഥാനമായി സൌത്ത് കോസ്റ്റ് റെയിൽവേ സോൺ സ്ഥാപിക്കുന്നതിന് കേന്ദ്രം ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. June 1 പ്രാബല്യത്തിൽ വരുന്ന പുതിയ റെയിൽവേ സോണിൽ ഗുണ്ടക്കൽ, ഗുണ്ടൂർ, വിജയവാഡ, വിശാഖപട്ടണം ഡിവിഷനുകൾ ഉൾപ്പെടുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
2: ക്യാമ്പസ് കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവയ്ക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
3: നമസ്കാരം, എന്റെ പേര് ആയിരൻ മറിയം ചെറിയാൻ. ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ എന്റെ MSc പഠനം നടത്തിയത് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിലാണ്. OUC കോളേജ് എന്ന് പറയുന്നത് ഞാൻ വളരെ ആഗ്രഹിച്ച കോളേജിലേക്ക് പോയ വ്യക്തിയൊന്നുമല്ല. എന്റെ ആഗ്രഹം വിദേശത്ത് പഠിക്കാൻ പോകണം എന്നൊക്കെ ആയിരുന്നു, പക്ഷേ കുറച്ച് കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ UCയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഒത്തിരി ആകുലതകൾ ഉണ്ടായിരുന്നു, എങ്ങനെയാവും എന്താവും. അപ്പൊ ഞാൻ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു തുടക്കത്തിൽ. പക്ഷെ UC ക്യാമ്പസ് എന്നെ വളരെയധികം മാറ്റിയെന്ന് പറയാം. സൈക്കോളജി പഠിച്ചതിലൂടെ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി, എന്റെ ഇമോഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇന്ന് എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ UCക്ക് ഒരു വലിയ പങ്കുണ്ടെന്ന് തന്നെ പറയാം. UC എന്നത് എനിക്കൊരു കോളേജ് മാത്രമല്ല, എന്റെ പേഴ്സണൽ ഗ്രോത്തിന്റെ സ്പേസ് തന്നെയായിരുന്നു. എന്റെ MSc കാലഘട്ടം അവിടെ ചിലവഴിക്കാൻ എനിക്ക് പറ്റി. UC എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത് പ്രേമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ആണ്. പക്ഷേ എനിക്ക് അതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ മാത്രമല്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മെമ്മറീസ് സംഭവിച്ച ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പൊ എന്റെ PG സെക്കൻഡ് ഇയറിൽ നടന്ന സെന്റിനറി സെലിബ്രേഷൻസ് ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഇപ്പൊ ക്യാമ്പസ് ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അലങ്കരിച്ച് കുറെ സ്റ്റോൾസും അഡ്വഞ്ചർ റൈഡ്സും ഒറ്റയാക്കി പറഞ്ഞ ഒരു ഉത്സവം പോലെയായിരുന്നു, കാരണം കോളേജിന്റെ 100-ാം വർഷ ആഘോഷമായിരുന്നു അത്. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും ഓരോ കൾച്ചറൽ ഇവന്റ്സിന്റെയൊക്കെ ഭാഗമായി, ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസിന്റെ ഭാഗമായതുപോലെ തന്നെ സൈക്കോളജി എക്സിബിഷനിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് പറ്റി. പക്ഷേ ഇവന്റ്സിനൊക്കെ കാട്ടിലും കൂടുതൽ സ്പെഷ്യൽ ആയത് അന്നത്തെ രാത്രികളായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ ഹോസ്റ്റലിലൊന്നും പോവാതെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ചതും ചിരിച്ചതും പാട്ടുകൾ പാടിയതും ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മാത്രമേ ഉള്ളൂ ആ ഒരു ഫേസ്, അത് അറിയാമെങ്കിലും നമ്മളിപ്പോഴും നല്ല നല്ല ഓർമ്മകളാണ്, അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണെന്ന് തന്നെ പറയാം. എൻ്റെ UC ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് ഞാൻ കാണുന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികൾ വളരെ കുറവാണ് MSc യിൽ. പല പല ഡിപ്പാർട്ട്മെന്റ്സിലെ PG ക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഗ്യാങ് ആയി മാറി. ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ ഒരു സ്ഥലമുണ്ട് BBC എന്ന് പറയും. BBC എന്ന് പറഞ്ഞാൽ ബാസ്കറ്റ് ബോൾ കോർട്ട്. ഈ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർത്തമാനം പറയുകയൊക്കെ ചെയ്യായിരുന്നു. പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങൾ ഈ BBC കൂട്ടം എന്നാണ് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ടുകൾ പാടും, അങ്ങനെയൊക്കെ. സെക്യൂരിറ്റി ചേട്ടൻ ക്യാമ്പസിൽ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെടുമ്പോഴായിരിക്കും ഞങ്ങൾ പോവുക. എല്ലാവരും ഓരോരോ വഴിക്കായി, പക്ഷെങ്കിലും ഓർമ്മകൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനിപ്പോ വളരെയധികം എന്റെ BBC കൂട്ടത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു.

അവർക്കായിട്ട്, നമ്മുടെ സൗഹൃദത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഈ ഒരു പഴയ മനോഹരമായ മലയാളം പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അല്ലിയാമ്പൽ കടവ്.

നമസ്കാരം, എന്റെ പേര് വർണദാസ്. ഞാൻ KMCT ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ആയുർവേദം ഭയങ്കര ഇഷ്ടപ്പെട്ട് ചേർന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ KMCTയിൽ എത്തിയതിനു ശേഷമാണ് ആയുർവേദത്തിന് ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറെ മേഖലകൾ ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. KMCTയിലുള്ള ആൾക്കാര്, അവിടെ പഠിച്ച വ്യക്തികള്, അവിടെ പഠിപ്പിക്കുന്ന വ്യക്തികള് ഒക്കെയാണ് ഇതുപോലെയുള്ള മേഖലയ്ക്ക് എന്നെ പരിചയപ്പെടുത്തി തന്നത്. ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് IEDC അതേപോലെ തന്നെ YAP അങ്ങനെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതിലേക്കൊക്കെ നമ്മളെ പങ്കെടുപ്പിച്ചിരുന്നതും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ച് നമ്മളെ പുതിയ പരിപാടികൾക്കൊക്കെ ചേർക്കാനൊക്കെ ഭയങ്കര ഉത്സാഹമാണ്. അവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും KMCT മാനേജ്മെന്റ് ആണെങ്കിലും അതെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. നമ്മൾ സ്റ്റുഡന്റ് എന്തെങ്കിലും ഒരു ഓണ്ടർപ്രണർഷിപ്പ് പരിപാടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം അവർക്ക്. അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു ബ്രാൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഒരു സ്റ്റോള് എനിക്ക് KMCTന്റെ ഒരു ഇതിൽ എനിക്ക് സ്റ്റോൾ ഇടാൻ പറ്റി എന്നുള്ളത് അതെനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പഠിക്കുന്ന ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് നമുക്ക് അവിടെ സ്റ്റോൾ ഇടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്റെ ഒരു മെന്റർ ഉണ്ട്, ഡോക്ടർ നിതിൻ സർ. സാറാണ് ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് എന്റെ മെന്റർ. സാറാണ് ഞങ്ങളെ എല്ലാ കോമ്പറ്റീഷൻസും എല്ലാ പരിപാടികളും കൂടെ പിടിച്ച് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എന്നെ മെന്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരാള് സാറാണ്. അടുത്ത് ഡോക്ടർ പ്രകാശ് മംഗലശ്ശേരി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇക്കൊല്ലം എനിക്കതിൽ സെക്കൻഡ് ആയിട്ട് എനിക്ക് കിട്ടി. നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ആയത്. അപ്പൊ അതില് സാറിന്റെ പേരിലുള്ള ഒരു കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ എനിക്ക് കിട്ടിയതൊക്കെ എല്ലാം ഇവിടെ KMCTയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങിയത്. ഞാൻ എന്നെ കുറച്ചും കൂടി അറിഞ്ഞത്, എനിക്ക് ഇത്രയും കഴിവുകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്നെ എനിക്ക് ഒന്നും കൂടി നന്നായിട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാന് തിരിച്ചറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഇവിടെ കോളേജിലെത്തി എന്റെ ആയുർവേദത്തിന്റെ വിദ്യാഭ്യാസം തുടങ്ങിയതിന് ശേഷമാണ്. ഞാന് ആയുർവേദം എടുക്കണമെന്ന് എന്റെ അമ്മച്ചനും എന്റെ അമ്മമ്മയ്ക്കും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ആയുർവേദം എടുക്കാനുള്ള മെയിൻ കാര്യം എന്റെ അമ്മയ്ക്ക് ഭയങ്കര നടുവിന് പ്രശ്നം, ഡിസ്കിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് സർജറി പറഞ്ഞിരുന്ന ഒരാളായിരുന്നു. പിന്നീട് ആയുർവേദ ഒഴിച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ അമ്മ ഒന്ന് നീച്ച് നടക്കാനൊക്കെ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ആയുർവേദത്തിലേക്ക് എത്തിപ്പെടുന്നത്. എന്റെ മെയിൻ ആയിട്ട് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന ഒരു പാട്ട്, ഞാൻ എന്റെ അമ്മയ്ക്കും എന്റെ രണ്ടമ്മമാരും പെല്ല അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ശാന്ത എന്നുള്ള മൂവിയില് ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണി എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് മാത്രമല്ല, അതെനിക്ക് മുഴുവനും ഇപ്പോഴും കേൾക്കാനാവില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോകുന്ന ഒരു പാട്ടാണ്. എനിക്ക് അത്രയും എന്താ പറയാ, ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ് അത്.

0: കളേഴ്സ്.
1: എന്റെ പേര് ജിൻഷ രാകേഷ്. ഞാൻ വയനാട് ജില്ലയിലെ വൈത്തിരിയിലാണ് താമസിക്കുന്നത്. എന്റെ ക്യാമ്പസ് അനുഭവം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത പല പല കാര്യങ്ങൾ ഉണ്ടാവും. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാവും. അതുപോലെ ഒരുപാട് ഒരുപാട് വസ്തുക്കൾ ഉണ്ടാവും. ഇപ്പം മഴയെ എല്ലാവർക്കും ഇഷ്ടമാണ്, മഴവെള്ളി ഇഷ്ടമാണ്, പൂക്കൾ ഇഷ്ടമാണ്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ക്യാമ്പസ് കാലഘട്ടം എന്നാണ്. ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, തീർന്നു പോയെന്ന് ആരോ പറഞ്ഞ മനോഹരമായൊരു കള്ളമായിരുന്നു ക്യാമ്പസ് എന്നുള്ളത്. സത്യമാണത്. നമ്മള് ക്യാമ്പസിൽ ഒരു അക്കാഡമിക് കാലഘട്ടത്തിൽ കയറി അത് കഴിഞ്ഞ് വരുമ്പം തീർന്നു. നമ്മൾ എക്സാം ഒക്കെ എഴുതി റിസൾട്ട് വന്നു, പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ കാലഘട്ടം തീർന്നു എന്നാണ് പൊതുവേ ഉള്ളൊരു ഇപ്പ്. പക്ഷെ ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെന്റ്സ് എന്നാണ്. ഞാൻ പഠിച്ചതൊക്കെ തന്നെയായാലും NMSM ഗവൺമെന്റ് കോളേജില് മാസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡന്റ് ആയിരുന്നു. ഡിഗ്രി എന്ന് പറയുന്നത് കുറെ പൊളിറ്റിക്സും കുറെ കലോത്സവങ്ങളും കുറെ അടിപിടികളും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു. ഞങ്ങള് മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായതുകൊണ്ട് തന്നെ മറ്റുള്ള ബാച്ചുകൾക്കൊക്കെ നമ്മളോട് കുറച്ചും കൂടെ ഒരു ഇൻട്രാക്ഷൻ കൂടുതലായിരുന്നു. എന്താ, ഫുള്ള് ക്ലാസ്സിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പല്ല. ഞങ്ങൾ ആകെ കൂടെ 10 ഗേൾസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ബോയ്സ് ആയിരുന്നു. അതേപോലെ നമ്മളെ കോളേജ് ബാച്ച് എന്ന് പറയുന്നത് BCOM എക്കണോമിക്സ് ഹിസ്റ്ററി അങ്ങനെ കുറച്ച് ബാച്ചുകളെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു ഇന്റർവെല്ലൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഓടി ഞങ്ങൾ ക്ലാസ്സിലേക്കാണ് വരിക. കാരണം നമ്മൾ ഫുള്ള് അടിപൊളി ടീം എന്നൊക്കെ പറയുമല്ലോ ആ കാലഘട്ടത്തില്. പിന്നെന്ന് വെച്ചാൽ ഞങ്ങള് കോളേജിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ബസ് കോളേജിന് മുറ്റം വരെ ഉണ്ടാകുമെങ്കിൽ പോലും നമ്മള് വെള്ളാരംകുന്ന സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വേണം കോളേജിലേക്ക് പോകാനുള്ളത്. അത് വിജനമായ വഴിയാണ്. വണ്ടികളൊക്കെ പോകുന്നെങ്കിൽ പോലും രണ്ട് സൈഡും കാപ്പിത്തോട്ടൊക്കെ ആയിട്ട് ടാറിട്ട റോഡ് തന്നെയാണ്. പക്ഷെ എല്ലാ കുട്ടികളും ഇവിടെ ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കാണ് ചെയ്യാറുണ്ടായിരുന്നുള്ളത്. പക്ഷെ ഫസ്റ്റ് ഇയറൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഫുള്ള് ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ബസ്സിന് തന്നെ പോകും. ഫസ്റ്റ് ഇയർ ഏകദേശം ഫൈനൽ എക്സാം എത്തുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് കോളേജിലെ സീനിയേഴ്സൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നോണ്ട് തന്നെ താഴെ ബസ് ഇറങ്ങിയിട്ട് അത്രയും നടന്നു പോകുന്ന ഒരു രസമുള്ള, എന്നുവെച്ചാൽ കുറെ പ്രണയികളെ കാണാം, അങ്ങനെ അങ്ങനെ പല പല പല കാഴ്ചകൾ നമുക്ക് കണ്ടുപോകാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അതായത് ഒരിക്കൽ പോലും നമുക്ക് മറക്കാൻ കഴിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ NSS ക്യാമ്പ് ആയിരുന്നു. അതെന്ന് വെച്ചാൽ 10 ദിവസമാണ് NSS ക്യാമ്പ് ഉണ്ടായിരുന്നത്. നമ്മുടെ സീനിയേഴ്സ് ഇല്ല, ബാക്കി എല്ലാ ബാച്ചും 10 ദിവസം കോളേജിൽ തന്നെയാണ്. അത് പകല് ക്ലാസ് ഉണ്ടാകും, പിന്നെ സേവനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പുറത്ത് പോയിട്ട് കുറെ വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്, അത് തന്നെ കിച്ചണും എല്ലാം നമ്മൾ തന്നെയായിരുന്നു. ആ 10 ദിവസം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു മൊമെന്റ് ആണ്. പിന്നെന്ന് വെച്ചാൽ കലോത്സവങ്ങൾ, ഗ്രൗണ്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഓർമ്മ തരുന്നത്, കാരണം അങ്ങനത്തെ ഗ്രൗണ്ട് കൊത്തി ഇളക്കി ഉണ്ടാക്കിയത് NSS കുട്ടികളാണ്. ആ ഗ്രൗണ്ട് ഏകദേശം മണ്ണൊക്കെ എടുത്ത് സെറ്റാക്കിയത് അത് ചെന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഏറ്റവും വലിയ ഹാപ്പി മൊമെന്റ് ആയിരുന്നു. നമ്മളൊരു കിണർ കുഴിച്ചു, കിണറ്റിൽ വെള്ളം വന്നു കഴിഞ്ഞ് അത് കുടിക്കുന്ന ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് ആ ഗ്രൗണ്ട് കണ്ടപ്പോൾ ഉണ്ടായിരുന്നത്. ദൈവം വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കൽ കൂടെ പറയും, എനിക്ക് ആ ക്യാമ്പസിൽ പോയിട്ട് സെയിം ബാച്ചിന്റെ കൂടെ പഠിച്ച് സംസാരിക്കുന്ന പോലെ അപ്പൊ എനിക്ക് വേദിയിൽ സംസാരിക്കുന്ന അവസരം കിട്ടിയാൽ നന്നായിരുന്നു എന്നായിരിക്കും എനിക്ക് പറയാനുള്ളത്. ഞാൻ MT കോട്ട് മനസ്സിലാക്കിയത്, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവയിലെ വാക്കുകൾ മാത്രമല്ല അവയ്ക്കിടയിലെ വെളുത്ത വിടവുകൾ പോലും നമ്മോട് സംസാരിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നു, ക്ലാസ്സിൽ കയറുന്നു, ടൈം ടേബിള്, പീരീഡുകള്, എക്സാംസ്, ബ്ലാക്ക് ബോർഡ്, ചോക്ക്, അങ്ങനെ എക്സെട്രാ, അതെല്ലാം നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്, ഒരു റൊട്ടീൻ പോലെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ ക്യാമ്പസിലെ ഓരോ കോർണറുകളും, അതാണ് ഞാൻ ഉദ്ദേശിച്ച വെളുത്ത വിടവുകൾ പോലും നമ്മോട് സംസാരിക്കുന്നില്ല. ഈ ബസ് ഇറങ്ങിയിട്ട് കോളേജിലെത്തി ക്ലാസ് മുറിയിലെത്തി തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്ന സകല ഈവൻ ഒരു കുഞ്ഞു ചെടികൾ പോലും നമ്മോട് സംസാരിച്ചിട്ടായിരിക്കും അത്രയും വർഷങ്ങളിൽ നമ്മൾ അവിടുന്ന് പടിയിറങ്ങുന്നത് എന്നുള്ളതാണ്. ഉത്തേജിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു, പലതരത്തിലുള്ള സോങ്സുകളുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലൊരു നൊസ്റ്റാൾജിക് ഫീൽ എല്ലായിടങ്ങളിലും ഉണ്ടാകും. ഇപ്പൊ നമ്മള് വയൽവരമ്പിലൂടെ പോകുമ്പോൾ ആ വയലിലെ കാറ്റേൽക്കുമ്പോൾ, അതുപോലെ പുഴയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ കിളികളുടെ, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളും നമ്മളെ ഭയങ്കരമായിട്ട് മൈൻഡിനെ റിഫ്രഷ് ആക്കും. എനിക്കങ്ങനെ റിഫ്രഷ് ആക്കുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് കൗരവർ എന്ന സിനിമയിലെ മുത്തുമണി തൂവൽ തല. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കോളേജ് മുറ്റത്തേക്ക് SRTC ബസ്സിലാണ് പോകുന്നത്. അതിൽ നമുക്ക് റേഡിയോ എപ്പോഴും കസറ്റ് ബസ്സിനും സാധാരണഗതിയിൽ പാട്ടുകൾ വെക്കാറില്ല പ്രൈവറ്റ് ബസ്സിലെ പോലെ. പക്ഷെ ഞങ്ങളെ കുട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങി വെച്ചു ഈ സോങ് സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കുന്നു. എനിക്ക് ഈ സോങ് കേൾക്കുമ്പോൾ വീണ്ടും എന്റെ കലാലയം ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാട്ട് എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന എല്ലാവർക്കും വേണ്ടി എനിക്ക് ഈ സോങ് മുത്തുമണി തൂവൽത്തരം സമർപ്പിക്കണം.

ഞാൻ ഡോക്ടർ ബ്ലെസി ലിസ ബാബു, ഒരു സൈക്കോളജിസ്റ്റ് ആണ്. എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് ചിന്മയ വിശ്വവിദ്യാപീഠ് കൊച്ചിയിൽ നിന്നാണ്. അപ്പൊ എന്റെ ഒരു കോളേജിലെ മോസ്റ്റ് മെമ്മറബിൾ മൂമെന്റ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും ഒരു പോസിറ്റീവ് തിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞങ്ങളുടെ ടീച്ചേഴ്സ് തന്നെയാണ്. ടീച്ചേഴ്സ് പൊതുവെ സ്ട്രിക്റ്റ് ആണ് എല്ലായിടത്തും നമ്മൾ കാണാറ്, പക്ഷെ ചിന്മയിലെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ചിന്മയിലെ പോസിറ്റീവ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സാണ്. ഞങ്ങൾ പി ജി ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഞങ്ങളെക്കാളും താഴെ ഉള്ളവരും ഉണ്ട്, ഏജ്ഡ് ആയിട്ടുള്ളവരും ഉണ്ട്. എന്നാൽ പോലും അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരിതാണ്. എനിക്ക് കൂടുതലും മെമ്മറബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുഡൻറ് ഓറിയന്റഡ് പ്രോഗ്രാംസ് കൂടുതൽ കണ്ടക്ട് ചെയ്യാൻ ചിന്മയെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രഷേഴ്സ് ഡേയിൽ നമുക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതുവരെ നമ്മൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൽ റെസ്പെക്ട്ഫുൾ ആ ഒരു പൊസിഷനിൽ നിന്ന് കൂടുതലും നമുക്ക് ഫീമെയിൽ ഫാക്കൽറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ആൻഡ് ഒരു മെയിൽ ഫാക്കൽറ്റി ആയിരുന്നു, അത് ഞങ്ങളുടെ എച്ച് ഒ ഡി ആണ്. എച്ച് ഒ ഡി അടക്കം എല്ലാ ടീച്ചേഴ്സും ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേക്ക് ഒരു ഡാൻസ് പെർഫോം ചെയ്തു. ഞാനിപ്പോൾ അതേപ്പറ്റി പറയുമ്പോൾ പോലും ഐ സ്റ്റിൽ എനിക്ക് ആ ഒരു ഗൂസ്മം മൊമെന്റ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഓഡിയൻസ്, ഞങ്ങളുടെ സ്റ്റുഡൻസ്, ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ അത്രയും രസിപ്പിച്ച ഒരു പ്രോഗ്രാം എൻ്റെ രണ്ടു വർഷത്തിൽ ചിന്മയിൽ ഉണ്ടായിട്ടില്ല. അവര് പിന്നീട് അങ്ങനെ ഒരു പെർഫോമൻസ് വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അവരും അവർ പ്രസന്റ് ചെയ്ത ടീച്ചേഴ്സും അത്രയും എൻജോയ് ചെയ്തു. അതിന്റെ ഡബിൾ ഇരട്ടി ഞങ്ങളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോഴും എനിക്ക് ആ ഒരു ഇമേജ് എന്റെ മനസ്സിൽ എനിക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ഓടുന്നുണ്ട്. അത്രമാത്രം മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഇവന്റ് ആയിരുന്നു അത്. ആൻഡ് ദാറ്റ് വാസ് ഞാനടക്കം എല്ലാവരും പെർഫോം ചെയ്തിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ആൻഡ് ടീച്ചേഴ്സ് വല്ലാണ്ട് സ്കോർ ചെയ്തു. ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത്, ഞങ്ങളെ ഇൻസ്പയർ ചെയ്ത്, ഞങ്ങളെ എൻജോയ് ചെയ്തൊരു ചിന്മയിലെ ബെസ്റ്റ് മെമ്മറി ആയിരുന്നു അത്. പണ്ടത്തെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് പേടിപ്പിച്ചു നിർത്തുന്ന ആ ഒരു ടീച്ചേഴ്സ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ അവരോടൊപ്പം അവരുടെ കൂടെ ഗ്രോ ചെയ്യാന്നുള്ള ആ ഒരു മോട്ടീവ് എന്തായാലും ആ ഒരു ഡാൻസ് പ്രോഗ്രാമിനുണ്ടായിരുന്നു. അതായത് ഞങ്ങളെ ഭയങ്കര പേടിച്ചു നിൽക്കേണ്ടല്ല, ഞങ്ങളും നിങ്ങളുടെ ഒപ്പം എൻജോയ് ചെയ്യുന്നുണ്ട്. കോളേജുകളിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സിനുള്ള മെയിൻ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് എപ്പോഴും യൂത്ത് യങ് ആയിട്ട് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ കുട്ടികളുടെ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി അല്ലെങ്കിൽ അവരുടെ ഇടയിൽ മിംഗിളായി പോകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ആ യൂത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്ത് പറ്റും. നമ്മൾ അത്രയും സ്ട്രെസ്ഫുൾ ആവില്ല. ഈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സ് ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ആസ് എ ഫാമിലി, നമ്മൾ ചിന്മയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്. അപ്പൊ അത് എപ്പോഴും അവിടുത്തെ ടീച്ചേഴ്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു മോട്ടീവ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ ഒരു ടീച്ചർ സ്റ്റുഡൻറ് ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ മാറ്റി നിർത്താണ്ട് അവരോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞ് ഹാപ്പി ആയിട്ട് ഒന്നിച്ച് പോവുക എന്നുള്ള കാരണം, അല്ലെങ്കിൽ അവർക്കതൊരു കോളേജ് അറ്റ്മോസ്ഫിയർ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതിന് പകരം കുറച്ചുകൂടെ നമ്മൾ അപ്രോച്ചബിൾ ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ കുട്ടികൾ ചിലപ്പോൾ പഠിക്കാണ്ട് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ ഓവർ ഫ്രണ്ട്ലി ആവരുത്, ഫ്രണ്ട്ലി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുടെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്കൊരു ടെയിലേർഡ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പൊ ഈ ഒരു മൊമെന്റിൽ എനിക്ക് മനസ്സിൽ വരുന്ന ഒരു പാട്ടാണ് മോഹം കൊണ്ട് ഞാൻ ദൂരെ ചെയ്തോ. ഒരു ഇമോഷണൽ കണക്ഷൻ വരുന്നതാണ്. നമുക്ക് മ്യൂസിക് നമ്മൾ ഹീൽ ചെയ്യുന്നതാണല്ലോ.

0: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
1: അതെ ചേട്ടാ,
0: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
6: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
3: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
8: എന്റെ പേര് സോണ സിബി, ഞാൻ തൊടുപുഴ സ്വദേശിനിയാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് പഠിച്ചത്. എന്റെ കോളേജ് കാലഘട്ടത്തെ കുറിച്ചും ന്യൂമാൻ കോളേജിനെ കുറിച്ചും ആലോചിക്കുമ്പോൾ തന്നെ തൊടുപുഴ പട്ടണത്തിലെ ഹരിതസുന്ദരിയായ ഒരു കലാലയമായിരുന്നു എന്റേത്. പച്ചവിരിച്ച കോളേജും കോളേജിന്റെ പരിസരവും, അതുപോലെ ആവേശങ്ങൾ ഉയരുന്ന വോളിബോൾ കോർട്ടും, എപ്പോഴും ഫ്ലാഷ് മോബിന്റെ ആവേശവും, അങ്ങനെ എല്ലാം നിറഞ്ഞ് ഭയങ്കര വൈബ്രന്റ് ആയ ഒരു കലാലയമായിരുന്നു എന്റേത്. ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത് എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെയും അതുപോലെ സുഹൃത്തുക്കളെയുമാണ്. അവരായിരുന്നു ആ ക്യാമ്പസ് ജീവിതത്തെ ഏറ്റവും കൂടുതൽ സുന്ദരമാക്കി മാറ്റിയത്. നമുക്കറിയാം, കോളേജുകൾ കാലഘട്ടത്തിലേക്കൊക്കെ കടന്നു വരുമ്പം സ്കൂളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അധ്യാപകരിൽ നിന്നൊക്കെ കുറച്ച് അകന്നു പോകുന്ന ഒരു ശൈലിയാണ് പൊതുവെ കണ്ടുവരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങളുടെ വിദ്യാർത്ഥികളെ മക്കളെ പോലെ സ്നേഹിക്കുന്ന അധ്യാപകരായിരുന്നു ഞങ്ങളുടെ ന്യൂമാൻ കോളേജിലുള്ളത്. മക്കളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുകയും നമുക്ക് ഏതൊരു ആവശ്യത്തിനും എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പോലെ അത്രയും നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിരുന്ന അധ്യാപകരായിരുന്നു ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ കൃഷ്ണകുമാർ സാറും പ്രീതി മിസ്സും ഓരോ ക്ലാസ്സും ക്ലാസ്സുകളിലപ്പുറം ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ബോറായ ഒരു വിഷയത്തെ സമകാലികമായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങിയുള്ള അന്വേഷണങ്ങളിലൂടെ, വിദ്യാർത്ഥികളുമായിട്ട് നടത്തുന്ന പല പല ഡിസ്കഷനുകളിലൂടെയൊക്കെ ഏറ്റവും സുന്ദരമാക്കി തീർത്ത അധ്യാപകരാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇടുക്കി എന്ന മലയോര പ്രദേശത്ത് തികച്ചും സാധാരണ രീതിയിൽ വളർന്നു വരുന്ന സാധാരണക്കാരുടെ മക്കളാണ് കൂടുതലും ഈ ന്യൂമാൻ കോളേജിൽ പഠിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടും അതിനൊക്കെ ഇടയിൽ

ഈ പഠിക്കുന്നതും കോളേജിൽ ഒന്നിച്ച് ചെലവഴിക്കുന്ന സമയവും, അങ്ങനെ ഒന്നിച്ച് ചെലവഴിക്കുന്ന സമയങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ കാന്റീൻ ആണ് ഓർമ്മ വരിക. ഇന്റർവെൽ സമയത്ത് ക്യാൻറ്റീനിലേക്ക് ഓടിപ്പോകുന്നതും, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ കുടിക്കാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പങ്കുവെച്ച സൗഹൃദം, സ്നേഹം, അതെല്ലാമാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ മറ്റു കോളേജുകളിൽ നിന്നും, ഞാൻ പഠിച്ച മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി, പ്രത്യേകിച്ച് ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കലാലയമായിട്ട് എനിക്ക് ന്യൂമാനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി കാലഘട്ടത്തെ ജെൻഡർ സ്പെസിഫിക് ആയിട്ട് വസ്ത്രധാരണത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്ന, അല്ലെങ്കിൽ അതിനെ നമ്മൾ നിർബന്ധിച്ചിരുന്ന ഒരു സ്കൂളിൽ നിന്നും വന്ന ഞാൻ, ന്യൂമാൻ നമുക്ക് തരുന്നത് തികച്ചും ഒരു വസ്ത്രധാരണത്തിൽ ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. ഒന്നിന്റെയും പേരിൽ ജഡ്ജ് ചെയ്യപ്പെടാത്ത അത്തരത്തിലൊരു സുന്ദരമായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം, അത് ഏതൊരു വിദ്യാർത്ഥിയുടെയും സമഗ്രമായ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. വിദ്യാർത്ഥികൾ അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സന്തോഷം വന്നെങ്കിൽ മാത്രമേ പഠന പാഠ്യേതര എല്ലാ പ്രവർത്തനങ്ങളിലും അവർക്ക് അവരുടെ 100% അവർക്ക് ഇടാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു രീതി പറയുവാണെങ്കിൽ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. രാവിലെ എൻ്റെ നാട്ടിൽ നിന്നുള്ള ആദ്യത്തെ ബസ്സിന് കയറി കോളേജിൽ വന്നിട്ട് ഏറ്റവും അവസാനത്തെ ബസ്സിന് തിരിച്ചു പോവുക, അത്രയും സമയം കോളേജിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുക, ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഇത്രയും വൈകി എന്താ വീട്ടിൽ പോകാത്ത എന്ന് ആരാലും ജഡ്ജ് ചെയ്യപ്പെടാതിരിക്കുക, നമ്മുടെ സ്വാതന്ത്ര്യത്തെ നന്നായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയും അത്തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു എനിക്ക് എൻ്റെ കോളേജ്. അതുപോലെ തന്നെ കോളേജിന്റെ മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, കട്ടത്തിൻ മറിയത്തിനകത്തെ വിനോദ് പറയുന്ന പോലെ പയ്യന്നൂർ കോളേജിലെ വരാന്തയിലൂടെ വരുമ്പോൾ അടിക്കുന്ന കാറ്റ്, അതുപോലെയാണ് ന്യൂമാന്റെ അന്തരീക്ഷത്തിൽ എപ്പോഴും ആ ഒരു കാറ്റുണ്ടായിരിക്കും. അത് സൗഹൃദത്തിന്റെയാണ്, സ്നേഹത്തിന്റെയാണ്, പ്രണയത്തിന്റെയാണ്, എല്ലാമാണ്. അത്തരത്തിലുള്ള നിരവധി ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് എൻ്റെ കലാലയം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കുമായി ക്ലാസ്മേറ്റ് എന്ന സിനിമയിലെ കാറ്റാടിത്തണലും എന്ന ഗാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും.

എന്റെ പേര് നിഷാഖ്, ശാരദകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ 4th BHM സ്റ്റുഡന്റ് ആണ്. കാട്ടാക്കടയാണ് എന്റെ സ്ഥലം. കോളേജിനെ പറ്റിയുള്ള എന്റെ ഒരു വലിയ അനുഭവം എന്ന് പറഞ്ഞാല്, ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോ തൊട്ട് ഒരു മെഡിക്കൽ കോളേജ് ആണെങ്കിലും എനിക്ക് ആശ്ചര്യമായത്, നമ്മുടെ കോളേജില് ആർട്സിന് സ്പോർട്സിനൊക്കെ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ്. ആർട്സിന് സ്പോർട്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോ ഈ സൗത്ത് ഇന്ത്യൻ ഹോമിയോ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവല് നമ്മളെ സൗത്ത് ഇന്ത്യയിൽ മാത്രം ഉള്ള ഹോമിയോ കോളേജസ് എടുത്തു വെച്ച് ഹോസ്റ്റിംഗ് എല്ലാം കോഴിക്കോടായിരുന്നു, കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജ്. അതില് നമ്മളായിരുന്നു കപ്പടിച്ചത്. അതിന് നമ്മളെ കോളേജ് കൊടുത്ത ട്രെയിനിങ്, അത് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. കാരണം ഓരോ സ്റ്റുഡൻസിന്റെയും വിളിച്ച് അവരുടെ കപ്പാസിറ്റി മാക്സിമം അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ കോളേജ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് അവർക്കുള്ള സ്ഥിര ഗൈഡൻസും കൊടുത്ത് കോളേജിന് അന്ന് രണ്ടാമത് വന്ന റണ്ണേഴ്സ് അപ്പ് ആയ കോളേജുമായിട്ട് ഏകദേശം ഒരു 100 മേളില് പോയിന്റ് ഡിഫറൻസ് അന്നുണ്ടായിരുന്നു. എന്നിട്ട് കപ്പ് ഓടിച്ചിട്ട് നമ്മൾ ഇനി വന്നു. അത് ഫസ്റ്റ് ഇയർ പോയപ്പോ തൊട്ടേ എനിക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു. അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. യുവേന്നാണ് അതിന്റെ പേര്. എല്ലാ കോളേജുകാരും നമ്മളെ വളരെ അസൂയയോടെ നോക്കിയൊരു സംഭവം കൂടെയായിരുന്നു. പിന്നീട് ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്. എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ഒരു മെഡിക്കൽ കോളേജിൽ ഇത്രയും വലിയൊരു രീതിയിൽ ഈവെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വേറെ വേറെ കോളേജിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈവെന്റ്സിനെല്ലാം വളരെ നല്ല രീതിയിലാണ് നടത്തുന്നത്. അധ്യാപകര് അവരുടെ ഒരു സപ്പോർട്ട് എടുത്തു പറഞ്ഞേ പറ്റൂ. കാരണം എല്ലാവരും നല്ല ഒരു ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. അതുപോലെ നമ്മളെ പഠിപ്പിക്കുന്നതിനുള്ള ഡെഡിക്കേഷൻ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. അതുപോലെ ഇന്ററാക്ഷൻ പേഷ്യൻസിന്റെ അടുത്താലും സ്റ്റുഡൻസിന്റെ അടുത്താലും ഒരു റാപ്പപ്പ് ഉണ്ട്. അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്. കോളേജിൽ എനിക്ക് അവിടെ വെച്ച് കേട്ടൊരു പാട്ട് തന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ട്. അവിടുത്തെ ഒരു സാറ് ഡോക്ടർ ശിശിർ സാറ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലെ HOD ആണ്. സാറ് സിംഗറും കൂടെയാണ്. ശിശിർ സാറ് പാടിയ ഒരു പാട്ട് കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ളൊരു പാട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു പാട്ടാണത്.

എൻ്റെ പേര് സാന്ദ്ര എസറുൽ. ഞാനിവിടെ ബികോം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കോളേജ് എന്താണ് പ്രിയപ്പെട്ടതാകുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് കോളേജിൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അന്തരീക്ഷം തന്നെയാണ്. ഈ കോളേജിൽ ആദ്യമായി അഡ്മിഷൻ എടുത്ത് വന്ന സമയം തന്നെ ഞാൻ കാണുന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിറ്റിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു കോളേജാണെങ്കിൽ പോലും ഇതിനകത്തൊരു വേറൊരു ലോകം പോലെയാണ്. ഇവിടുത്തെ മരങ്ങളായാലും ചെടികളായാലും ഇവിടുത്തെ ക്ലൈമറ്റായാലും അതെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടിക്കാലം മുതലേ ഈ കോളേജിൽ വരണമെന്നും ഈ കോളേജിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായത്. ഈ കോളേജിൽ വേറൊരു കാര്യം എന്താണ് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഏത് തരത്തിലുള്ള കുട്ടിക്കും ഉയർന്നു വരാനുള്ള ഒരു അവസരമുള്ള ഒരു വിദ്യാലയമാണ്. അതായത് പാട്ടുപാടുന്നവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള അവസരങ്ങൾ, ഡാൻസ് കളിക്കുന്നവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള അവസരങ്ങൾ, എഴുത്ത് വായന അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള അവസരങ്ങൾ, സ്പോർട്സിലുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വിദ്യാലയമാണ് ഞങ്ങളുടെ ഈ കോളേജ്. എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമാ ഗാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എൻ സർഗ സൗന്ദര്യമേ എന്ന പാട്ടാണ്.

കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.

0: വിളയുന്നത്.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: UAE-യിൽ ഇറാൻ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റ സംഭവം അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. മേഖലയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ നൽകാൻ തയ്യാറാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സൈനിക ശക്തി രാജ്യരക്ഷാ ഉൽപ്പന്ന നിർമ്മാണ ശേഷിയിലാണ് വേരൂന്നിയിരിക്കുന്നതെന്ന് രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത്. തദ്ദേശീയ ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ച ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് സായുധസേനയെ സഹമന്ത്രി പ്രയാഗ്രാജിൽ പ്രശംസിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ. തിരുവനന്തപുരത്ത് കെ മുരളീധരനുമായി ഉണ്ടായ കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കെ സുധാകരൻ. സംസ്ഥാനത്ത് NDA വോട്ടിംഗ് ശതമാനം കൂടാത്തതിന്റെ കാരണം അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. 10-ലേറെ സീറ്റുകൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ലെന്ന് ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രാജിവച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിന് പിന്തുണ നൽകിയ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ശക്തമായ പ്രതീക്ഷയുമായി ജനങ്ങളുടെ ശബ്ദം ഉയർത്തുമെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കി. മധ്യവേനലവധിയോടനുബന്ധിച്ച് തമിഴ്നാടൻ ഗ്രാമമായ കമ്പത്തേക്ക് കേരളത്തിൽ നിന്നും സഞ്ചാരികളുടെ ഒഴുക്ക്. മൂപ്പെത്തി വിളവെടുപ്പിന് പാകമായ മുന്തിരിത്തോട്ടങ്ങൾ കാണാനും രുചിയറിയാനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാന ലോകായുക്തയുടെ 2-ാമത്തെ വെക്കേഷൻ സിറ്റിംഗ് വെള്ളിയാഴ്ച തിരുവനന്തപുരം ആസ്ഥാനത്ത്. രാവിലെ 10:30-ക്കാണ് സിറ്റിംഗ്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ജോർജ് എലിയറ്റ് എഴുതിയ നോവൽ സൈലാസ് മാർണർ. രചന ജേക്കബ് എബ്രഹാം.
4: നീതിക്കുവേണ്ടി നീണ്ടകാലം ക്ഷമയോടെ കാത്തു നിൽക്കുക. ആ നീണ്ടകാലത്ത് ക്ഷമയുടെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി മാറുക. ചുറ്റുമുള്ള തിന്മകൾക്കിടയിൽ നന്മയുടെയും ആർദ്രതയുടെയും പ്രകാശം പരത്തുക. വിശ്വസാഹിത്യത്തിൽ അങ്ങനെയൊരു കഥാപാത്രമുണ്ട്. അവിശ്വസനീയമായി തോന്നുന്ന ഒരു ജീവിത പോരാട്ടത്തിന്റെ കഥയിലെ നായകനായ സൈലാസ് മാർണറാണ് ആ കഥാപാത്രം. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വിശ്വവിഖ്യാതയായ എഴുത്തുകാരി ജോർജ് എലിയറ്റിന്റെ സൈലാസ് മാർണർ. ലോക നോവൽ സാഹിത്യത്തിലെ ക്ലാസിക് നോവൽ സൈലാസ് മാർണർ.
5: പതിനെട്ടാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ട്, വ്യവസായ വിപ്ലവം ഗ്രാമപ്രദേശങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാലം. കർഷക ഭവനങ്ങളിൽ പലതരം കുടിൽ വ്യവസായങ്ങൾ തകൃതിയായി നടക്കുന്നു. ശ്രദ്ധിച്ച് ചെവിയോർത്താൽ ലാൻഡൻയാർഡ് എന്ന ഗ്രാമത്തിലെ കൽക്കുടിലിൽ നിന്നും ഒരു നെയ്ത്തുകാരൻ തറയിൽ നെയ്യുന്ന ഒച്ച കേൾക്കാം.
6: ഈ നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഒരു കല്ലുവെട്ടുകുഴിയുടെ സമീപം ഒരു കൽക്കുടിലിൽ സൈലാസ് മാർണർ എന്നു പേരായ ഒരു നെയ്ത്തുകാരൻ ഗ്രാമത്തിൽ തൊഴിൽ ചെയ്തിരുന്നു. മാർണറുടെ തറയുടെ ശബ്ദം കേട്ടാൽ ഗ്രാമത്തിലെ കുട്ടികൾക്ക് വലിയ ഭയമാണ്. എന്നാലും അവർ കൽക്കുടിലെ ജനലിൽ കൂടി അകത്തേക്ക് അത്ഭുതത്തോടെ നോക്കും. അതുകണ്ട് മാർണർ തറയിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ പിള്ളേരൊക്കെ ഓടും. മാർണറുടെ തുറിച്ച കണ്ണുകളും വിളർത്ത മുഖവും അവർക്ക് കാണാൻ വയ്യ. പിന്നെ മാർണറെപ്പറ്റി അവർ പല കഥകളും അച്ഛനമ്മമാരിൽ നിന്നും കേട്ടിട്ടുണ്ടാകും.
0: ഒരു കഥാപാത്രത്തെ
4: കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് നടത്തുന്ന നോവലുകളുടെ ആഖ്യാന രീതിയാണ് ജോർജ് എലിയറ്റ് എന്ന എഴുത്തുകാരി ഈ നോവലിൽ പരീക്ഷിച്ചിരിക്കുന്നത്. നോവലിലെ നായകൻ സൈലാസ് മാർണർ എന്ന നെയ്ത്തുകാരനാണ്. നോവൽ ആരംഭിക്കുമ്പോൾ അയാൾ യുവാവാണ്, പൂർണ്ണ ആരോഗ്യവാനല്ല. ഇടയ്ക്കിടയ്ക്ക് അപസ്മാര രോഗം അയാളെ ശല്യപ്പെടുത്താറുണ്ട്. എങ്കിലും ഉത്സാഹവാനായ ഒരു നെയ്ത്തുകാരനായ യുവാവ്. എല്ലാവരോടും അത്ര സഹകരിക്കുന്ന പ്രകൃതക്കാരനല്ല, ഒതുങ്ങിക്കൂടുന്ന മട്ട്. ലാൻറ്റേൺ യാർഡ് പള്ളിയിൽ അയാൾ പോകാറുണ്ട്. അത്ര സുന്ദരനല്ല, എന്നാൽ തീരെ വിരൂപനുമല്ല. മാർണർക്ക് മന്ത്രവാദവും ഒറ്റമൂലി പ്രയോഗവുമൊക്കെ അറിയാമെന്ന് ഇടവകക്കാർ അടക്കം പറയാറുണ്ട്.
5: പള്ളിയിലെ സാറ എന്ന യുവതിയുമായി മാർണർ പ്രണയത്തിലാണ്. പള്ളിയിൽ പ്രാർത്ഥനായോഗങ്ങളിലും ആരാധനയിലും പങ്കെടുക്കുന്ന മാർണർ ഒരു ദിവസം ആരാധനാമധ്യേ അപസ്മാരരോഗം ബാധിച്ച് മയങ്ങി വീഴുന്നതോടെ വില്യം എന്ന ഇടവകക്കാരനായ സുഹൃത്ത് മാർണർക്ക് പിശാചുബാധയുണ്ടെന്ന് സാറയോട് പറയുന്നു.
6: പാവം മാർണർ നിരാശനായി മടങ്ങി. സാറയും എന്നെ ഉപേക്ഷിക്കും എന്നയാൾ വിചാരിച്ചു. ഒരു ദിവസം മുഴുവനും അയാൾ ദുഃഖത്തിലാണ്ട് തനിച്ചിരുന്നു. സാറയുടെ അടുത്തു പോയി തന്റെ സത്യം പറയാനൊന്നും അയാൾ തുനിഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം അയാൾ തറയിലിരുന്ന് പണിയാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു വികാരി അച്ഛനും മറ്റൊരാളും കൂടെ സാറയുടെ സന്ദേശവും കൊണ്ടുവന്നു. സാറ വിവാഹ നിശ്ചയത്തിൽ നിന്നും പിന്മാറി എന്നായിരുന്നു സന്ദേശം. നിർവികാരനായി മാർണർ അത് സ്വീകരിച്ച് തന്റെ ജോലിയിലേർപ്പെട്ടു. പിന്നീട് ഒരു മാസത്തിന് ശേഷം സാറ എന്ന യുവതി വില്യം ഡെയ്നിനെ വിവാഹം കഴിച്ചു. അതിൽ പിന്നെയാണ് ലാൻറ്റേൺ യാർഡിലെ സഭാംഗങ്ങളെല്ലാം സൈലാസ് മാർണർ നഗരം വിട്ടുപോയി എന്നറിഞ്ഞത്.
4: പുതിയ സ്ഥലത്തിന്റെ പേര് റാവ്ലോവ് എന്നാണ്. എത്തിച്ചേർന്ന ഗ്രാമം പുറപ്പെട്ട ഗ്രാമത്തെ അപേക്ഷിച്ച് അത്ര സുന്ദരമല്ല. എന്നാലും താൻ ചതിക്കപ്പെട്ട ലാൻറ്റേൺ യാർഡ് എന്ന നാടിനോട് മാർണർ എന്നേക്കുമായി വിട പറഞ്ഞു. പുതിയ നാട്ടിൽ തന്റെ ജോലിയുമായി ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചെങ്കിലും പല കാര്യങ്ങളിലും അയാൾക്ക് നാട്ടുകാരുമായി സഹകരിക്കേണ്ടി വന്നു.
6: ലാൻറ്റേൺ യാർഡിലുണ്ടായ ആ ഞെട്ടിക്കുന്ന സംഭവത്തിന് ശേഷം മാർണർ റാവ്ലോവിൽ വന്ന ഉടനെ തന്നെ നെയ്ത്തുപണിയിൽ അത്യധികം ശ്രദ്ധിച്ചു. മിസ്സിസ് ഓസ്ഗുഡിന്റെ മേശവിരി തീർക്കാൻ രാത്രി കൂടിയിരുന്ന് പണിയെടുത്തു. ഭക്ഷണം സ്വയം പാചകം ചെയ്തു. ഭൂതകാല ചിന്തകളെ അയാൾ വെറുത്തു. ഭാവിയും ഇരുണ്ടതായി തോന്നി. മിസ്സിസ് ഓസ്ഗുഡ് പണി തീർന്നപ്പോൾ കൊടുത്ത സ്വർണനാണയം അയാളെ സന്തോഷിപ്പിച്ചു.
4: വന്ന സ്ഥലത്ത് പുതിയ സാമൂഹ്യ ബന്ധങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സൈലാസ് മാർണറെ തേടിയെത്തുന്നു. തന്റെ ചെരുപ്പ് നന്നാക്കാൻ ചെരുപ്പുകുത്തിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാളുടെ ഭാര്യ സാലി ഓട്സ് ഹൃദ്രോഗം കൊണ്ട് ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ടപ്പോൾ പണ്ട് താൻ അമ്മയ്ക്ക് കൊടുത്തിരുന്ന ഒറ്റമൂലി മാർണർക്ക് ഓർമ്മ വന്നു. ഉടനെ അതുണ്ടാക്കി അവൾക്ക് കൊടുത്തു. ചെരുപ്പുകുത്തിയുടെ ഭാര്യയ്ക്ക് രോഗശമനമുണ്ടായി. ഈ വാർത്ത ഗ്രാമത്തിൽ പരന്നതോടെ ആളുകൾ വിവിധ രോഗങ്ങൾക്ക് പ്രതിവിധി തേടി മാർണറുടെ കൽക്കുടലിൽ എത്തി. പക്ഷേ അയാളെല്ലാവരെയും തിരിച്ചയച്ചു.
6: പണിയെല്ലാം തീർത്ത് രാത്രിയിൽ നാണയങ്ങൾ നോക്കി രസിക്കുന്നത് അയാൾക്ക് വലിയ സന്തോഷമായിരുന്നു. തരയ്ക്ക് കീഴെ ഒരു കുഴിയുണ്ടാക്കി നാണയങ്ങളിരിക്കുന്ന ഇരുമ്പ് പെട്ടി അവിടെ വെച്ച് കല്ലുകൊണ്ട് മൂടി മണലിടും. അപ്പോൾ ആരും അറിയില്ലല്ലോ. അങ്ങനെ കൊല്ലം തോറും മാർണറുടെ ഏകാന്തതയ്ക്ക് വിഘ്നം വരാതെ ഇരുമ്പ് പെട്ടിയിൽ പണം വർദ്ധിച്ചു വന്നു.
4: റാവ്ലോവ് ഗ്രാമത്തിലെത്തിയിട്ട് 15 ക്രിസ്മസുകൾ കടന്നുപോയതായി സൈലാസ് മാർണർ തിരിച്ചറിയുന്നു. പകലന്തിയോളം ജോലി ചെയ്ത് സമ്പാദിക്കും, രാത്രിയിൽ വിളക്ക് കൊളുത്തി നാണയങ്ങൾ എണ്ണി നോക്കി രസിക്കും. ഇതുമാത്രമായിരുന്നു ഏകാഗിയായ ആ മനുഷ്യന്റെ ജീവിതം. എന്നാൽ 16-ാമത്തെ വർഷം മുതൽ സൈലാസ് മാർണറുടെ ജീവിതം മാറിമറിഞ്ഞു.
5: റാവ്ലോവിലെ വലിയൊരു ജന്മിയാണ് സ്ക്വയർ കാസ്. ഗ്രാമത്തിലെ ദേവാലയത്തിന് മുൻപിലുള്ള റെഡ്വുഡ് എന്ന ഭംഗിയുള്ള ഒരു ബംഗ്ലാവിലാണ് ജന്മിയും കുടുംബവും താമസിക്കുന്നത്. സ്ക്വയറിന്റെ ഭാര്യ കാലഗതി പ്രാപിച്ചിട്ട് കുറേ വർഷങ്ങളായി. 3 ആൺമക്കളാണ്. മൂത്ത മകൻ ഗോഡ്ഫ്രൈ സുമുഖനും സൽസ്വഭാവിയുമാണ്. 2-ാമത്തെ മകൻ ഡൻസ്റ്റൺ മഹാകുഴപ്പക്കാരനാണ്. ഒരു മാന്യ കുടുംബത്തിലെ നാൻസി ലാമെറ്റർ എന്ന യുവതിയുമായി അനുരാഗത്തിലാണ് ഗോഡ്ഫ്രൈ. അനുജൻ ഡൻസ്റ്റണെ കാത്ത് അസ്വസ്ഥനായി നിൽക്കുകയാണ് ഗോഡ്ഫ്രൈ. അയാൾക്ക് അത്യാവശ്യമായി കുറച്ച് പണം വേണം. ഡൻസ്റ്റൺ കുറേ കാലം മുമ്പ് വാങ്ങിയ പണം അയാൾ തിരികെ ചോദിക്കുന്നു. ഇരുവരും തമ്മിൽ തർക്കമാവുന്നതോടെ ഡൻസ്റ്റൺ തന്റെ അവസാനത്തെ അടവ് പ്രയോഗിക്കുന്നു. ഗോഡ്ഫ്രൈ സൽസ്വഭാവിയാണെന്ന് പുറത്തു പേരുണ്ടെങ്കിലും നാൻസിയെ പ്രണയിക്കുന്ന, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അയാൾ മറ്റൊരു യുവതിയെ രഹസ്യമായി വിവാഹം ചെയ്തു. അതിൽ അയാൾക്ക് ഒരു കുഞ്ഞുമുണ്ട്. ജ്യേഷ്ഠന്റെ ഈ രഹസ്യം താൻ പുറത്തു പറയുമെന്ന് അനുജൻ ഭീഷണിപ്പെടുത്തുന്നു. ഗത്യന്തരമില്ലാതെ അയാൾ തന്റെ കുതിരയെ വിറ്റ് കുറച്ചു പണം സമ്പാദിച്ചു വരുവാൻ ഡൻസ്റ്റണെ നിയോഗിക്കുന്നു.
6: പിറ്റേ ദിവസം രാവിലെ കൊടും തണുപ്പ് വകവയ്ക്കാതെ ഡൻസ്റ്റൺ കുതിരയെയും കൊണ്ട് യാത്രയായി. ഒരു കാലത്ത് കൽവെട്ടിയുടെ ചെറ്റപ്പുരയായിരുന്നതും 15 കൊല്ലമായി സൈലാസ് മാർണർ താമസിക്കുന്നതുമായ കൽക്കുടിൽ വഴിയാണ് അയാൾ യാത്ര തിരിച്ചത്. ചുറ്റും ചവിട്ടിക്കുഴച്ച മണ്ണ്, ചെളിവെള്ളം നിറഞ്ഞ കൽക്കുഴി, എല്ലാം കൂടി ആ സ്ഥലം ഭയങ്കരമായിരുന്നു. മാർണർ എവിടെയോ കുറെ പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഡൺസ്റ്റൺ കേട്ടിട്ടുണ്ട്.
4: മഞ്ഞും മഴയും വീഴുന്ന ഗ്രാമപാതയിലൂടെ ഡൺസ്റ്റൺ കുതിരയുമായി യാത്ര തുടരുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായാണ് കുതിരയുടെ കാൽ ഒരു കുറ്റിയിൽ തറച്ചത്. കുതിര കുഴിയിലേക്ക് വീണു. ഡൺസ്റ്റണും അപകടത്തിൽപ്പെട്ടു. കുതിരയ്ക്ക് നന്നായി പരിക്കുപറ്റി. അത് ചത്തുപോകുമെന്ന് ഏതാണ്ടുറപ്പായപ്പോൾ ഏന്തിയും വലിഞ്ഞും ഗ്രാമപാതയിലൂടെ ഡൺസ്റ്റൺ ലക്ഷ്യമില്ലാതെ നടന്നു. ദൂരെ ഇരുട്ടിൽ ഒരു വെളിച്ചം കണ്ടു. അത് ലക്ഷ്യമാക്കി നടന്നു. വെട്ടത്തിനടുത്തെത്തിയപ്പോൾ അത് മാർണറുടെ കൽക്കുടിലാണെന്ന് മനസ്സിലായി. മാർണർ വീട്ടിലില്ല. ഡൺസ്റ്റൺ പെട്ടെന്ന് സ്വർണ്ണനാണയങ്ങളുടെ കാര്യമോർത്തു. മാർണറുടെ സമ്പാദ്യം

0: അയാളത് കൈക്കലാക്കാൻ തന്നെ തീരുമാനിച്ചു.
1: ഡൺസ്റ്റൺ കിടക്കയിലൊക്കെ തപ്പി നോക്കി, നിലത്തും സൂക്ഷിച്ചു നോക്കി. തറയിൽ ഒരിടത്ത് മാത്രം മണൽ വിരിച്ചിട്ടുള്ളത് അയാൾ ശ്രദ്ധിച്ചു. ആ മണലിൽ വിരൽ പതിഞ്ഞ അടയാളമുണ്ട്. തറയ്ക്കടുത്താണത്. ഒന്ന് രണ്ട് കല്ലുകൾ എടുത്തു മാറ്റിയപ്പോൾ താൻ അന്വേഷിച്ചത് കണ്ടെത്തി. രണ്ട് തോൽ സഞ്ചികൾ, എന്തൊരു ഘനം! നാണയങ്ങൾ തന്നെ. അയാൾ അതെടുത്ത് പിന്നെയും ഒന്നുകൂടി തപ്പിനോക്കി, ഇനിയുമുണ്ടോ എന്ന് സംശയം തീർക്കാൻ. വേഗം കല്ലുകൾ യഥാസ്ഥാനത്ത് വെച്ചു, മണലുമിട്ടു.
0: നിർഭാഗ്യവാനായ സൈലാസ് മാർണർ അന്ന് രാത്രി വീട് ശരിയായി പൂട്ടാതെയാണ് പുറത്തുപോയത്. തിരികെ വന്നപ്പോൾ തന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ അയാൾ പരിഭ്രാന്തനായി. പലരോടും അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോഷണ വിവരം പറയുന്നു. സ്വർണനാണയങ്ങൾ നഷ്ടപ്പെട്ടതോടെ മാർണർക്ക് ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമാവുന്നു. ഏകാഗിയായ അയാൾ തന്റെ ദൗർഭാഗ്യത്തെ പഴിച്ച് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നു.
2: കുതിരയുമായി പോയ സഹോദരൻ തിരിച്ചുവരാതായിട്ട് ദിവസങ്ങളായി, ആഴ്ചകളായി. അവന്റെ സ്വഭാവം തനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് ഗോഡ്ഫ്രൈ മനസ്സിൽ കരുതി. കിട്ടിയ പണം ധൂർത്തടിച്ച് മദ്യശാലകളിൽ കറങ്ങി നടക്കുകയായിരിക്കും. ഒരു കണക്കിന് അവൻ വരാത്തത് നന്നായി. തനിക്ക് ഒരു ഭാര്യയും കുഞ്ഞുമുണ്ടെന്ന വിവരം നാൻസി അറിയില്ല, അയാൾ കരുതി. തന്റെ പിതാവായ ജന്മിയോട് ഗോഡ്ഫ്രൈ താൻ നാൻസിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞു. ജന്മിക്കും സമ്മതമാണ്. ഒരു നൃത്തവിരുന്നിൽ വെച്ച് ഗോഡ്ഫ്രൈ നാൻസിയോട് ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു. ആ രാത്രി അയാൾ വീണ്ടും അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. നാൻസിയും സമ്മതം മൂളുന്നതോടെ ഗോഡ്ഫ്രൈയുടെ മനസ്സിൽ സന്തോഷം വിടരുന്നു.
0: നൃത്തം നടക്കുന്ന ആ രാത്രിയിൽ മറ്റൊരു സംഭവം കൂടെ റാബ്ലോവ് ഗ്രാമത്തിൽ നടക്കുന്നുണ്ട്. മഞ്ഞും മഴയും കാറ്റും വകവയ്ക്കാതെ കറുപ്പ് തിന്ന് ലഹരിമൂത്ത മോളി എന്നുപേരുള്ള ഗോഡ്ഫ്രൈയുടെ ഭാര്യയായ യുവതി കുഞ്ഞുമായി തന്റെ ഭർത്താവിനോട് പ്രതികാരം ചോദിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. ഇതിന് ഒരവസാനമുണ്ടാക്കണം, ലഹരിയുടെ അബോധാവസ്ഥയിലും അവൾ ചിന്തിച്ചു. എന്നാൽ ആ യാത്ര അവളുടെ അന്ത്യയാത്രയായിരുന്നു.
1: കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് വേച്ച് വേച്ചാണ് ആ യുവതി നടക്കുന്നത്. മഞ്ഞു പെയ്യുകയാണെന്നോ കുഞ്ഞുണർന്ന് കരയുമെന്നോ ഉള്ള ചിന്തയൊന്നും അവളെ അലട്ടിയില്ല. ആടി ഉലഞ്ഞ് അവൾ ഒരു മുൾവേലിയിലേക്ക് വീണു, മഞ്ഞിൽ വീണു. കുട്ടി ഉണർന്ന് കയ്യിൽ നിന്നും വഴുതി അമ്മേ എന്ന് കരഞ്ഞ് മഞ്ഞിലേക്ക് പതിച്ചു. കുറച്ചു കഴിഞ്ഞ് കുട്ടി മെല്ലെ പിച്ചുവെച്ച് വെളിച്ചം കണ്ട ഒരു ഭാഗത്തേക്ക് നടന്നും ഇഴഞ്ഞും സഞ്ചരിച്ചു. മാർണരുടെ വീടായിരുന്നു അത്. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. കുഞ്ഞ് അകത്ത് കയറി. നെരുപ്പോടെരിയുന്നുണ്ട്. ഉടനെ തന്നെ ചൂടിന്റെ സുഖത്തിൽ കുഞ്ഞ് ഉറങ്ങിപ്പോയി.
0: തന്റെ സ്വത്ത് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ സർവ്വതും മറന്നു ജീവിച്ചിരുന്ന മാർണർ കുഞ്ഞിനെ കണ്ടതോടെ അത്ഭുതപ്പെടുന്നു. താമസിയാതെ കുഞ്ഞിന്റെ അമ്മ മോളി മഞ്ഞിൽ മരിച്ച് മരവിച്ച് കിടക്കുന്നതും അയാൾ കാണുന്നു. വൈകാതെ ഗ്രാമീണരും ആ രാത്രിയിൽ നടന്ന സംഭവം അറിയുന്നു. അനാഥയായ പെൺകുഞ്ഞിനെ മാർണർ ഏറ്റെടുക്കുന്നു. ഏകാഗിയായ തന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായതായി അയാൾക്ക് തോന്നി. തന്റെ ഭാര്യ മോളി മരിച്ചതോടെ ഗോഡ്ഫ്രൈക്ക് ആശ്വാസം തോന്നുന്നു. നാൻസിയെ വിവാഹം കഴിക്കാൻ ഇനിയൊന്നും തടസ്സമല്ല. എങ്കിലും കുഞ്ഞ് മാർണറുടെ കൂടെ വളരുന്നതിൽ ഗോഡ്ഫ്രൈക്ക് ഉത്കണ്ഠയുണ്ട്. അധികം താമസിയാതെ അയാൾ നാൻസിയെ വിവാഹം കഴിക്കുന്നു. റെഡ് ഹൌസ് എന്ന വലിയ വീട്ടിൽ താമസം തുടങ്ങുന്നു. ഡൺസ്റ്റന്റെ തിരോധാനം ആരും ഓർക്കാതെയായി. മോളിയെ ആരും അറിയാത്തതുകൊണ്ട് ഗ്രാമത്തിലെത്തിയ ഒരു യുവതി എന്ന മട്ടിൽ അവളുടെ ശവസംസ്കാരം നടന്നു. റാവ്ലോവിലെ മനുഷ്യർക്കിടയിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ, അനാഥ പെൺകുഞ്ഞിനെ ഏറ്റെടുത്തു വളർത്തുന്ന സൈലാസ് മാർണർ ഒരു നായകന്റെ പരിവേഷത്തിലേക്ക് ഉയർന്നു.
1: എപ്പിക്ക് 12 വയസ്സായപ്പോൾ ഗോഡ്ഫ്രൈ അവളെ ദത്തെടുക്കാൻ ആലോചിച്ചതാണ്. മാർണർ കൊടുക്കാൻ തയ്യാറാണോ എന്നൊന്നും അയാൾ ചിന്തിച്ചില്ല. അവൾ ഒരു നല്ല നിലയിലെത്തുന്നതല്ലേ മാർണർക്ക് സന്തോഷമാവുന്നത്? എപ്പിയെ പറ്റിയുള്ള സത്യം വെളിപ്പെടുത്തിയാൽ നാൻസി തന്നെ കഠിനമായി വെറുക്കും. അത് അവളെ വ്യസനിപ്പിക്കും. കുട്ടികളില്ലാത്ത ദുഃഖം നാൻസിയെ വേദനിപ്പിക്കുന്നുണ്ടാകാം. പ്രായമാകുമ്പോഴാണ് അത്തരം സങ്കടങ്ങൾ മനുഷ്യരെ ബാധിക്കുന്നത്. മനോവിചാരങ്ങൾ ഓരോന്നായി ഗോഡ്ഫ്രയെ വേട്ടയാടാൻ തുടങ്ങി.
0: ഗോഡ്ഫ്രയുടെ മനസ്സിൽ വലിയ സംഘർഷങ്ങൾ നടന്നു. മകളെ സ്വന്തമാക്കണം, നാൻസിയോട് എല്ലാം തുറന്നു പറയണം. പക്ഷേ സത്യമറിഞ്ഞാൽ അവൾ തകർന്നു പോകും.
2: കാലം കടന്നുപോകവേ ആ കൊച്ചു പെൺകുട്ടി വളർന്ന് ഒരു മധുര 17-കാരിയാവുന്നു. അവളുടെ പേര് എപ്പി എന്നാണ്. എപ്പി, എപ്പി, മാർണർ എപ്പോഴും അവളെ താലോലിച്ചുകൊണ്ട് ആ പേര് വിളിച്ചുകൊണ്ടിരിക്കും. അവൾ അതിസുന്ദരിയായ ഒരു യുവതരുണിയാണ്. ഇടവകക്കാരിയായ ഡോളിയും മകൻ ആറോണുമാണ് അവളെ വളർത്തുന്നതിൽ മാർണറെ ഏറെ സഹായിച്ചത്. ആറോൺ അവളുടെ കളിക്കൂട്ടുകാരനാണ്. യൗവനത്തിലെത്തിയ ഇരുവരും പിരിയാൻ കഴിയാത്ത പോലെ പ്രണയത്താൽ ബന്ധിതരാണ്. ഇതിനിടയിൽ റാവ്ലോ ഗ്രാമത്തിൽ നടക്കുന്ന മറ്റൊരു സംഭവമുണ്ടായി. കുതിരയുമായി രാത്രി പോയ മാർണറുടെ സ്വർണ്ണ നാണയങ്ങൾ മോഷ്ടിച്ച ഡൺസ്റ്റന്റെ അസ്ഥിപഞ്ജരം മാർണറുടെ വീടിന് സമീപമായുള്ള കൽക്കുഴിയിൽ നിന്നും കണ്ടെത്തി. കുതിരയുടെ അസ്ഥിയും നഷ്ടപ്പെട്ട മാർണറുടെ നിധിയും കിട്ടി. ഗ്രാമത്തിൽ വലിയ ചർച്ചാവിഷയമായി. തന്റെ അനുജൻ കൊല്ലപ്പെട്ടതിലും കള്ളൻ എന്ന പേര് അവന്റെ പുറത്തും തങ്ങളുടെ കുടുംബത്തിലും വീണതിലും ഗോഡ്ഫ്രൈക്ക് അതീവ ദുഃഖം തോന്നി. ദുരന്തങ്ങൾ ഒന്നൊന്നായി തന്നെ പിന്തുടരുന്നു. എല്ലാം താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ്. 16 കൊല്ലത്തിനു ശേഷം സഹോദരന്റെ അസ്ഥികൂടം കിട്ടിയിരിക്കുന്നു. ഗോഡ്ഫ്രൈ നാൻസിയോട് എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു.
1: നാൻസി, ഞാൻ ഒരു രഹസ്യം നിന്നിൽ നിന്ന് ഇത്രയും നാൾ ഒളിപ്പിച്ചിരുന്നു. മാർണർ അന്ന് മരിച്ചു കിടക്കുന്നതായി കണ്ട സ്ത്രീ, എപ്പിയുടെ അമ്മ, ആ ഭയങ്കരി എന്റെ ഭാര്യയായിരുന്നു. എപ്പി എന്റെ മകളാണ്. നാൻസിയുടെ മുഖം വിളറി, മുട്ടിൽ കൈകൊടുത്ത് തല താഴ്ത്തി.
0: ഈ രഹസ്യം വെളിപ്പെടുത്തിയതോടെ നാൻസി തന്നെ വെറുക്കും. വിവാഹമോചനത്തിന് ആവശ്യപ്പെടും എന്നുമാണ് ഗോഡ്ഫ്രൈ കരുതിയത്. പക്ഷേ സംഭവിച്ചതു മറിച്ചാണ്. എപ്പിയെ മാർണറോട് ചോദിച്ച് സംഭവിച്ച കാര്യങ്ങളും തന്റെ പിതൃത്വവും പറഞ്ഞ് സ്വന്തമാക്കാനുള്ള ഭർത്താവിന്റെ ആഗ്രഹത്തെ നാൻസി പിന്തുണച്ചു. മാർണറുടെ വീട്ടിലേക്ക് പോവാൻ അവർ തയ്യാറായി. സ്വർണ്ണ നാണയങ്ങളും സമ്പാദ്യങ്ങളും തിരികെ ലഭിച്ചതോടെ അതെന്തു ചെയ്യണമെന്നറിയാതെ മാർണർ കുഴങ്ങി.
1: എപ്പി, എന്റെ മകളെ, നീ സ്വർണ്ണ നാണയങ്ങളായി മാറുമോ എന്ന് എനിക്ക് തോന്നുന്നു. നീ ആദ്യം ആ രാത്രിയിൽ ഇരുട്ടിൽ എന്റെ കയ്യിൽ തടഞ്ഞപ്പോൾ കളഞ്ഞുപോയ നിധി തിരികെ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഈ നിധി എനിക്കൊരു ശാപമായി തോന്നുകയാണ്. നിന്റെ അച്ഛൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ?
3: എനിക്കറിയാം അച്ഛാ. അച്ഛനില്ലായിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലാതെ ഞാനൊരു അനാഥശാലയിൽ എത്തിപ്പെട്ടേനെ.
0: അച്ഛനും മകളും തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഗോഡ്ഫ്രൈയും ഭാര്യ നാൻസിയും വന്നിരിക്കുന്നു. മാർണർക്ക് എന്തോ ഒരു അപകടം മണത്തു. നിധി തിരികെ ലഭിച്ചതിൽ ഗോഡ്ഫ്രൈ അയാളെ അഭിനന്ദിച്ചു. ഒപ്പം അത് മോഷ്ടിച്ചത് തന്റെ അനുജനാണെന്ന നാണക്കേടും താൻ പേർന്നതായി ഗോഡ്ഫ്രൈ പറഞ്ഞു. ഒടുവിൽ അവർ വന്ന കാര്യം പറഞ്ഞു. എപ്പി തന്റെ മകളാണെന്ന കാര്യം ഗോഡ്ഫ്രൈ പറഞ്ഞില്ല. പകരം തങ്ങളുടെ വീട്ടിൽ വളരെയധികം സൗകര്യമുണ്ടെന്നും എപ്പിയെ നന്നായി വളർത്താൻ കഴിയുമെന്നും ഒരു യുവതിയായി വളരുന്ന അവളുടെ പല പല ആവശ്യങ്ങൾക്കും നാൻസി സഹായമായി മാറുമെന്നും വാദിച്ചു. മാർണർ ആ വാക്കുകളൊന്നും ചെവിക്കൊണ്ടില്ല. എപ്പിയാവട്ടെ ഏത് സ്വർഗത്തിലേക്ക് വിളിച്ചാലും തന്റെ അച്ഛനായ മാർണറെ പിരിഞ്ഞ് എങ്ങോട്ടുമില്ലെന്ന് പറഞ്ഞു. ഗോഡ്ഫ്രൈയും നാൻസിയും നിരാശയോടെ ആ വീട്ടിൽ നിന്നും മടങ്ങി. നിരാശനായി മടങ്ങിയെങ്കിലും അച്ഛനായ ഗോഡ്ഫ്രൈ മകൾക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. മാർണറുടെ പ്രാകൃതമായ കൽക്കുടിൽ അയാൾ പുതുതായി പണി കഴിപ്പിച്ചു. വേണ്ട സഹായങ്ങളെല്ലാം ഒരുക്കുന്നു. തന്റെ മകളെ അയാൾ ദൂരെ നിന്ന് നോക്കിക്കാണുന്നു. കൂട്ടായി നാൻസിയുമുണ്ട്. കുട്ടികളില്ലാത്ത ആ ദമ്പതികൾക്ക് എപ്പി എന്ന യുവസുന്ദരി വലിയ സന്തോഷം പകരുന്നു.
2: എപ്പിയുടെ വിവാഹത്തോടെയാണ് സൈലാസ് മാർണർ എന്ന നോവൽ പൂർണ്ണമാവുന്നത്. വരൻ അവളുടെ കളിക്കൂട്ടുകാരനായ ആറോൺ തന്നെയാണ്. റാവുലോ ഗ്രാമം ഒന്നടങ്കം ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നു.
0: ഏത് ജീവിതത്തിനും ലക്ഷ്യമുണ്ടെന്ന് പറയുന്ന മനോഹരമായ നോവലാണ് സൈലാസ് മാർണർ. ജോർജ് എലിയറ്റ് എന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ നാമം മേരി ആൻ ഇവാൻസ് എന്നാണ്. 1819 ഈ എഴുത്തുകാരി ഇംഗ്ലണ്ടിലെ ഹാർവിക് ഷെയറിൽ ജനിച്ചു. സ്വന്തം പരിശ്രമത്തിലൂടെ സാഹിത്യരംഗത്ത് ഉയർന്നുവന്നു. ജേർണലിസ്റ്റായും കുറച്ചുകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യ നോവലായ ആഡം ബീഡ് വൻ ജനപ്രീതി നേടിയതോടെ തുടർച്ചയായി 7 നോവലുകൾ ജോർജ് എലിയറ്റ് എഴുതി. ആഡം ബീഡ്, സൈലാസ് മാർണർ, മിഡിൽ മാർച്ച്, മിൽ ഓൺ ദ ഫ്ലോസ് എന്നീ പ്രശസ്ത നോവലുകൾ ഇന്നും ലോകസാഹിത്യത്തിലെ ക്ലാസിക്കുകളാണ്. കവിതാ സമാഹാരങ്ങളും ലേഖന സമാഹാരവും ജോർജ് എലിയറ്റിന്റെ സാഹിത്യ സംഭാവനയിൽ ഉൾപ്പെടുന്നു. 1880 December 22 എഴുത്തുകാരി അന്തരിച്ചു. ജോർജ് എലിയറ്റിന്റെ വിഖ്യാതമായ ഒരുപിടി നല്ല നോവലുകൾ ലോകത്തിന് ഇന്നും വിസ്മയമായി തുടരുന്നു. ജോർജ് എലിയറ്റ് എന്ന എഴുത്തുകാരിയുടെ സർഗപ്രപഞ്ചത്തിലെ ക്ലാസിക് കൃതിയായി സൈലാസ് മാർണർ എന്ന നോവൽ എന്നും നിലനിൽക്കും.
4: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
5: ജോർജ് എലിയറ്റ് എഴുതിയ നോവൽ സൈലാസ് മാർണർ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് NJ ജോഷിലാൽ. നിർവഹണ സഹായം ധന്യ MT. നിർവഹണം സന്ദീപ് സുരേഷ്.
6: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങള് ഈ ബി ബി സി കൂട്ടം എന്നാണ് ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ട്

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ

കമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം. ബനാറസ് എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: സ്വർണധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൌഖ്യം.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ചിത്രം അണിയാത്ത വളകൾ. രചന ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇനി തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഹരിഹരനും ഹരിണിയും പാടിയ ഗാനം, ചിത്രം യൂത്ത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: 29 ഈ ചിത്രത്തിനായി സീൻ റോൾഡനും ചിന്മയും പാടിയ ഗാനം.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 3 മണി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ രഞ്ജിത് ശേഖർ. സ്റ്റുഡിയോയിലൊപ്പം MS ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എന്ന ഈ പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മലയാള സിനിമയിലെ ശ്രദ്ധേയനായ യുവനടൻ രഞ്ജിത് ശേഖറാണ് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിട്ടുള്ളത്. ഇക്കോ, കേരള ക്രൈം ഫയൽസ് പോലുള്ള പ്രോജക്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഇദ്ദേഹം അഭിനേതാവ് എന്ന നിലയിൽ തന്റെ വളർച്ചയെക്കുറിച്ചും മറ്റ് സിനിമാ വിശേഷങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ്. സ്വാഗതം ചെയ്യാം. സ്വാഗതം.
4: താങ്ക് യു സോ മച്ച്.
3: ഇപ്പോൾ ഇൻഫോസിസിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നതിൽ നിന്നും ഒറ്റമുറി വെളിച്ചം തുടങ്ങി ഇക്കോ വരെയുള്ള അതിശയിപ്പിക്കുന്ന സിനിമയാത്രയാണല്ലോ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടാവുക. പ്രത്യേകിച്ചും CPO പ്രവീൺ, സോമൻ എന്നിങ്ങനെ ജീവസുറ്റ ഒരുപാട് റോളുകൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും മനസ്സിൽ, അത്ഭുതമാണോ അല്ല ഹാർഡ് വർക്കിന് കിട്ടിയ പ്രതിഫലം എന്നുള്ള രീതിക്കാണോ, എങ്ങനെയാണ് ഈ മാജിക്കൽ മൊമെന്റ്സിനെ കാണുന്നത്?
4: ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയാണ് ഞാൻ എല്ലാം നോക്കിക്കാണുന്നത്. ഇതുവരെ നടന്നു വന്നതെല്ലാം ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല. എനിക്ക് തോന്നുന്നു നമ്മളൊരു സാധനത്തിൽ ഭയങ്കര മനസ്സിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ ചിലപ്പോൾ നടന്നില്ലെങ്കിലും നമുക്ക് പുറത്തു നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ളതുപോലെയാണ് എനിക്ക് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ സിനിമകളും. ഞാനിപ്പം എക്കോ ചെയ്യാനായിട്ടുള്ള റീസൺ കേരള ക്രൈം ഫയൽസ് എഴുതിയിരിക്കുന്ന ബാഹുലാണ്. അവിടുന്നാണ് ബാഹുൽ എനിക്ക് എക്കോ എന്ന് പറഞ്ഞൊരു സിനിമ തരുന്നത്. കേരള ക്രൈം ഫയൽസ് അഹമ്മദാണ്. കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 1 ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുലാണ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ എനിക്കൊരു പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സീസൺ 2 വരുന്നത്. അങ്ങനെ ഒരു യാത്രയാണ് അത്. ഭയങ്കര നന്ദിയോടുകൂടി തന്നെ എനിക്ക് ഇതൊരു അവസരം തന്ന എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു.
3: സിനിമാ മോഹം അല്ലെങ്കിൽ അഭിനയിക്കണം എന്നുള്ള ഒരു സ്പാർക്ക്, നമ്മുടെ ആ ഒരു പാഷൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഏത് സമയത്താണ്? കുട്ടിക്കാലത്താണോ അതെ മുതിർന്ന ശേഷമാണോ?
4: കുട്ടിക്കാലത്താണ്. എനിക്ക് തോന്നുന്നു ഞാൻ മൈമിൻ്റെ ഒരു ഓഡീഷന് വേണ്ടി, ഞാൻ സർവോദയയിലാണ് പഠിക്കുന്നത്, ഓഡീഷന് വേണ്ടി ഒരു ക്ലാസ് റൂമിലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു സ്പെഷ്യൽ ഇംഗ്ലീഷ് ക്ലാസ്സോ അങ്ങനെ എന്തോ. അപ്പം 2 ക്ലാസ്സിലെ കുട്ടികൾ നിറഞ്ഞിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഓഡീഷന് വേണ്ടി അന്നത്തെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഇൻചാർജായ സാറ് വിളിക്കുന്നു. 5-6 പേരുണ്ട്. അപ്പം ഇവരുടെ മുമ്പിൽ നിങ്ങൾ പെർഫോം ചെയ്യൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു ഓഡീഷനായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ള ലെവലിലായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ എന്തോ, ഞാനെന്തോ കോപ്പി അടിച്ച് എഴുതുന്ന എന്തോ ഒരു സാധനമാണ് അത്. കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് ചിരിക്കുകയും അത്രയും കുട്ടികൾ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ഭയങ്കര വലുതാണ്. സാർ ഇത് കഴിഞ്ഞിട്ട് എന്നെ സെലക്ട് ചെയ്തിട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എടാ നീ നന്നായി ചെയ്യുന്നുണ്ട്, നീ ഇത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതായിരിക്കും ഒരു സ്പാർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പോലും അറിയാതെ നമുക്കൊരു എനർജി വരിക എന്ന് പറയുന്നത് അവിടെ നിന്നാണ് പിന്നെ അത് സിനിമയിലേക്ക് കൺവേർട്ടഡ് ആവുന്നു. ലാലേട്ടൻ മോഹൻലാൽ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു.
3: പല തലമുറ
4: അതെ. പുള്ളി എന്തോ ചെയ്യുന്നുണ്ട്, ആ അതുപോലെ ചെയ്യാൻ പറ്റുമോ നോക്കാം. പുള്ളി ചെയ്യുന്നതല്ല നമ്മൾ വീട്ടിൽ വന്നിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അന്ന് അഭിനയം അങ്ങനെയല്ല, റീക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ സൂപ്പർ സ്റ്റാർ ആവണം അങ്ങനെ ഒന്നുമല്ല. പുള്ളി എന്ത് ചെയ്യുന്നു അതല്ല നമ്മൾ ചെയ്യാന്നുള്ളതായിരുന്നു. അവിടെ നിന്നൊക്കെയാണ് ഇത് കൺവേർട്ടഡ് ആയി പതുക്കെ സീരിയസ് ആവുന്നു. നമ്മുടെ ജീവിതം മാറുന്നു, നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു, മെച്യൂരിറ്റി വരുമ്പോൾ സിനിമയോടുള്ള ആഗ്രഹമായി മാറുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്.
3: പക്ഷെ നമ്മളൊരു സാധാരണ കുടുംബ പശ്ചാത്തലമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ സിനിമ അങ്ങനത്തെ ഒരു കുടുംബ പശ്ചാത്തലം ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊരു ഈസി ആയിട്ടുള്ളൊരു പാത്ത് അല്ലല്ലോ. പല അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും, പരിശ്രമിക്കേണ്ടി വരും, പല സ്ഥലങ്ങളിൽ നിന്നും നോ കേൾക്കേണ്ടി വരും. ഫൈനലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ലൈം ലൈറ്റിൽ എത്തി നിൽക്കാൻ തക്ക പ്രാപ്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് വരെ നമ്മൾ നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. മോട്ടിവേറ്റഡ് ആയി ഇൻസ്പയറിംഗ് ആയിട്ട് നമ്മൾ നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഒരു വിശ്വാസം, എനിക്കൊരു നാൾ ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇതുപോലെ ചിരിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും ഒക്കെ പറ്റും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു, പ്രതീക്ഷയായിരുന്നു, എന്തായിരുന്നു?
4: ആ വിശ്വാസം തന്നെയാണ്, മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. നമ്മൾ നമ്മളെ തന്നെ മാനിഫെസ്റ്റ്, നമ്മളിവിടെ എത്തും, നമ്മളെ കുറേ ആൾക്കാർ നല്ലൊരു ആക്ടറാണെന്ന് പറഞ്ഞ് സംസാരിക്കും, ജനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. സെക്കൻഡ് തിങ് നമ്മൾ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിരിക്കണം. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നിന്നാണ്. അപ്പം നമുക്കിത് എങ്ങനെ അച്ചീവ് ചെയ്യാന്ന് അവർക്കും ഒരു ഐഡിയ ഇല്ല, എനിക്കും ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളൊരു ആഗ്രഹമാണ് ഇത് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിടെക് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുന്നു. ഇൻഫോസിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ ആദ്യത്തെ പഠനം നടക്കുന്നത്.

0: അത് കഴിഞ്ഞിട്ടുള്ള പല പടങ്ങളും ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈക്വലി പറയാം, ഇങ്ങനൊരു ഫിനാൻഷ്യൽ എന്താ പറയുക ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നടക്കാൻ പറ്റുന്നത്. പലരും ഈ പറഞ്ഞ പോലെ പാതിക്ക് വെച്ച് നിന്ന് പോവുക. ഇപ്പം എനിക്കറിയാം എന്നെയും കാലത്ത് ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പലരും പല സ്ഥലത്തും എത്തിയിട്ടില്ല സിനിമയിൽ തന്നെ, നല്ല അഭിനയിക്കാൻ കഴിവുള്ളവർ. അതിനുള്ള പ്രധാന റീസൺ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവർക്ക് ഫിനാൻഷ്യലി പൈസ കിട്ടാതാവുമ്പം ഡെഫിനറ്റ്ലി നമ്മളത് ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടി പോകില്ലേ. അങ്ങനെ പോയിട്ടുള്ളവർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം ഒരു പോയിന്റ് എത്തുന്നവരെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് നല്ല റിട്ടേൺസ് കിട്ടുന്നത് വരെ ഡെഫിനറ്റ്ലി നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം വേണം. ഞാനൊക്കെ സിനിമയ്ക്ക് വരുന്നൊരു സമയത്ത് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഭയങ്കര ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് ആയിരുന്നില്ല. ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്, വീട്ടിൽ ഇരുന്നാൽ തന്നെ കുറേ പൈസ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു ഒരു ഡെഫിനറ്റ്ലി ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നമ്മളെപ്പോഴും കണ്ടുവച്ചിരിക്കണം.
1: നമ്മുടെ ഈ പരിപാടി ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ്. കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു പാട്ട് ഏതാണ്?
0: ഞാൻ ബീയിങ് എ ലാലേട്ടൻ ഫാൻ, ഈ താളവട്ടത്തിൽ പൊൻവീണയെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. നമ്മൾ കൊച്ചിലെ മുതൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആ ലാലേട്ടൻ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നൊക്കെ തോന്നിയ ആദ്യ കാലങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത പാട്ടാണ് പൊൻവീണയെ.
1: അപ്പൊ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു.
0: യെസ്.

0: ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു, അതായത് മലയാളിക്ക് പൊതുവെ പരിചിതമല്ലാത്ത കഥാപാത്രങ്ങളെ പോലും സ്വീകരിക്കാനും മാത്രം പ്രോഗ്രസീവ് ആയ ഓഡിയൻസ് ആണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന്. പ്രത്യേകിച്ചും ഈക്കോ പോലുള്ള സിനിമകളുടെ സ്വീകാര്യത കാണിക്കുന്നത് മലയാളിയിലെ പ്രേക്ഷകൻ മാറുന്നു എന്നുള്ളതാണോ?
1: അങ്ങനെ മാറുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പ്രധാനമായിട്ടും ഒരു പടം വളരെ സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മളതിന് ഭയങ്കര ഒരു ജഡ്ജ്മെൻ്റൽ പ്രോസസ്സിലൂടെ ആയിരിക്കും പോകുന്നത്. ഇത് വർക്കാവുമോ വർക്കാവില്ല, ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത്. ബീങ് എൻ ഓഡിയൻസ് ഞാൻ എക്കോ കാണുവാണെങ്കിൽ ഞാൻ ചിലപ്പം ഓൾറെഡി വേറൊരു സൈഡിലായിരിക്കും ഞാൻ റിസീവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ് മുതലുണ്ടാവുമ്പം എൻ്റെ റൈറ്ററും ഡയറക്ടർ നമ്മളോട് ചോദിക്കും ഇത് വർക്കാവുമോ എന്ന് ചോദിക്കുമ്പം നമുക്ക് ഇത് വർക്കാവുമോ നമ്മളോട് തന്നെ ചോദിക്കും. നമ്മളടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നി ഇതിൽ പല കാര്യങ്ങളും ക്ലൈമാക്സ് പലതും പറയുന്നില്ല, എക്സ്പ്ലെയിൻഡ് അല്ല. അപ്പോൾ ഇത് എൻ്റർടൈൻമെൻറ്റിനല്ലേ ആൾക്കാർ വരുന്നത്, ഇത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓഡിയൻസിന് എപ്പോഴും വേണ്ടത് അവർക്ക് എഴുതാൻ പറ്റുന്നൊരു സിനിമ ആവരുത്. അവർക്ക് എഴുതാൻ പറ്റുന്ന, അവർക്ക് കാണാൻ പറ്റുന്ന, അവർക്ക് എടുക്കാൻ പറ്റുന്നൊരു സിനിമയാണെങ്കിൽ അവരത് കാണില്ല. അത് സത്യമാണ്. അവർക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു സിനിമ നമ്മൾ കൊടുക്കണം.
0: അൺപ്രെഡിക്റ്റബിലിറ്റി
1: ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ജോണർ ആണെങ്കിലും, സസ്പെൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും എല്ലാം. കാരണം ഇപ്പം എല്ലാവരുടെ കയ്യിലൊരു മൊബൈലുണ്ട്, ആർക്ക് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കഥ എഴുതാം. പണ്ടത്തെ പോലെ അല്ല. അങ്ങനെ അത്ഭുതങ്ങളൊന്നുമില്ല. അപ്പോൾ അത്ഭുതം നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ സിനിമ റൈറ്റിംഗിലും അതെങ്ങനെ എടുക്കുന്നു എന്നുള്ള അർത്ഥമാണ്.
0: ആക്ടിംഗ് ഫുൾ ടൈം പ്രൊഫഷൻ ആക്കാം എന്നുള്ള ഒരു തീരുമാനം വരുന്നത് ഏത് സമയത്താണ്?
1: ഞാൻ ശരിക്കും പറഞ്ഞ ഇതിൻ്റെ ബാക്കിൽ കുറച്ചൊരു സൈഡായിട്ട് സോഫ്റ്റ്വെയർ പരിപാടി ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സെക്കൻഡ് ലൈൻ ഓഫ് ഇൻകം ചിലപ്പോൾ അതിൽ നിന്നായിരിക്കാം. എന്നാലും മേജർലി ഞാൻ സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന പോയിന്റിലാണ്. ഇപ്പം ഒറ്റമുറി വെളിച്ചം ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ദാഗിനി അങ്ങനെ ഒരുപാട് പേര് കണ്ടൊരു പടമായിരുന്നില്ല. പക്ഷേ കോക്കോ ആണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തുകയും മമിതാ ബൈജുവിൻ്റെ ആയിട്ടുള്ള ഒരു പിയുൺ റോൾ ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിയപ്പോൾ ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ എനർജി വരുന്നു. അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണല്ലോ നമ്മൾ ഓക്കെ ഇനി കൊള്ളാം, നമുക്കൊരു എനർജി അടുത്തൊരു പരിപാടി എന്തെങ്കിലും കിട്ടണം എന്നുള്ള സാധനം അവിടുന്നായിരിക്കും ചിലപ്പോൾ ഒരു തോട്ട് വരുന്നത്.
0: ഇപ്പോൾ രാഹുൽ റിജി നായരനെ പോലുള്ള ഒരു സംവിധായകനോടൊപ്പം ദീർഘകാലടിസ്ഥാനത്തിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് എത്രത്തോളം സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു?
1: ഒരു ടീം ഉണ്ടാവുക എന്ന് പറയുന്നത് സിനിമയിലും ജീവിതത്തിലും സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണല്ലോ. നമ്മൾ ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും അങ്ങനെ ഒരു ആസ്പിറേഷൻ ഉണ്ട് സിനിമയിലേക്ക്. ഇങ്ങനെ നമ്മൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ ഓക്കെ ഇവൻ സിനിമ രക്ഷപ്പെടുമോ എന്നൊന്നും നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അതേപോലെ പറയാൻ പറ്റിയിരുന്നില്ല. ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നത് നമ്മുടെ സുഹൃത്തിനായിരിക്കും. ഇപ്പോൾ രാഹുലിനാണ് അന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നത് ആ ഇവനിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ ഒരാൾ അയാളുടെ കഥ എഴുതുന്നത് അയാളുടെ എന്താ പറയുക ഒരു ഭാര്യ പോലെ ആയിരിക്കും അയാളത് കാണുന്നത്. എന്നുവെച്ചാൽ അത് ഓക്കെ അവൻ എനിക്ക് പരിചയമുണ്ട് അതുകൊണ്ട് ഒരു കാസ്റ്റിംഗ് കൊടുക്കാം, അങ്ങനെ ചിന്തിക്കില്ല. പരിചയം ഉണ്ടെങ്കിലും അവൻ ആ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലേ കൊടുക്കത്തുള്ളൂ. അപ്പം എന്നിൽ ആ വിശ്വാസം ആദ്യം ഉണ്ടായിരുന്നത് രാഹുലിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്.
0: പല നടന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെ ഇമോഷണലി ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിച്ചതിന് ശേഷവും ആ ക്യാരക്ടർ ചിലപ്പോൾ നമ്മളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും, അവർ വിട്ടുപോകാതെ എന്നൊക്കെ. ഇപ്പോൾ റീസെന്റ്ലി ഹിറ്റായ പല സിനിമകളിലും വളരെ ഇമോഷണലി ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: സിനിമ അഭിനയം ഒരു പ്രോസസ്സാണ്, ഒരു പ്രാക്ടീസാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എൻ്റെ പ്രാക്ടീസ് ആയിരിക്കില്ല മറ്റൊരു ആക്ടറിനുണ്ടാവുക. ഇപ്പം ഇങ്ങനെ പറഞ്ഞ ആക്ടേഴ്സിന് അവരുടെ പ്രാക്ടീസ് അങ്ങനെയാണ്. ഇപ്പം നമ്മളെ ബോഡി തന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം വന്നുകൊണ്ടേയിരിക്കും. സിനിമ എന്ന് പറയുന്ന ഒരു 100 ദിവസത്തെ ഷൂട്ടാണ് അല്ലെങ്കിൽ 30-35 ദിവസത്തെ ഷൂട്ടാണ്. ഡെയിലി നമ്മളിത് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഷൂട്ട് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ അതേ ട്രാക്കിലായിരിക്കും ഓടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി ആ പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്ത് വേറൊരു സ്ഥാനത്തിലേക്ക് പോകണം. ഇപ്പം ലാലേട്ടൻ മുക്കയൊക്കെ ഒരു വർഷത്തിൽ 35-36 പടം ചെയ്തിട്ടുണ്ട്. അപ്പം അവരങ്ങനെ വെച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ പടം ചെയ്യാൻ പറ്റില്ല. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം അവരെങ്ങനെ അത് കൺട്രോൾ ചെയ്തു? അപ്പം ആ പ്രൊഫഷണലിസം നമ്മൾ കൊണ്ടുവരണം. നമ്മൾ ആ പ്രാക്ടീസ് കൊണ്ടുവരിക, നമ്മൾ ഒരെണ്ണം കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ചെയ്യുക, അടുത്ത സ്ഥാനത്തിലേക്ക് പോവുക.
0: ഇപ്പം OTT റെവല്യൂഷന്റെ ഒരു സമയമാണല്ലോ. കുറച്ച് നാൾ മുന്നേ വരെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത ഒരു എക്സ്പോഷറാണ് നമുക്ക് സിനിമയ്ക്കും അതുപോലെയുള്ള മാധ്യമങ്ങൾക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത്. തിയേറ്ററിൽ തന്നെ പോയിരുന്ന സിനിമ കാണണമെന്നില്ല, നമ്മുടെ സമയത്തിനനുസരിച്ച് സിനിമ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം അതെങ്ങനെയാണ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് അഭിനേതാക്കൾക്ക് അത് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് അല്ല തിയേറ്ററിൽ പോയി തന്നെയാണ് സിനിമ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്നാണോ?
1: ചെയ്യ അതെ, OTT ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. ഒരുപാട് പേർക്ക് വീട്ടിലിരുന്ന് കാണുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ഒരു കുറച്ചുകൂടെ കണ്ടന്റ്. ഇപ്പം OTT വരുന്നതുകൊണ്ടാണ് നമ്മൾ മലയാളം അല്ലാത്ത പല കണ്ടന്റുകളും നമ്മൾ ഫ്രഷ് ആയിട്ട് കാണുന്നത്. നമ്മുടെ വ്യൂയിങ് എക്സ്പീരിയൻസും നമ്മുടെ ഒരു സിനിമ പുരോഗമനം എന്നൊക്കെ പറയുന്ന പോലത്തെ പുതിയ കണ്ടന്റുകൾ കാണാൻ പഠിച്ചതെല്ലാം നമ്മൾ OTT എന്നാണ്. അതിനു മുമ്പ് നമ്മൾ ചിലപ്പോൾ ലിമിറ്റഡ് ആണ്, നമ്മൾ ഇന്ത്യൻ സിനിമകളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ OTT ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. തിയേറ്ററിൽ തന്നെ പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോകണം. ഡെഫിനറ്റ്ലി തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഈ എന്റർടൈൻമെന്റ് മീഡിയ നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം തിയേറ്ററിൽ പോയി തന്നെ ഒരു സിനിമ കാണുന്നത് എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് സിനിമകൾ വരണം. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ എക്കോ ഇത്രയും ഓടും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എക്കോയിലെ കഥ കൊണ്ട് മാത്രമല്ല അത് മാറി നിൽക്കുന്നത്, അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ ക്യാമറ ആണെങ്കിലും എല്ലാം. ഇപ്പം അത് കണ്ട ആൾക്കാർ ഇത് എന്ത് സ്ഥലത്താണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത്, അത് ഒരു കുളിര് നമുക്ക് വന്നു, അതൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ആ ഏരിയയിൽ പോയതുപോലെ ഫീൽ ചെയ്തു. അങ്ങനത്തെ എക്സ്പീരിയൻസസ് കൊടുക്കാൻ പറ്റണം. അത് ഓഡിയൻസിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം
0: നമ്മൾ പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ, ഒരു കാസ്റ്റിംഗിലാണെങ്കിൽ പോലും ആ സിനിമയിൽ വളരെയധികം വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
1: അതെ, നമ്മൾ എല്ലാ രീതിയിലും ഫ്രഷ് ആയിട്ട് ഓഡിയൻസിലേക്ക് എത്തുക. അവർക്ക് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ തിയേറ്ററിൽ വന്നു പോയല്ലോ എന്ന് തോന്നരുത്. അപ്പോൾ അവർ വരും, ഡെഫിനറ്റ്ലി വരും. തിയേറ്ററിൽ ആരും പോകാതിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ പലപ്പോഴും കുറ്റം പറയുമെങ്കിലും നമ്മൾ ഇപ്പം നോക്കുമ്പോഴും പലപ്പോഴും തിയേറ്ററിൽ ആൾക്കാർ പോകുന്നുണ്ട്. അവർക്ക് ആ തിയേറ്ററിൽ പോകണമെന്ന് തോന്നുന്ന പടങ്ങൾക്കാണ് അവർ പോകുന്നത്. എല്ലാ പടങ്ങൾക്കും അവർ തിയേറ്ററിൽ പോകുന്നില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: ഇപ്പൊ ചില സിനിമകളിലെ സിംഗിൾ ഡയലോഗ് പോലും ചിലപ്പോൾ കയറി ക്ലിക്ക് ആകുന്നതായിട്ട് ഒരു വൈറൽ ആകുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഉദാഹരണത്തിന് ഫ്രീഡം ഫൈറ്റിലെ രജിഷ വിജയനുമായിട്ടുള്ള ഒരു സീനൊക്കെ, അപ്പോൾ അത് ചിലപ്പോൾ ശരിക്കും അത് ഭാഗ്യമാണോ, അത് പർപ്പസ്ഫുള്ളി എങ്ങനെ അത് വൈറൽ ആകണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ്?
1: ഫ്രീഡം ഫൈറ്റ് എന്ന സിനിമ ആണ് ശരിക്കും ഒരു ടോക്സിസിറ്റിക്കെതിരെ സംസാരിച്ചിരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഈ ആന്തോളജിയിൽ. എനിക്ക് തോന്നുന്നു അതാണ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് ജെ ജെ ജെയിലെല്ലാം കുറെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള കണ്ടന്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ നിന്നായിരുന്നു. അപ്പോൾ ഒരു പുള്ളിക്കാരി തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഓഡിയൻസിനെ ഞെട്ടണം. അത് ഒരൊറ്റ വാക്കിൽ ഞെട്ടുക എന്നുള്ളതായിരുന്നു റൈറ്റർ ഡയറക്ടറിൻ്റെ അഖിലാണത് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഒരു ഉദ്ദേശം, ഷോർട്ട് ഫിലിമാണ്, ഒരുപാട് നേരം സമയം പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് പുള്ളി അത് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഡിമാൻഡിങ് ആയിരുന്നു, അത് വെറുതെ പറയാം. ഇപ്പം നമ്മൾ ഒരു ചുമ്മാ ഒരു സിനിമ എടുത്തില്ല അതിലൊരു തെറി യൂസ് ചെയ്യുക എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല, അത് വെറുതെ പറയുന്നു. അതങ്ങനെ അല്ലാതെ ഈ ക്യാരക്ടർ തിരിച്ച് അയാളെ വിളിക്കേണ്ടതാണ് എന്ന് ഓഡിയന് തോന്നിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പറയാം.
0: പ്രേക്ഷകനെ വിളിക്കാൻ തോന്നുന്നത് കഥാപാത്രം തന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു
1: ആവേശമാണ്.
0: അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്ത പാട്ട് സൺഡേ ഹോളിഡേയിൽ ഒരു നോക്ക് കാണുവാൻ എന്നുള്ള.
0: ഓക്കെ, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ, ചില ഇൻസിഡൻസ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ്, ചില ആൾക്കാർ, ഇവർക്ക് മുന്നേയും പിന്നെയും നമ്മുടെ ജീവിതം വല്ലാതെ മാറി മറിഞ്ഞു, ഇപ്പോൾ പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി, അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ?
1: സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രാഹുലിനെ പരിചയപ്പെടുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ് എങ്ങനെ സിനിമയിലേക്ക് വരുന്നു എന്നുള്ള. കാരണം ഞാനിന്നിവിടെ ഇരിക്കാൻ ഉള്ള ഫസ്റ്റ് പോയിന്റ് അവിടെയല്ലേ, ആ ലെവലിലാണ്. രാഹുൽ തന്നെയാണ് ഒരു അതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീറ്റിംഗ് രാഹുലിനുണ്ട്. അത് കഴിഞ്ഞ് പലരും അഖിൽ അനിൽകുമാറാണ് ഫ്രീഡം ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. ദൈവിക പ്ലസ് ടു ബയോളജി ഷോർട്ട് ഫിലിമാണ് എനിക്ക് കുറച്ചുകൂടെ ജനപ്രീതി ഉണ്ടാക്കി തന്നൊരു ഷോർട്ട് ഫിലിം. അഖിലിനെ പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞ് അഹമ്മദ് കബീർ എനിക്ക് കേരള ക്രൈം ഫയൽസ് തരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഒരു ഹിറ്റും ഒരു സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഞാൻ ആസിഫ് അലി, അതിന് ജിസ്ഡോയ് ഡയറക്ടറാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം തരുന്നത്. ഞാൻ കെ സി എഫിൽ അഭിനയിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ബാഹുലിനെ പരിചയം വരുന്നത്, ബാഹുൽ എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പം എല്ലാ പോയിന്റുകളിലും എല്ലാ ഘട്ടങ്ങളിലും ആരൊക്കെയോ ഒരാളുണ്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒന്ന് നമ്മുടെ ഒന്ന് കൈപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം ഞാൻ അവരെ എല്ലാ പോയിന്റുകളിലും ആലോചിക്കുന്നു, എല്ലാവരും ഉണ്ട് എന്നുള്ള ഈ പറഞ്ഞ എല്ലാവരും ജീവിതത്തിൽ ഒരു മാർക്ക് ഉണ്ടാക്കിയവരാണ്.
0: ഇപ്പോൾ ഈ യാത്രയിലുടനീളം ഇങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ട്, പിന്തുണ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് എത്തിയത് എന്നുള്ളത്.
1: ഒരാക്ടറിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരാക്ടറിന് സിനിമയിൽ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല. എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ഒക്കെ ഔദാര്യത്തിൽ മാത്രമേ ഒരാക്ടർ ഉണ്ടാവുള്ളൂ.
0: അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത് എന്നാണ് രഞ്ജിത്തിൻ്റെ ഒരു അഭിപ്രായം?
1: ബേസിക് തിങ് ഇസ് റൈറ്റിംഗ് ആണ്. ഒരു റൈറ്റർ, നല്ല റൈറ്റർ ഉണ്ടാവുക, അത് കൺസീവ് ചെയ്യുന്ന ഒരു ഡയറക്ടർ ഉണ്ടാവുക, ഇത് രണ്ടും ഉണ്ടെങ്കിലും കാര്യമില്ല. അതിന് ഫണ്ട് ചെയ്യാൻ പറ്റുന്ന, അത് മനസ്സിലാക്കി ആ സിനിമയിലൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവും, ഇത്രയാണ് വേണ്ടത്. ബാക്കിയെല്ലാം റീപ്ലേസബിൾ ആണ്. ആക്ടേഴ്സ്, ഒരു ആക്ടർ അല്ലെങ്കിൽ വേറൊരു ആക്ടർ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞത് അൺലെസ് യു ആർ എ ലെജൻഡ്, മമ്മൂക്ക ലാലേട്ടൻ അങ്ങനത്തെ പരിപാടികൾ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ആളിലേക്ക് എത്തണമെങ്കിൽ പോലും ഇത്രയും ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു റൈറ്റർ ഉണ്ടാവുക, സെൻസിബിൾ ആയിട്ടുള്ള ഒരു കഥയുണ്ടാവുക, അത് കൺസീവ് ചെയ്യുന്ന ഡയറക്ടർ ഉണ്ടാവുക, പ്രൊഡ്യൂസർ ഉണ്ടാവുക.
0: ഇപ്പം നല്ല സിനിമയുടെ ഭാഗമായിരിക്കുക എന്നുള്ളതാണോ, അല്ല ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ നേടുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണോ ലക്ഷ്യം?
1: നല്ല സിനിമകളിൽ പ്രേക്ഷകർ നോട്ടീസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്തു, അത് നന്നായി ചെയ്തു, പക്ഷെ അതാരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ആ പടം നാട്ടുകാരിലേക്ക് എത്തണം, ആൾക്കാരിലേക്ക് എത്തണം, അത് കാണണം, എന്നാലേ നമുക്കൊരു ഗുണമുള്ളൂ. അങ്ങനത്തെ പടങ്ങളാണ് കൂടുതൽ നോക്കുന്നത്.
0: സിനിമ അഭിനയം അല്ലാതെ മറ്റ് പാഷൻസ് എന്തൊക്കെയാണ്?
1: സിനിമയാണ് ഏറ്റവും വലിയ പാഷൻ.
0: കൂടുതലും ഉറക്കത്തിലും സിനിമയാണ്.
1: ഇപ്പൊ അതാണ് കാരണം, അതിലൊന്ന് രക്ഷപ്പെട്ടിട്ട് വേണമല്ലോ ബാക്കിയൊന്ന് ആലോചിക്കാൻ എന്നുള്ള.
0: പാട്ട് പാടും, അങ്ങനെ എന്തെങ്കിലും?
1: ഒരിക്കലുമില്ല. ഡാൻസ് കളിക്കും, കുറച്ച് ഡാൻസ് ആയിരിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്.
0: പിന്നെ യാത്രകൾ?
1: യാത്രകൾ ചെയ്യാറുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ചെയ്യാൻ നോക്കാറുണ്ട്. എല്ലാ വർഷവും ഒരു യാത്ര മാൻഡേറ്ററി ആയിട്ട്, പൈസ ഇല്ലെങ്കിൽ പോലും ചെയ്യാൻ നോക്കാറുണ്ട്.
0: യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരം ഓഡിഷൻസിന് അപ്പിയർ ചെയ്യുക, അപ്പം പല സ്ഥലങ്ങളിൽ നമ്മൾ റിജക്ട് ചെയ്യപ്പെടാം, പല സ്ഥലങ്ങളിൽ സ്വീകരിക്കപ്പെടാം. അപ്പം അത്തരം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ടൈം കൺസ്യൂമിങ് കൂടെ ആണല്ലോ. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ

0: അതിനും കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾക്കും സമയം സ്പെൻഡ് ചെയ്യണം.
1: അപ്പോൾ
0: അതെങ്ങനെയാണ് ആ ഒരു സമയം മാനേജ് ചെയ്തത്? ഓഡിഷൻസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്?
1: ഓഡിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഓഡിഷൻസ് ആണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ചെറിയ എന്ത് കണ്ടന്റുകളാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് എങ്ങനെ അഭിനയിക്കരുതെന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പം എങ്ങനെ അഭിനയിക്കരുതെന്ന് പഠിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഈ ഓഡീഷൻസ് ആണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ആണ്. എന്നാലാണ് സിനിമ വരുമ്പോൾ എങ്ങനെ അഭിനയിക്കണം എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചാൻസ് കിട്ടിയാലും അത് യൂട്ടിലൈസ് ചെയ്യുക. അതിലാണല്ലോ നിങ്ങൾ ഒന്ന് അറിയപ്പെടുന്നത് വരെ എന്ത് വേണമെങ്കിലും ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഓഡീഷൻ ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്.
0: ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാവുമ്പോൾ മാക്സിമം പലർക്കും വിചാരിക്കുന്നത് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മുഖം കാണിക്കുക, അങ്ങനെയാണ് ഈ പബ്ലിസിറ്റിയിലോട്ട് എത്തുന്നത്. ഇപ്പം മാക്സിമം സിനിമകളിൽ തല കാണിക്കുക. ഇപ്പം നമുക്ക് എന്തെങ്കിലും ആ റോളിൽ പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കൂടുതൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അതല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ആ അവസരം ഉപയോഗപ്പെടുത്തിയാൽ മതിയാകും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമുണ്ട്. ശരിക്കും ഇതിൽ ഏത് ആണ് ചെയ്യേണ്ടുന്നതായിട്ടുള്ള, യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്താണ് ശരിയായിട്ടുള്ള ഒരു അപ്രോച്ച്?
1: അങ്ങനെ ഒരു ഇന്നതാണ് ശരിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരെയും വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അപ്പം ഒരാൾക്ക് ഒരുപാട് പടങ്ങൾ ചെയ്താൽ മതി, നമ്പർ ഓഫ് ഫിലിംസ് ആണ് അയാൾക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ തല കാണിച്ചോട്ടെ. അല്ല, നമുക്ക് നമ്പർ ഓഫ് ഫിലിംസ് കുറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ഏറ്റവും നല്ല നമുക്ക് തന്നെ സന്തോഷം കിട്ടുന്ന റോൾസ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്പർ ഓഫ് ഫിലിംസിലല്ല, ചെയ്യുന്ന ഒരു 10 സിനിമയാണെങ്കിലും അത് നന്നായിരിക്കുക, അത് യുണീക്കായിരിക്കുക, എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്.
0: അപ്പം ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ അതായിരിക്കും ഉദ്ദേശം.
1: അത് തന്നെയാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം.
0: അപ്പൊ നമുക്ക് മുന്നേ കടന്നുപോയ ആൾക്കാർ അല്ലെങ്കിൽ ആ നടന്മാരും നടിമാരും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇന്ന റോൾ എനിക്ക് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റോൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും വേഷങ്ങളുണ്ടോ?
1: നമ്മള് ഇഗ്നോറന്റ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ പലതും ചിന്തിക്കും, ഓക്കെ ഇന്ന റോള് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ ഈ സീരിയസ് ആയിട്ട് നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഭയങ്കര പാടുള്ള ഒരു പ്രോസസ്സാണ്, നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന എല്ലാം കിട്ടത്തില്ല, നമുക്ക് കിട്ടുന്നത് അത് ബെറ്റർ ആക്കാനേ പറ്റുള്ളൂ എന്നുള്ളത് ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവും. അതാണ് ശരിക്കുള്ള സിനിമ. ഇപ്പൊ ലാലേട്ടന്റെ എത്ര പടങ്ങൾ എടുത്താലും, മമ്മൂക്ക ചെയ്ത എത്ര പടങ്ങൾ എടുത്താലും അത് നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്ര എത്താൻ പറ്റില്ല എന്നുള്ളത് നല്ല ധാരണയുണ്ട്. അപ്പം അവരെ ഒന്നും ചെയ്തതല്ലാത്ത പുതിയ കഥാപാത്രങ്ങൾ ചെയ്യുക, പുതിയ രീതിയിൽ ചെയ്യാൻ പറ്റുക, അപ്പോഴാണ് അതിനൊരു ഐഡന്റിറ്റി വരിക. അവരങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അവരന്ന് അത് കൺസീവ് ചെയ്തിരിക്കുന്നത് ഇപ്പം അമരം ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബുക്ക് തന്നെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? നമ്മൾ അത് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് പുള്ളിയുടെ ഒരു ഐഡന്റിറ്റിയാണ്. പുള്ളി അങ്ങനെ എല്ലാ സിനിമകൾക്കും ഒരു ഐഡന്റിറ്റി കൊടുത്തിട്ടുണ്ട്. ലാലേട്ടനും അങ്ങനെയാണ്. അതായിരിക്കണം നമ്മൾ നോക്കേണ്ടത്, നമുക്ക് കിട്ടുന്നതിൽ നമ്മളൊരു ഐഡന്റിറ്റി കൊടുക്കുക,
0: ആവർത്തനം ഇല്ലാതെ
1: ഉണ്ടാവാതെ കൊടുക്കുക എന്നുള്ളതാണ്.
0: അടുത്ത പാട്ട് ഏതായിരിക്കും ശ്രോതാക്കളുമായിട്ട്?
1: എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് അത്, ലജ്ജാവതിയാണ്.
0: ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്, ഒരു കാലഘട്ടത്തിന്റെ പാട്ടാണ്. ഓക്കെ, നമുക്കത് കേൾക്കാം.

0: ജലസമാധി പോലുള്ള ഡോക്യുമെന്ററീസ് ചെയ്തിട്ടുണ്ടല്ലോ,
1: അതെ.
0: അപ്പോൾ അതിലോട്ടുള്ള എത്തിച്ചേരൽ എങ്ങനെയായിരുന്നു?
1: എന്നെ വേണു സാറാണ് വിളിക്കുന്നത്, എൻ്റെ ഡയറക്ടർ. വേണു സാറ് എന്തോ ഒരു സാധനം കണ്ടിട്ട് ഇങ്ങനെ ഉണ്ട് ചെയ്യുന്നോ എന്ന് ചോദിച്ചു. എനിക്ക് കഥ പറഞ്ഞു തന്നു എം എസ് ഭാസ്കർ സാറ്, തമിഴിൽ നിന്നുള്ള പുള്ളി ഭയങ്കര ആക്ടറാണ്. എട്ട് തോട്ടകൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ഞാൻ ഭയങ്കര ഫാൻ. അപ്പം പുള്ളിയാണ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അത് പറഞ്ഞ പോലെ ഒരു ഭാഗ്യമാണ് അങ്ങനത്തെ ആക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്.
0: ഇഷ്ടപ്പെട്ട 5 സിനിമകൾ, മനസ്സിൽ തങ്ങി നിൽക്കുന്ന 5 സിനിമകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ.
1: പക്ഷേ എന്ന് പറഞ്ഞ മലയാള സിനിമ, അതെനിക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കൊച്ചിലെ. പക്ഷെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പക്ഷേ എന്ന സിനിമയുടെ അർത്ഥവും. അന്ന് എനിക്കത് ബോറിംഗ് ആയിരുന്നു, പക്ഷെ ഇന്നത് കാണുമ്പോൾ അതൊരു ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. അത് പിന്നെ ഗുരു, ആ ഗുരു പോലത്തെ ഒരു പടം അതിനു മുന്നേ സംഭവിച്ചിട്ടില്ല. ഭയങ്കര ഫ്രഷായിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ എനിക്ക് തമിഴിൽ നടുവിൽ കുഞ്ചം പക്കത്തെ കാണാന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തൊരു പടമാണ്, ചെറിയ പടമാണ്, ഭയങ്കര രസമുള്ള പടമാണ്. അങ്ങനെ തന്നെ സൂതുകാവ് എന്ന് പറഞ്ഞൊരു പടമാണ്, ഇത് രണ്ടും വിജയ് സേതുപതി പടമാണ്. ഞാനൊരു വിജയ് സേതുപതി ഫാനാണ് ഭയങ്കരമായിട്ട്. അപ്പം ഈ രണ്ട് പടം എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്.
0: ഫിറ്റ്നസ് സിനിമയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസോ അല്ലെങ്കിൽ നമ്മൾ ഗുഡ് ലുക്കിംഗ് ആയിട്ട് നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഈ സിനിമ അഭിനയ യാത്രയിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ഒരു ക്വാളിറ്റി തന്നെയാണോ?
1: അതെ, ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഫിറ്റ്നസ് ആണെങ്കിലും, ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക്, ഇപ്പം എക്കോ എന്ന് പറയുന്ന മൂവിയിൽ ആ ഫൈറ്റ് ഉണ്ട്, ആ ഫൈറ്റ് ശരിക്കും ചെയ്തിരിക്കുന്ന ഒരു ദിവസം കൊണ്ടാണ്. ഫുൾ സന്ദീപിൻ്റെ ഡയലോഗ്, എൻ്റെ ഡയലോഗ്, പാമ്പേടി എല്ലാം ഒരു ദിവസം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ അതിന് മുന്നേ ഞാനൊരു 8-10 ദിവസം അതിനൊരു ട്രെയിൻ ചെയ്തിട്ടുണ്ടായി. അപ്പം ആ 10 ദിവസം ട്രെയിൻ ചെയ്യാൻ കാരണം ഞാൻ അതിന് മുമ്പേ ജിമ്മ് ചെയ്യുന്നതും അല്ലെ നമ്മൾ ഓടാൻ പോകുന്നതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ 10 ദിവസം കൊണ്ടത് ഒരു മൊബിലിറ്റി, ഒരു എജിലിറ്റി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളൊന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആർക്ക് നഷ്ടം വരും? സിനിമയ്ക്ക് നഷ്ടം വരും, പ്രൊഡ്യൂസറിന് നഷ്ടം വരും. അവർക്ക് തോന്നും ഇവനെ വിളിച്ചിട്ട് തലവേദന ആയാലോ എന്ന് തോന്നും. അപ്പം അങ്ങനെയുള്ള തലവേദനകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഫിറ്റ്നസ് നോക്കുന്നത് വളരെ നല്ലതാണ്. ജനറിക്കായിട്ട് ഹെൽത്തിന് ഫിറ്റ്നസ്സൊക്കെ നല്ലതാണ്. ഞാൻ സിനിമയിൽ എന്തുകൊണ്ട് വേണം എന്നുള്ളതിനുള്ള ഉദാഹരണമാണിത്.
0: അപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ കുട്ടിക്കാലം മുതലേ ഇങ്ങനെ ആക്ടർ ആവണം എന്നുള്ള ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഒരു ആഫ്റ്റർ 10 ഇയേഴ്സ് എങ്ങനെ ആൾക്കാർ നമ്മളെ കാണണം എന്നുള്ളതാണ് അല്ലെങ്കിൽ എവിടെ നിൽക്കണം എന്നുള്ളതാണ് മനസ്സിനൊരു പ്രതീക്ഷ.
1: ആഫ്റ്റർ 10 ഇയേഴ്സ് എനിക്ക് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസിലേക്ക് പോകാൻ പറ്റുക. തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. തമിഴിന് വേണ്ടി ഞാൻ ഇപ്പോഴും കീപ്പ് ഓൺ ട്രൈയിങ് ആണ്. അപ്പം തമിഴിലൊരു പടം ചെയ്യാൻ പറ്റുക, ഒരു പടം എന്നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റുക. 10 വർഷം കഴിയുമ്പം ഇതിൽ നിന്നും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം, അതിൽ ഓർക്കാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ഒരു 10 കഥാപാത്രങ്ങൾ യുണീക്കായിട്ട് എൻ്റെ പേരിൽ ഒരാൾക്ക് പറയാൻ പറ്റുക, ഞാൻ സന്തുഷ്ടനാണ്.
0: മറ്റ് ഭാഷകളിൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ അവസരങ്ങൾ തേടി പോകുമ്പോൾ മലയാളത്തിൽ അവസരങ്ങൾ കുറയുന്നതായിട്ടൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ അതിനെ പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്. അപ്പം മറ്റ് ഭാഷകളിലൊക്കെ അഭിനയിക്കുന്നത് കാരണം നമുക്ക് അവസരങ്ങൾ കൂടുതൽ കിട്ടുന്നു എന്നും പറയുന്നുണ്ട്. ശരിക്കും എന്തായിരിക്കും സംഭവിക്കുക?
1: എപ്പോഴും അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പാടായിരിക്കും. നമ്മളിപ്പോൾ ഇറങ്ങുന്ന എല്ലാ 5 പടത്തിലും വന്നു എന്ന് വയ്ക്കുക. അത് കഴിയുമ്പോഴേക്കും ഈ അടുത്ത പടം ചെയ്യുന്ന ആൾക്കാർ നോക്കുമ്പോൾ ഇയാൾ എല്ലാത്തിലും ഉണ്ടല്ലോ, ഇയാൾ എന്തിനാണ് കാസ്റ്റ് ചെയ്യുന്നത്, ഇത് ഫ്രഷ് ആവില്ലെന്ന് വിചാരിക്കും. ഒരു അച്ഛൻ റോൾ എന്നുള്ള ലെവൽ, ഒരു വില്ലൻ റോൾ എന്നുള്ള ലെവൽ, ഇപ്പം തുടരും എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവ് മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ അല്ല ജോർജ് സാറാണ്, അത് ഫ്രഷ് ആയിരുന്നു. അത് നമ്മൾ ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും കലാകാരന് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഫ്രഷ് ആവണമെന്നില്ല. അപ്പോൾ ഇനി ഒരു ഫ്രഷ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫ്രഷ്നെസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു ഇൻ്റർവൽ ആയിരിക്കും. ആ ഇൻ്റർവൽ നമ്മളെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യുന്നു പറയുന്നത്, നമ്മൾക്ക് വർക്ക് വേണമല്ലോ, ജീവിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ വേറൊരു ഭാഷയിൽ പോവാം, ഒരു പടം ചെയ്യാം, തിരിച്ചു വരാം. അപ്പോൾ ഒരു ഇവിടെ ഒരു ഇൻ്റർവൽ ആവുന്നു, ഗ്യാപ്പ് വരും, നമുക്ക് പൈസയും കിട്ടുന്നു, നമുക്ക് പിന്നെ ഇവിടെ ചെയ്യാം. അത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അല്ല, നമ്മളെപ്പോഴും എല്ലാ പടത്തിലും നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്കും നല്ലതല്ല.
0: അവൈലബിൾ ഓൾവേസ് വിസിബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ
1: ഇതൊരു തിൻ ലൈനാണ്. നമ്മുടെ ലൈം ലൈറ്റിൽ വേണം വേണം എന്നാൽ നമ്മൾ എല്ലാത്തിലും ഉണ്ടാവാനും പാടില്ല.
0: പലപ്പോഴും നമ്മൾ സ്ക്രീനിൽ കണ്ട്, ഇപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ സ്ക്രീനിൽ കണ്ട് നമ്മുടെ ആരാധന പുരുഷനായിട്ടുള്ള ഒരാൾ ജീവനോട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര വണ്ടറടിക്കുമല്ലോ. അപ്പോൾ അത്തരം മാജിക്കൽ മൊമെന്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ തൊട്ടടുത്ത് കാണാനുള്ള ഭാഗ്യമൊക്കെ ഈ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അത്തരം മൊമെന്റ്സിനെ കാണുന്നത്?
1: അങ്ങനെ ഉണ്ടായ ഒരു മൊമെന്റ്, ഞാൻ കുഞ്ഞാലിമരക്കാരിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ലാലേട്ടനെ പരിചയപ്പെടുന്നതാണ്. അപ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ലാൽ സാറിനെ കണ്ടപ്പം ഞാൻ കരഞ്ഞു. പുള്ളി ചോദിക്കുന്നുണ്ട് എന്താ മോൻ എന്ത് പറ്റി, ഞാൻ എന്തെങ്കിലും ചെയ്തോന്നല്ലോ. അല്ലേ, അങ്ങനെയല്ല, എൻ്റെ വർഷങ്ങളുടെ ആഗ്രഹമായിരുന്നു ലാലേട്ടനെ കാണുക എന്നുള്ളത്. ആ ഓക്കെ മോനെ, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ അപ്പോഴും ആഗ്രഹം എന്ന് പറയുന്നത് ലാലേട്ടനുമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എനിക്കൊരു അവസരം എന്തായിരുന്നു, ജിസ്മോൻ ചാട്ടനാണ് ജിസ്റ്റോയ് എൻ്റെ ആഡിൽ ഞാനും ലാലേട്ടനും മഞ്ചേച്ചി ഞാൻ നടുക്ക്. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. എന്നെ ഓർമ്മയുണ്ടാവുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്ത് സംസാരിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഒരു മൊമെന്റിൽ. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്നെ നോക്കിയിട്ടപ്പം മഞ്ജു ചേച്ചി വരാൻ ലേറ്റായി. അപ്പോൾ പുള്ളി എന്നെ നോക്കിയിട്ട് നമ്മളതിനു മുന്നേ കണ്ടിട്ടുണ്ടോ മോനെ, കണ്ടിട്ടുണ്ടോ ഏ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആട്ടെ ഇങ്ങനെ കുഞ്ഞാലി മറക്കേണ്ട സെറ്റി കണ്ടു. ഓ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൂളായിട്ട് സംസാരിച്ചു. അത് ലൈഫിലെ വലിയൊരു ദിവസമാണ്.
0: ഇനി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയാണ്?
1: മമ്മൂക്കയാണ്. മമ്മൂക്കയായിട്ട് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്.
0: നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ.
1: ഓക്കെ, കൊക്കോയിൽ, കൊക്കോ ഞാൻ അഭിനയിച്ച പടമാണ്. അതിനകത്ത് കാലം വരും നിൻ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. സിദ്ധാർത്ഥ പ്രദീപാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എൻ്റെ സിനിമകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.

0: ഒരുപാട് സിനിമകൾ ചെയ്തല്ലോ, അപ്പോൾ ആദ്യം തന്നെ ഇപ്പം രഞ്ജിത്തിൻ്റെ സിനിമകളൊന്നും കാണാത്തൊരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇന്ന സിനിമ കാണൂ എന്ന് പറയാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഏത് സിനിമയായിരിക്കും കാണണം എന്ന് പറയുക?
1: ഇപ്പം എനിക്ക് തോന്നുന്നു എക്കോ തന്നെ ഞാൻ പറയും. കാരണം ഞാനൊരു പെർഫോമറായിട്ട് എന്നെ ആൾക്കാർ അംഗീകരിച്ചത് കറണ്ട്ലി എക്കോ ആണ്. എപ്പോഴും ഒരു നടനെ സംബന്ധിച്ച് വാട്ട് ഈസ് യുവർ ലാസ്റ്റ് മൂവി, ദാറ്റ് ഈസ് യു ആണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എക്കോ തന്നെ ഞാൻ പറയും.
0: അപ്പോൾ അവസാനത്തെ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര പിന്നെയും ഈസി ആയിരിക്കും എന്നുള്ളതുണ്ട്, അത് ശരിയാണോ?
1: അത് വളരെ ശരിയാണ്. അത് സിനിമയെ സംബന്ധിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ വാട്ട് ഈസ് യുവർ ലാസ്റ്റ് ഫിലിം ദാറ്റ് ഈസ് യു. ഇതിലെ എക്സ്പീരിയൻസ് കൗണ്ടബിൾ അല്ല. ഫസ്റ്റ് തിങ്, നിങ്ങളൊരു 30 വർഷം 50 വർഷം പടത്തിൽ അഭിനയിച്ചു, അത് നിങ്ങൾ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ അത് കൗണ്ട് ചെയ്യില്ല. ഇന്നലെ വന്ന ഒരാൾ അയാളുടെ ക്യാരക്ടർ സക്സസ്ഫുൾ ആയാൽ അയാൾക്കായിരിക്കും പ്രിവിലേജും കുറച്ചുകൂടെ പൈസയും കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 30 വർഷം ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു, അല്ല സീനിയർ ആവുന്നു, അത് വർക്ക് ആവില്ല സിനിമയിൽ. സിനിമയിലപ്പം എല്ലാ സിനിമയും പുതിയതായിട്ട് കണ്ട് എല്ലാ സിനിമയിലും നമ്മൾ അത് ഹിറ്റാവാനും അതിൽ നല്ല ക്യാരക്ടർ ചെയ്യാനും ആഗ്രഹിച്ച് നിന്നേ പറ്റൂ. ഇയേഴ്സ് ഒരു കാര്യം ഉണ്ടാവില്ല.
0: കൂടുതലായിട്ട് ഇപ്പോൾ സീരിയസ് റോൾസിനേക്കാളും കോമഡി റോൾസ് ഒക്കെ ചെയ്യണം എന്നുണ്ടോ?
1: ആ ഡെഫിനറ്റ്ലി, കോമഡി ചെയ്യാനാണ് ഏറ്റവും പാട്. കോമഡി മോശമാവാൻ ഭയങ്കര എളുപ്പമുള്ളതാണ്, മറ്റതെങ്ങനെയെങ്കിലും സേഫായിട്ട് ലാൻഡ് ചെയ്യും. അപ്പം കോമഡി ചെയ്യണം. കോമഡി ഞാൻ ഷോർട്ട് ഫിലിംസും അല്ലാതെ ചെയ്തിട്ടുണ്ട്, സിനിമയിലും രാഗിണിയിലൊക്കെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കോമഡി എന്ന് പറയുമ്പം നമ്മൾ ചിലപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിലും ഓഡിയൻ കോമഡി ആയിട്ട് എടുത്താൽ മതി, അവർ ചിരിച്ചാൽ മതി. നമ്മൾ അതിനുവേണ്ടി ഒരു ചിരിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇപ്പം എക്കോയിൽ തന്നെ ഇതിൻ്റെ ചില ചില പോർഷൻസിൽ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്, അത് തന്നെ ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള കാര്യം. പക്ഷെ കോമഡി ഫുൾ ലെങ്ത് കോമഡി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് സെൻസിബിൾ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് വരട്ടെ എന്നുള്ള.
0: പുതിയ സിനിമാ വിശേഷങ്ങൾ, ഇനി റിലീസാകാനുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ്?
1: ഇപ്പം ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത് ജഗൻ ഷാജി കല, ഷാജി കല സാറിൻ്റെ മോൻ ജഗൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം. ദിലീപ്, ബിനു പപ്പു അങ്ങനെ ഉള്ളൊരു കാസ്റ്റാണുള്ളത്. അതാണ് ഇപ്പം കംപ്ലീറ്റ് ആയത്. തുടങ്ങാൻ പോകുന്നത് മെനി മെനി ഹാപ്പി റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് അഹമ്മദ് കബീർ ഡയറക്റ്റ് ചെയ്യുന്നു. കാളിദാസ് ജയറാമാണ് അഭിനയിക്കുന്നത്. അതാണ് തുടങ്ങാൻ പോകുന്നത്.
0: കുടുംബത്തെക്കുറിച്ച് അമ്മയുടെ അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞു.
1: വൈഫ് വർക്ക് ചെയ്യുന്നു, IT തന്നെയാണ്, നമ്മൾ നാലുപേരുമാണ്.
0: നേരത്തെ പറഞ്ഞു മോഹൻലാലിനെ കണ്ടപ്പോൾ ആരാധന കൊണ്ട് കണ്ണു നിറഞ്ഞു പോയ ഒരു നടന്റെ അല്ലെങ്കിൽ ഒരു ആരാധകന്റെ ഒരു ആത്മവിചാരങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ രഞ്ജിത്തിനെ കണ്ട് ഭാവിയിൽ ഇതുപോലെ ഒരുപാട് ആരാധകരെ ഇതുപോലെ സന്തോഷാശ്രുവൊക്കെ നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഈ അഭിനയ യാത്ര സാർത്ഥകമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും എല്ലാ നന്മകളും ഉണ്ടായിട്ട്.
1: താങ്ക് യു സോ മച്ച്.
2: ചലച്ചിത്ര നടൻ രഞ്ജിത്ത് ശേഖർ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇനി സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും സുരക്ഷിതമായ ഭാവിയുമാണ് ഏതൊരു നാടിന്റെയും ഏറ്റവും വലിയ സമ്പത്ത്. അതിൽ ഇമ്മ്യൂണൈസേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇമ്മ്യൂണൈസേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലൂടെ ലഭ്യമാകുന്ന സൗജന്യ കുത്തിവയ്പ്പുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നൽകേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ സമയങ്ങളിലാണ് നൽകേണ്ടത് തുടങ്ങി വാക്സിനേഷനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ കുടുംബക്ഷേമ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി.
2: എല്ലാവർക്കും നമസ്കാരം. വാക്സിനേഷൻ കുഞ്ഞിന്റെ ജന്മാവകാശമാണ്. അത് കുഞ്ഞിന് നൽകുക എന്നത് എല്ലാ രക്ഷകർത്താക്കളുടെയും ഉത്തരവാദിത്വമാണ്. ഈ ലോകത്തു നിന്ന് തന്നെ വസൂരി അഥവാ സ്മാൾ പോക്സ് എന്ന മാരക വിപത്തിനെ തൂത്തെറിയാനായത് സ്മാൾ പോക്സ് വാക്സിനേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ അംഗവൈകല്യത്തിനും മരണത്തിനും വരെ കാരണമാകുന്ന പോളിയോ രോഗത്തിന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചത് പോളിയോ വാക്സിനേഷൻ സാർവത്രികമാക്കിയതിനാലാണ്. 1977 ഇന്ത്യ സ്മാൾ പോക്സ് ഫ്രീ ആയതിനെ തുടർന്ന് 1978 ഇന്ത്യയിൽ എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ അഥവാ EPI എന്ന പേരിൽ നഗരപ്രദേശങ്ങളിൽ മാത്രം BCG, DPT, OPV, ടൈഫോയിഡ് എന്നീ 4 വാക്സിനുകൾ നൽകുവാൻ ആരംഭിച്ചു. 1983 ഗർഭിണികൾക്ക് ടെറ്റനസ് വാക്സിൻ നൽകുവാൻ തുടങ്ങി. നവജാത ശിശുവിന് ടെറ്റനസ് രോഗം വരാതിരിക്കുവാനാണ് ഗർഭിണികൾക്ക് ഈ വാക്സിൻ നൽകുന്നത്. 1985 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും EPI വാക്സിനേഷൻ പരിപാടി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അഥവാ UAP എന്ന പേരിൽ ആരംഭിക്കുകയുണ്ടായി. BCG, DPT, OPV, മീസിൽസ് എന്നീ വാക്സിനുകളാണ് നൽകിയിരുന്നത്. ടൈഫോയിഡ് വാക്സിൻ ഒഴിവാക്കുകയുണ്ടായി. 1990 വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ കൂടി UAPയുടെ ഭാഗമായി. പിന്നീട് പല ഘട്ടങ്ങളിലായി പലവിധ വാക്സിനുകളും UAPയുടെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ തുടങ്ങി. നിലവിൽ 12 മാരക രോഗങ്ങളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനായി ഭാരത സർക്കാർ സൗജന്യമായി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന പേരിൽ വാക്സിനേഷൻ പരിപാടി നടപ്പിലാക്കി വരുന്നു. 12 രോഗങ്ങൾ എന്ന് പറയുമ്പോൾ 6 വൈറൽ രോഗങ്ങളും 6 ബാക്ടീരിയൽ രോഗങ്ങളുമാണ്. വൈറൽ രോഗങ്ങൾ പോളിയോമൈലൈറ്റിസ് അഥവാ പിള്ളവാതം, ഹെപ്പറ്റൈറ്റിസ് ബി അഥവാ മഞ്ഞപ്പിത്തം, മീസിൽസ് അഥവാ അഞ്ചാംപനി, റുബെല്ല അഥവാ ജർമ്മൻ മീസിൽസ്, റോട്ടാ വൈറസ് ഡയറൽ ഡിസീസ്, ജാപ്പനീസ് എൻകഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരം എന്നിങ്ങനെയാണ്. 6 ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ക്ഷയരോഗബാധ.

അഥവാ ചൈൽഡ്ഹുഡ് ടി ബി, ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള്, പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ് അഥവാ കുതിരശനി, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി റിലേറ്റഡ് ഡിസീസസ്, ന്യൂമോകോക്കൽ ഡിസീസസ്. ഇതിൽ JE വാക്സിൻ മാത്രം കേരളത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ രണ്ട് ജില്ലകളിൽ മാത്രമാണ് നൽകി വരുന്നത്. 2026 ജനുവരി മുതൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും കൂടി JE വാക്സിനേഷൻ നൽകുന്നുണ്ട്. ഇനി വാക്സിനേഷൻ പട്ടിക എപ്രകാരമാണെന്ന് നോക്കാം. എല്ലാ ഗർഭിണികൾക്കും ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ആദ്യ ഡോസ് TD വാക്സിൻ നൽകുന്നു. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് 2ാമത്തെ TD ഡോസ് നൽകുന്നു. TD എന്ന് പറയുമ്പോൾ ടെറ്റനസും ഡിഫ്തീരിയയ്ക്കും എതിരെയുള്ള വാക്സിനാണ്. 2ാമത്തെ ഗർഭം 3 വർഷത്തിനുള്ളിലാണെങ്കിൽ TD വാക്സിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് മാത്രം നൽകിയാൽ മതിയാവും. ഈ കുഞ്ഞുങ്ങളുടെ പട്ടിക എപ്രകാരമാണെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B0 ഡോസും ഓറൽ പോളിയോ വാക്സിൻ്റെ 0 ഡോസും BCG നൽകുന്നു. BCG ഇൻട്രാഡേമൽ അഥവാ തൊലിപ്പുറത്താണ് നൽകുന്നത്. ഇടത് കൈയുടെ മുകൾ ഭാഗത്തായിട്ടാണ് നൽകി വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായാണ് നൽകുന്നത്. ഇത് ഇടത് തുടയിലാണ് നൽകുന്നത്. OPV 2 തുള്ളി വായിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ 0 ഡോസ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിലും, BCG 1 വയസ്സുവരെയും, OPVയുടെ 0 ഡോസ് ജനിച്ച് 15 ദിവസം വരെയും നൽകാവുന്നതാണ്. ഇനി കുഞ്ഞിന് 6 ആഴ്ചയാകുമ്പോൾ OPVയുടെ 1ാമത്തെ ഡോസ്, റോട്ട വൈറസ് വാക്സിൻ്റെ 1ാം ഡോസ്, ഫ്രാക്ഷണൽ IPV അഥവാ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ 1ാം ഡോസ്, ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ്റെ 1ാം ഡോസ്, പെൻഡാവാലൻ വാക്സിൻ്റെ 1ാം ഡോസ് എന്നീ വാക്സിനുകൾ നൽകുന്നു. OPVയും റോട്ട വാക്സിനും വായിലൂടെയാണ് നൽകുന്നത്. ആദ്യം OPV നൽകിയതിന് ശേഷം 2ാമതായി റോട്ട വാക്സിൻ നൽകുന്നു. 3ാമതായി ഫ്രാക്ഷണൽ IPV ഇൻട്രാ ഡേമലായി അഥവാ തുലിപ്പുറത്ത് കുഞ്ഞിൻ്റെ വലത് കൈയിൽ മുകൾ ഭാഗത്തായി നൽകുന്നു. 4ാമതായി PCV അഥവാ ന്യൂമോകോക്കൽ വാക്സിൻ ഇൻട്രാ മസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ വലത് തുടയിൽ നൽകുന്നു. 5ാമതായി പെൻഡാവാലൻ വാക്സിൻ. പെൻഡാവാലൻ എന്ന് പറയുമ്പോൾ അതിൽ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി എന്നീ വാക്സിനുകൾ അടങ്ങിയതാണ്. പെൻഡാവാലൻ വാക്സിൻ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ ഇടത് തുടയിൽ നൽകുന്നു. ഇനി കുഞ്ഞിന് 10 ആഴ്ചയാകുമ്പോൾ OPVയുടെ 2ാം ഡോസ് വായിലൂടെ നൽകുന്നു. തുടർന്ന് റോട്ട വാക്സിൻ്റെ 2ാം ഡോസ് വായിലൂടെ നൽകുന്നു. 3ാമതായി പെൻഡാവാലൻ വാക്സിൻ്റെ 2ാം ഡോസ് ഇടത് തുടയിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി നൽകുന്നു. ഇനി കുഞ്ഞിന് 14 ആഴ്ചയാകുമ്പോൾ 6ാമത്തെ ആഴ്ചയിൽ നൽകിയ അതേ വാക്സിനുകളെല്ലാം അതേ ക്രമത്തിൽ തന്നെ കുഞ്ഞിന് നൽകുന്നു. അതായത് 1ാമതായി OPVയുടെ 3ാമത്തെ ഡോസ് വായിലൂടെയും, 2ാമതായി റോട്ട വാക്സിൻ്റെ 3ാം ഡോസ് വായിലൂടെയും, 3ാമതായി ഫ്രാക്ഷണൽ IPV അഥവാ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ 2ാം ഡോസ് വലത് കൈയിൽ മുകൾ ഭാഗത്തായി തൊലിപ്പുറത്തും, 4ാമതായി PCV അഥവാ ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ്റെ 2ാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി വലത് തുടയിലും, 5ാമതായി പെൻഡാവാലൻ വാക്സിൻ്റെ 3ാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ ഇടത് തുടയിലും നൽകുന്നു. ഇനി കുഞ്ഞിന് 9 മാസം മുതൽ 11 മാസത്തിനുള്ളിൽ 4 വാക്സിനുകളാണ് നൽകുന്നത്. 1ാമതായി ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ 3ാം ഡോസ് ഇടത് കൈയിൽ മുകൾ ഭാഗത്തായി തൊലിപ്പുറത്ത് നൽകുന്നു. 2ാമതായി മീസിൽസ് റുബല്ല കണ്ടെയ്നിങ് വാക്സിൻ അഥവാ MR വാക്സിൻ്റെ ആദ്യ ഡോസ് വലത് കൈയിൽ മുകൾ ഭാഗത്തായി സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായി നൽകുന്നു. 3ാമതായി ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ വലത് തുടയിൽ നൽകുന്നു. 4ാമതായി JE വാക്സിൻ്റെ ആദ്യ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ ഇടത് തുടയിൽ നൽകുന്നു. ഇതോടൊപ്പം വൈറ്റമിൻ എയുടെ ആദ്യ ഡോസ് 1 mL വായിലൂടെ നൽകുന്നു. ഇനി കുഞ്ഞിന് 16 മാസം മുതൽ 23 മാസത്തിനുള്ളിൽ 4 വാക്സിനുകളാണ് നൽകുന്നത്. ആദ്യമായി OPVയുടെ ബൂസ്റ്റർ ഡോസ് 2 തുള്ളി വായിലൂടെ നൽകുന്നു. 2ാമതായി മീസൽസ് റുബല്ല കണ്ടെയ്നിങ് വാക്സിൻ്റെ അഥവാ MR വാക്സിൻ്റെ 2ാം ഡോസ് വലത് കൈയുടെ മുകൾ ഭാഗത്തായി സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായി നൽകുന്നു. 3ാമതായി DPT വാക്സിൻ്റെ 1ാം ബൂസ്റ്റർ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി ഇടത് തുടയിൽ നൽകുന്നു. 4ാമതായി
ജെ

0: ഈ വാക്സിന്റെ രണ്ടാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി വലത് തുടയിൽ നൽകുന്നു. ഇതോടൊപ്പം വൈറ്റമിൻ എയുടെ രണ്ടാം ഡോസ് 2 മില്ലി വായിലൂടെ നൽകുന്നു. അതിനുശേഷം വൈറ്റമിൻ എയുടെ 3 മുതൽ 9 വരെ ഡോസുകൾ 6 മാസത്തിൽ ഒരിക്കൽ എന്ന തോതിൽ 5 വയസ്സുവരെ നൽകുന്നു. കുഞ്ഞിന് 5 വയസ്സാകുമ്പോൾ, അതായത് 5 മുതൽ 6 വയസ്സിനുള്ളിൽ, DPTയുടെ രണ്ടാം ബൂസ്റ്റർ ഡോസ് ഇടത് കൈയുടെ മുകൾ ഭാഗത്തായി ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി നൽകുന്നു. അത് കഴിഞ്ഞ് 10 വയസ്സിൽ TD വാക്സിൻ്റെ, അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ്റെ 1-ാമത്തെ ഡോസ് നൽകുന്നു. 16 വയസ്സാകുമ്പോൾ TD വാക്സിൻ്റെ 2-ാമത്തെ ഡോസും നൽകുന്നു. 2026 ഫെബ്രുവരി 28 ദേശീയ തലത്തിൽ സർവൈക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനായി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ 14 വയസ്സ് പൂർത്തിയായതും എന്നാൽ 15 വയസ്സ് തികയാത്തതുമായ പെൺകുട്ടികൾക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട്. ഈ വാക്സിനുകളെല്ലാം തന്നെ സൗജന്യമായാണ് ഭാരത സർക്കാർ നൽകുന്നത്. കേരളത്തിൽ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ജനറൽ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 1281 സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വെച്ച് ഈ വാക്സിനുകൾ സൗജന്യമായി നൽകി വരുന്നു. കൂടാതെ 5416 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും 352 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും വെച്ച് ഔട്ട്റീച്ച് വാക്സിനേഷൻ ക്യാമ്പുകളും ഇതിനായി നടത്തി വരുന്നുണ്ട്. ഈ വാക്സിനുകൾ എല്ലാം തന്നെ യുവിൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. വാക്സിൻ എടുത്ത കുട്ടികൾക്കെല്ലാം തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി തന്നെ യുവിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിൻ അഥവാ ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജന്റ് നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. വാക്സിന്റെ സ്റ്റോക്കും ശീതീകരണ ശൃംഖലയും യഥാസമയം നിരീക്ഷിക്കുവാനായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇവിൻ അഥവാ ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജന്റ് നെറ്റ്വർക്ക്. ഇതുവഴി വാക്സിന്റെ വേസ്റ്റേജ് കുറയ്ക്കുവാനും ആവശ്യാനുസരണമുള്ള വാക്സിൻ എല്ലാ കോൾഡ് ചെയിൻ പോയിന്റിലും അഥവാ വാക്സിൻ നൽകുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിലും ലഭ്യമാണെന്ന് ഉറപ്പുവരുത്താനും സാധിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് കുടുംബത്തിൻ്റെയും നാടിൻ്റെയും സമ്പത്ത്. അവരെ ആരോഗ്യമുള്ളവരായി വളർത്തിയെടുക്കുന്നതിൽ വാക്സിനേഷൻ്റെ പങ്ക് വളരെ വലുതാണ്. എല്ലാ രക്ഷകർത്താക്കളും തങ്ങളുടെ പിഞ്ചോമനകളെ ഈ പറഞ്ഞ 12 മഹാമാരികളിൽ നിന്നും രക്ഷിക്കുന്നതിനായി യഥാസമയം വാക്സിൻ നൽകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ആരോഗ്യപൂർണമായ ഒരു കേരളത്തിനായി നമുക്കൊന്നിക്കാം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്തുകിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്തുകിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുക് വല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമെറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടി ഏറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടി ഏറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കിക്കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി. തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം നിലവേ മുഖം കാറ്റ് എന്ന ചിത്രത്തിനായി ശങ്കർ മഹാദേവനും സുജാതയും പാടിയ ഗാനം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: തിരയപ്പൂക്കളിൽ ഇനി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് ചിത്രം ചിന്നത്തമ്പി.

0: അറ്റണീസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം 7 ഉച്ചയ്ക്ക് 12 ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496593321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321 9496593321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം 7 ഉച്ചയ്ക്ക് 12 അതിഥി ചലച്ചിത്ര താരം സോന നായർ. അറിയിപ്പ് കഴിഞ്ഞു.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തിരയപ്പൂക്കളിൽ ഇനി ശങ്കർ മഹാദേവനും MM മാനസിയും പാടിയ ഗാനം ചിത്രം 'പുലി'.

0: കർണധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: തിരയിപ്പൂക്കളിൽ ഇനി യേശുദാസ് പാടിയ ഗാനമാണ്. ചിത്രം സൊല്ലത്തുടിക്കത് മനസ്സ്.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: തിരൈപ്പൂക്കളിൽ ഇനി കാതലിക്ക് മര്യാദ എന്ന ചിത്രത്തിനായി ഹരിഹരനും ഭവധാരിണിയും പാടിയത്.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: തിരൈപ്പൂക്കളിൽ ഇനി ബി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം വൈദേഹി കാത്തിരുന്നാൾ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മൂന്ന് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോം ലാം ഇന്ന് ബീഹാറിലെ ഗയയിൽ എത്തി. രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജ്ജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ കാവൽ മന്ത്രിസഭയായി തുടരാൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് പശ്ചിമബംഗാളിലും അസമിലും നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളെ പരിചരിക്കുന്നതിന് ഒരു ജില്ലയിൽ ഒരു സ്ഥാപനമെന്ന സാമൂഹിക നീതി വകുപ്പിന്റെ ശുപാർശയിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. അനന്തപുരി FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

സമയം 5:02. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ സായാഹ്ന അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമസ്തേ അനന്തപുരിയുമായി നിങ്ങളോടൊപ്പം ഞാൻ ബിജ കുമാരസ്വാമി.

കേൾക്കാം ഈ ദിവസത്തിന്റെ പ്രത്യേകത ചരിത്രത്തിൽ ഇന്നിലൂടെ. ചരിത്രത്തിൽ ഇന്ന് ലോകചരിത്രത്തെ മാറ്റിമറിച്ച ചിന്തകനും ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ സ്ഥാപകനുമായ കാൾ മാർക്സ് 1818 May 5 ജർമ്മനിയിൽ ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതികളായ ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നിവ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സാമൂഹിക വിപ്ലവങ്ങൾക്ക് അടിത്തറ പാകി. മുതലാളിത്തത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശകലനങ്ങളും തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. മലയാള ഭാഷയിലെയും സാഹിത്യത്തിലെയും വിപ്ലവകാരിയായ കവിയും തുള്ളൽ എന്ന പ്രിയങ്കരമായ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവുമായ കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് 1705 May 5 സാധാരണക്കാരന്റെ കവി എന്നാണ് കുഞ്ചൻ നമ്പ്യാർ അറിയപ്പെടുന്നത്. പുരാണ കഥകളെ കേരളീയ പശ്ചാത്തലത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും കഠിനമായ സംസ്കൃത പദങ്ങൾ ഒഴിവാക്കി പച്ച മലയാളത്തിൽ സാഹിത്യം രചിക്കുകയും ചെയ്ത അദ്ദേഹം മലയാള സാഹിത്യത്തിലെ ആക്ഷേപഹാസ്യത്തിന്റെ തമ്പുരാനാണ്.

0: ഫ്രഞ്ച് ചക്രവർത്തിയും ഇതിഹാസ യുദ്ധ തന്ത്രജ്ഞനുമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് 1821 മെയ് 5 സെന്റ് ഹെലീന ദ്വീപിൽ വെച്ച് അന്തരിച്ചത്. യൂറോപ്പിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും തന്റെ ഭരണത്തിന് കീഴിലാക്കിയ അദ്ദേഹം ലോകം കണ്ട മികച്ച സൈനിക തലവന്മാരിൽ ഒരാളായിരുന്നു. നെപ്പോളിയൻ കോഡ് എന്ന പേരിൽ അദ്ദേഹം കൊണ്ടുവന്ന നിയമ പരിഷ്കാരങ്ങൾ ആധുനിക നിയമ വ്യവസ്ഥയ്ക്ക് ഇന്നും അടിസ്ഥാനമായി തുടരുന്നു. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ അമേരിക്കക്കാരനായി അലൻ ഷെപ്പേർഡ് മാറിയത് 1961 മെയ് 5 ഫ്രീഡം 7 എന്ന പേടകത്തിലായിരുന്നു അദ്ദേഹം തന്റെ ചരിത്രപ്രധാനമായ യാത്ര നടത്തിയത്. സോവിയറ്റ് യൂണിയന്റെ യൂറി ഗഗാറിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ മനുഷ്യനായിരുന്നു ഷെപ്പേർഡ്. ഈ ദൌത്യം അമേരിക്കയുടെ ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലായിരുന്നു. ലോകമെമ്പാടുമുള്ള പോർച്ചുഗീസ് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതാനായി എല്ലാ വർഷവും മെയ് 5 ലോക പോർച്ചുഗീസ് ഭാഷാ ദിനമായി ആചരിക്കുന്നു. 2019 യുനെസ്കോയാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 1949 മെയ് 5 കൗൺസിൽ ഓഫ് യൂറോപ്പ് സ്ഥാപിതമായത്. 10 പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ ലണ്ടനിൽ വെച്ചാണ് ഇതിനായുള്ള കരാറിൽ ഒപ്പിട്ടത്. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി ഈ സംഘടനയ്ക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ 7 രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സേൽ സിംഗ് 1916 മെയ് 5 ജനിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യത്തെ സിഖ് മതസ്ഥനായിരുന്നു അദ്ദേഹം. പഞ്ചാബ് മുഖ്യമന്ത്രിയായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായും അദ്ദേഹം മികച്ച സേവനം അനുഷ്ഠിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് തടവിലായിരുന്ന മഹാത്മാഗാന്ധിയെ ആരോഗ്യപരമായ കാരണങ്ങളാൽ 1944 മെയ് 5 ബ്രിട്ടീഷ് സർക്കാർ വിട്ടയച്ചത്. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. ജയിലിൽ വെച്ച് തന്റെ പത്നി കസ്തൂർബ ഗാന്ധിയെയും സെക്രട്ടറി മഹാദേവ് ദേശായിയെയും അദ്ദേഹത്തിന് നഷ്ടമായി. ഗാന്ധിജിയുടെ മോചനം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു ദിശാബോധം നൽകി. മോചനത്തിനു ശേഷം അദ്ദേഹം രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വീണ്ടും സജീവമാക്കി. സാമൂഹിക പരിഷ്കർത്താവും കോലാപ്പൂർ രാജാവുമായിരുന്ന രാജർഷി ഷാഹു മഹാരാജ് 1922 മെയ് 5 അന്തരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ജാതി വിവേചനത്തിനെതിരെ പോരാടിയ അദ്ദേഹം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയിരുന്നു. പഞ്ചാബി സംഗീതലോകത്തെ വിപ്ലവകാരിയായ ഗായകൻ അമർ സിംഗ് ചമകില 1988 മെയ് 5 കൊല്ലപ്പെട്ടത്. തന്റെ വ്യത്യസ്തമായ സംഗീത ശൈലിയിലൂടെ അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ ജനപ്രീതി നേടി. പഞ്ചാബിന്റെ സംസ്കാരവും കർഷക ജീവിതവും അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിറഞ്ഞു നിന്നു. ആരാധകർക്കിടയിൽ അദ്ദേഹം പഞ്ചാബിന്റെ എൽവിസ് പ്രെസ്ലി എന്ന് അറിയപ്പെട്ടിരുന്നു.
1: ചരിത്രത്തിൽ ഇന്ന് ഇനിയൊരു ചലച്ചിത്ര ഗാനം കേട്ടാലോ? അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം എം ജി രാധാകൃഷ്ണന്റേത്.

0: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: വാങ്ങാതിരിക്കാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം.
6: തൊഴിൽ ദർശനം.
7: പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ ഒപ്റ്റൽ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് പ്രോജക്ട് മാനേജർ മാർക്കറ്റിംഗ് ഒഴിവ് 2. യോഗ്യത: മാർക്കറ്റിംഗ് പ്രധാന വിഷയമായുള്ള MBA, PGDM ഫസ്റ്റ് ക്ലാസ് വിജയം. പ്രായം 30 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയർ ടെക്നിക്കൽ ഒഴിവ് 2. യോഗ്യത: ഫസ്റ്റ് ക്ലാസോടെയുള്ള BE, BTech ഇലക്ട്രോണിക്സ്, മെക്കട്രോണിക്സ്. പ്രായം 30 വയസ്സ് കവിയരുത്. പ്രോജക്ട് എഞ്ചിനീയർ ഒപ്റ്റിക്കൽ സിസ്റ്റം ഡിസൈനർ ഒഴിവ് 2.

0: യോഗ്യത: ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഫിസിക്സ് വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ബിരുദവും 6 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. സ്പീഡ് പോസ്റ്റിലാണ് അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷ അയക്കേണ്ട വിലാസം ഉൾപ്പെടെ വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ddpdoo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ddpdoo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 15. മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 11 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: എഞ്ചിനീയർ മെക്കാനിക്കൽ 1, ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ 1, ട്രേഡ്സ്മാൻ കാർപ്പന്റർ ഫിറ്റർ മെഷീനിസ്റ്റ് മില്ലർ 3, പ്രോജക്ട് സയന്റിസ്റ്റ് ഓഫീസർ 1, ലൈബ്രറി ട്രെയിനി 3, ടെമ്പററി വർക്ക് അസിസ്റ്റന്റ് 2. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 16. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.tifr.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.tifr.res.in. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ ഡൽഹിയിലുള്ള ഇന്ത്യൻ ഹൈവേസ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 8 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: ലീഡ് സിസ്റ്റംസ് എഞ്ചിനീയർ 4, ലീഡ് ഐടി ആൻഡ് സൈബർ സെക്യൂരിറ്റി ആർക്കിടെക്ട് 1, മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് 1, ഗ്രീവൻസ് റിഡ്രസൽ ആൻഡ് കസ്റ്റമർ സർവീസസ് 1, അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ihmcl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ihmcl.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 17. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിനു കീഴിൽ ഹൈദരാബാദിലുള്ള സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 28 ഒഴിവുണ്ട്. ടെക്നീഷ്യൻ ഒഴിവ് 23. പ്രായം 28 വയസ്സ് കവിയരുത്. ഡ്രൈവർ ഒഴിവ് 1. പ്രായം 27 വയസ്സ് കവിയരുത്. ടെക്നിക്കൽ ഓഫീസർ ഒഴിവ് 4. പ്രായം 30 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 26. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി June 5. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ccmp.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ccmp.res.in.
1: തൊഴിൽ ദർശനം.
2: നല്ല ആരോഗ്യത്തിനായി ഇനി കേൾക്കാം ആയുരാരോഗ്യം.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ആസ്മ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ആരതി ബി ജി സംസാരിക്കുന്നു.
4: ആസ്മ രോഗ ചികിത്സയിൽ ഏറ്റവും പ്രധാനം ട്രിഗറുകളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക എന്നതാണ്. രോഗതീവ്രതയിലെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാ രോഗികളിലും കാണപ്പെടാം. ഇത് ദിവസത്തിൽ പല പ്രാവശ്യം വരാവുന്ന വ്യത്യാസങ്ങളാണ്. ഇത്തരം വ്യത്യാസങ്ങളെ വീട്ടിൽ വച്ച് തന്നെ മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഈ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഡോക്ടറുടെ മുൻനിർദ്ദേശപ്രകാരമുള്ള നിയന്ത്രണോപാധികൾ സ്വീകരിച്ചാൽ ആസ്മയെ എളുപ്പം നിയന്ത്രണത്തിലാക്കാവുന്നതാണ്. ട്രിഗറുകളെ ഒഴിവാക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പുകവലി ഒഴിവാക്കൽ. പുകവലിക്കുന്നവർക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും നേരിട്ടല്ലാതെയുള്ള പുക ശ്വസിക്കുന്നതിലൂടെ ആസ്മ വരാവുന്നതാണ്. മാത്രമല്ല പുകവലി COPD എന്ന ശ്വാസകോശ രോഗത്തിലേക്കും നയിക്കും. അതിനാൽ തന്നെ ആസ്മ രോഗികൾ അവരുടെ കുടുംബാംഗങ്ങൾ പുകവലി ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ തണുത്ത ആഹാരം കഴിക്കുമ്പോഴും തണുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങളും ആസ്മ ട്രിഗേർഡ് ആവുന്നത് കാണാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് ആസ്മയെ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കും. അമിതവണ്ണം നിയന്ത്രിക്കുന്നതും ആസ്മ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായകരമാണ്. നമ്മുടെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുകയും ആസ്മയുടെ ട്രിഗറുകളായ പൊടി, പുക, പൂമ്പൊടി എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും വഴി ആസ്മ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുന്നതിനെ ആസ്മ അറ്റാക്ക് അല്ലെങ്കിൽ ആസ്മ എക്സാസർബേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ എന്തു ചെയ്യാമെന്ന് നോക്കാം. ഇൻഹേലറുകൾ നിർദ്ദേശിക്കപ്പെട്ട ഒരാളാണെങ്കിൽ മുൻ ദിവസങ്ങളിൽ

0: അതിന്റെ പ്രയോഗം ക്രമപ്രകാരമായിരുന്നു എന്ന് ഉറപ്പുവരുത്തുക. അണുബാധയുടെ ലക്ഷണങ്ങളായ പനി, നിറവ്യത്യാസമുള്ള കഫത്തോടുകൂടിയ ചുമ, തൊണ്ടവേദന എന്നിവയുണ്ടെങ്കിൽ രക്തപരിശോധനയോ എക്സ്റേയോ എടുത്ത് ശരിയായ രോഗനിർണയവും ചികിത്സയും നൽകേണ്ടത് അത്യാവശ്യമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഇഞ്ചക്ഷൻ, നെബുലൈസേഷൻ എന്നിവ പോലുള്ള ആശുപത്രികളിൽ നിന്ന് നേടേണ്ട ചികിത്സാ മാർഗങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഈ സാഹചര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട ഇൻഹേലറുകൾ ഉയർന്ന ഡോസിൽ എടുക്കേണ്ടതായും വരാം. ഇതിനായി ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. ആസ്മ ചികിത്സയിൽ ഇരിക്കുമ്പോഴും രോഗാവസ്ഥ പൂർണ്ണ നിയന്ത്രണത്തിലല്ല എങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്ക് നോക്കാം. രാത്രികാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന തരത്തിൽ ചുമയോ ശ്വാസം മുട്ടലോ അനുഭവപ്പെടുക, പകൽ സമയത്ത് ആഴ്ചയിൽ രണ്ടു തവണയിൽ കൂടുതൽ ആസ്മാരോഗ ലക്ഷണങ്ങൾ മൂർച്ഛിച്ചു വരിക, ആസ്മാരോഗ ലക്ഷണങ്ങൾ പെട്ടെന്ന് വർദ്ധിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഇൻഹേലറുകൾ ആഴ്ചയിൽ രണ്ടു തവണയോ അതിൽ കൂടുതലോ ഉപയോഗിക്കേണ്ടി വരിക, ആസ്മ കാരണം ദൈനംദിന ചര്യകൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക എന്നിവയെല്ലാം രോഗാവസ്ഥ പൂർണ്ണ നിയന്ത്രണത്തിലല്ല എന്ന് സൂചിപ്പിക്കുന്നു. രോഗലക്ഷണങ്ങൾ അധികരിക്കുമ്പോൾ യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ശ്വസനം നിലയ്ക്കാനും മരണം വരെ സംഭവിക്കാനും ഉള്ള സാധ്യതയുണ്ട്. അതിനാൽ കൃത്യസമയത്ത് തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളുടെ പൾമണോളജിസ്റ്റിനെ ഉടനെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതുമാണ്. സാധാരണയായി ആസ്മയുള്ളവരിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഒരു ആസ്മ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കേണ്ടതാണ്. ഇത് കൃത്യമായും പ്രയോഗത്തിൽ വരുത്തുന്നുണ്ട് എന്നതും ഉറപ്പുവരുത്തണം. ആസ്മ സാധ്യതയുള്ള കുട്ടികളിൽ അടിക്കടി ഫ്ലൂ പോലുള്ള രോഗങ്ങൾ കാണാറുണ്ട്. ഇതിൽ നിന്നുള്ള പ്രതിരോധത്തിനായി ഇൻഫ്ലുവൻസ വാക്സിൻ കുത്തിവയ്പ് എടുക്കാവുന്നതാണ്. ഇത് കുട്ടികളിൽ ഫ്ലൂ ബാധ ഉണ്ടായാൽ തന്നെ അത് തീവ്ര അണുബാധയായി മാറാതിരിക്കാൻ സഹായിക്കും. ആസ്മ എന്നത് വിട്ടുമാറാത്ത ഒരു രോഗമായാണ് പൊതുവേ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ശരിയായ രോഗനിർണയത്തിലൂടെയും ട്രിഗറുകൾ തിരിച്ചറിയുന്നതിലൂടെയും യഥാസമയം ഡോക്ടറുടെ കൺസൾട്ടേഷനിലൂടെയും ശരിയായ ചികിത്സാ രീതികളിലൂടെയും ഭൂരിഭാഗം രോഗികളിലും ആസ്മ എന്നത് നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്. ആസ്മ രോഗ നിയന്ത്രണം ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനും കാര്യക്ഷമതയിലും മാത്രമല്ല നമ്മുടെ ദൈനംദിന ചര്യയുടെ സുഗമമായ പ്രവർത്തനത്തിലും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആസ്മയെ നിസാരമായി കാണാതെ കൃത്യമായ ചികിത്സയും പ്രതിരോധ മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടതാണ്.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ആസ്മ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആരതി ബി ജി.
2: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
3: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
4: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
7: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയാട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയാട്ട ക്യാബിൻ ക്രൂ, അയാട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCOM പ്ലസ് അയാട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
6: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
8: നമസ്തേ. അനന്തപുരിയിൽ ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം ഹരികൃഷ്ണൻസ്. കൈതപ്രത്തിന്റെ വരികൾ ഔസേപ്പച്ചന്റെ സംഗീതം.

0: നമസ്തേ അനന്തപുരിയിൽ, എനിക്ക് കേൾക്കാം കാലം സാക്ഷി.
1: സാമൂഹ്യ പരിഷ്കർത്താവും കവിയും നടനുമായിരുന്ന പ്രേംജി എന്ന മുല്ലമംഗലത്ത് പരമേശൻ ഭട്ടതിരിപ്പാട് 1908 സെപ്റ്റംബർ 23 മലപ്പുറം ജില്ലയിലെ വന്നേരി ഗ്രാമത്തിൽ ജനിച്ചു. പഠനശേഷം 19 മംഗളോദയത്തിൽ പ്രൂഫ് റീഡറായി. ഐത്തവും അനാചാരവും നിലനിന്നിരുന്ന അക്കാലത്ത് സഹോദരനായ MRB ചേർന്ന് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ സജീവ പ്രവർത്തകനുമായി. നാടക നടൻ കൂടിയായിരുന്ന അദ്ദേഹം VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തി. പിന്നീട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, അപ്പൻ്റെ മകൾ തുടങ്ങി നിരവധി നാടകങ്ങളിൽ വേഷമിട്ടു. സപത്നി, നാൽക്കാലികൾ, രക്തസന്ദേശം എന്നീ കാവ്യസമാഹാരങ്ങളും ഋതുമതി എന്ന നാടകവും അദ്ദേഹം എഴുതി. മിന്നാമിനുങ്ങ്, തച്ചോളി ഉദയനൻ, ലിസ, സിന്ദൂരച്ചെപ്പ്, പിറവി തുടങ്ങി നിരവധി സിനിമകളിലും അദ്ദേഹം വേഷമിട്ടു. 1988 പിറവി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടിയ പ്രേംജി 1998 ഓഗസ്റ്റ് 10 അന്തരിച്ചു. പ്രേംജിയുമായി MK ശിവശങ്കരൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്നൊരു ഭാഗം ഇന്ന് കാലം സാക്ഷിയിലൂടെ നമുക്ക് കേൾക്കാം.
2: ഞാൻ കവിത എഴുതാൻ തുടങ്ങിയപ്പോൾ ഒരു തൂലിക നാമം ഉണ്ടാക്കിയത് വള്ളത്തോള്, നാലപ്പാടൻ, കുട്ടികൃഷ്ണമാരാര് ഇവരൊക്കെ എനിക്ക് വളരെ എളുപ്പമാണ്. എൻ്റെ കവിത എഴുതാൻ അവർ കണ്ടാൽ എന്ത് തോന്നും അവർക്ക് എന്നെനിക്കൊരു മനസ്സിലൊരു ശങ്ക. അപ്പോൾ ഞാൻ ഒരു തൂലികാനാമം അല്ലെങ്കിൽ കള്ളപ്പേരോ തന്നെ കൂട്ടിക്കോളൂ ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടാക്കി അതിലൊരു സത്യമുണ്ട്. പരമേശ്വരൻ എന്നാണ് എൻ്റെ പേര്. അതിൽ പരമേശ്വരൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് PREM എന്നൊക്കെ ഒന്നെടുത്തു. അപ്പോൾ പ്രേം എന്ന് കിട്ടി. പിന്നെ ഈശ്വരൻ എന്നാണ്. ഈശ്വരനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടല്ലോ. ആ ബഹുമാനാർത്ഥത്തിൽ ജീൻ ചേർത്തു. അങ്ങനെയാണ് പ്രേംജി ആയത്. ഈ കള്ളപ്പേരിൽ കുറേ ഞാൻ എഴുതി. പക്ഷേ ഒടുക്കം വെള്ളത്തോളൊന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനസ്സിലായി വെളിച്ചാവുന്നവരെ കക്കാൻ പറ്റുമോ കേട്ടോ, ഞാനും കുട്ടിക്കാലത്ത് ഇങ്ങനെ കണ്ടായിട്ടില്ല, സാരില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ പേര് വീണ് കഴിഞ്ഞു.
3: അപ്പോൾ സാഹിത്യ രംഗത്ത് കവിതയിലൂടെയാണ് പ്രവേശനം. അപ്പോൾ നാടകരംഗത്തേക്ക് അങ്ങയുടെ പ്രവർത്തനം തിരിയാനുണ്ടായ ഏതെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ, സംഭവമുണ്ടോ?
2: നാടകരംഗത്തേക്ക് തിരിയാൻ കാരണമുണ്ട്. ഞാൻ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. സമുദായ വിപ്ലവ പ്രസ്ഥാനത്തിൽ VTയുടെ സഹപ്രവർത്തകനായിട്ട് കുറെ കാലം പ്രവർത്തിച്ചിട്ടുള്ളവനാണ്. അദ്ദേഹമാണ് എന്നെ നാടകത്തിൽ ആദ്യം വേഷം കെട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകത്തിൽ, ആ നാടകത്തിൽ അദ്ദേഹം വേഷം കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഷം കെട്ടി. എന്താണ് അദ്ദേഹം എന്നെ ഈ വേഷം കെട്ടിക്കാൻ കാരണം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താൻ പ്രൂഫ് വായിക്കുമ്പോൾ അഭിനയിക്കാറുണ്ടല്ലോ. അപ്പം ഞാൻ പറയാറില്ലേ, അഭിനയം ഒന്നും വേണ്ട, വള്ളി പുള്ളി കോമ സ്പേസിലൊക്കെ നോക്കണമെന്ന്. അത് കണ്ടിട്ടാണ് ഞാൻ തന്നെ വേഷം കെട്ടിച്ചത്. അപ്പോൾ എന്നെ അദ്ദേഹം വേഷം കെട്ടിക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മാനസികമായ ഒരു ദൗർബല്യം കൊണ്ടാണ്.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പ്രേംജിയുടെ ശബ്ദം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: ഇനി വിജയ് യേശുദാസും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം, ചിത്രം പ്രണയം. ONV കുറിപ്പിന്റെ വരികൾക്ക് MJ ചന്ദ്രന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: പ്രിറ്റോറിയയിലെ ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടുവാനായി ഗാന്ധി ഉടനെ ശ്രമിച്ചു. പ്രിറ്റോറിയയിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ച കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനായിരുന്നു അങ്ങനെയൊരു യോഗം വിളിച്ചുകൂട്ടുവാൻ തീർച്ചപ്പെടുത്തിയത്. സദ് ഹാജി മുഹമ്മദ് ഹാജി യൂസഫാണ് അവിടുത്തെ ഇന്ത്യക്കാരിൽ ഒരു പ്രധാനി. അതുകൊണ്ട് യോഗം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വെച്ച് കൂടുവാൻ നിശ്ചയിച്ചു. ആ യോഗത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സന്നിഹിതരായിരുന്നു. അവരിൽ മിക്കവരും കച്ചവടക്കാരാണ്. അവരോട് തനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ ഗാന്ധി നല്ലപോലെ ആലോചിച്ച് തീർച്ചപ്പെടുത്തിയിരുന്നു. കച്ചവടകാര്യങ്ങളിൽ സത്യം പാലിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു ആ യോഗത്തിൽ ഗാന്ധി ഊന്നി പറഞ്ഞത്. ഒരു രാജ്യക്കാരോടുള്ള മതിപ്പ് പല കാരണങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. അവരുടെ ജീവിതരീതി, വിദ്യാഭ്യാസം, പെരുമാറ്റം, ശുചിത്വം, സത്യനിഷ്ഠ, ധർമ്മബോധം, അങ്ങനെ പലതിനെയും. ഈ കാര്യങ്ങളിലെല്ലാം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ വളരെ ഉയരേണ്ടതുണ്ടെന്ന് ഗാന്ധി അഭിപ്രായപ്പെട്ടു. ഗാന്ധി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ മറ്റൊരു കാര്യം അവരുടെ ഐക്യത്തെപ്പറ്റിയാണ്. പല വർഗക്കാരും മതവിഭാഗക്കാരുമായ ഇന്ത്യക്കാർ തെക്കേ ആഫ്രിക്കയിലുണ്ട്. തങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്ന വർഗീയ ചിന്തകൾ മറന്ന് ഒരു നാട്ടുകാരനെന്ന ബോധം അവർ വളർത്തി വരണം. ഇന്ത്യക്കാരുടെ ആവശ്യകതകൾ പരിഹരിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ അധികാര സ്ഥാപനങ്ങളിൽ അറിയിക്കുന്നതിനും ഇന്ത്യക്കാരുടെ ഒരു സംഘടന ആവശ്യമാണ്. അങ്ങനെ ഒരു സംഘടന ഒട്ടും താമസിയാതെ രൂപവൽക്കരിക്കുവാൻ ഗാന്ധി അവരോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഒരു സംഘടന ആ യോഗത്തിൽ വെച്ച് തന്നെ രൂപവൽക്കരിക്കുകയും ചെയ്തു. എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഗാന്ധി ചെയ്ത പ്രസംഗം യോഗത്തിൽ സന്നിഹിതരായവർക്കെല്ലാം വലിയ ഇഷ്ടമായി തോന്നി. അത് ഗാന്ധിയുടെ ആദ്യത്തെ പ്രസംഗമായിരുന്നു എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ആ അവസരത്തിൽ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യകതയെയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളെയും അപമാനങ്ങളെയും അധികാരസ്ഥന്മാരെ അറിയിക്കുവാനും ഗാന്ധി ഒട്ടും താമസിച്ചില്ല. ഇന്ത്യക്കാരോട് പക്ഷഭേദം കാണിക്കുന്ന വിധത്തിലായിരുന്നു അവിടുത്തെ റെയിൽവേ നിയമം. ഇതിനെപ്പറ്റി ഗാന്ധി അധികാരസ്ഥന്മാർക്ക് എഴുതിയപ്പോൾ വീണ്ടും വിധം വസ്ത്രധാരണം ചെയ്ത ഇന്ത്യക്കാരെ ഒന്നും രണ്ടും ക്ലാസുകളിൽ യാത്ര ചെയ്യുന്നതിന് അനുവദിക്കാമെന്ന മറുപടി കിട്ടി. ഈ മറുപടി ഗാന്ധിയെ തൃപ്തിപ്പെടുത്തിയില്ല. ഈ നിശ്ചയപ്രകാരം ഒരു യാത്രക്കാരൻ ധരിച്ച വസ്ത്രത്തെപ്പറ്റി വിധി കൽപ്പിക്കാനുള്ള അധികാരം സ്റ്റേഷൻ മാസ്റ്റർക്കായിരുന്നു. വണ്ടിയിൽ സഞ്ചരിക്കാൻ അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീർച്ചപ്പെടുത്തുന്നതും അയാൾ തന്നെയായിരിക്കും. അത് ഒട്ടും തൃപ്തികരമല്ലാത്ത ഒരു നടപടിയായിരിക്കുമെന്ന് ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. സംഘടനയുടെ നിലനിൽപ്പിനും ഇന്ത്യക്കാരുടെ പൊതുവായ താൽപര്യത്തിനും ഗാന്ധി തെക്കേ ആഫ്രിക്കയിൽ സ്ഥിരമായി പാർക്കുവാൻ നിശ്ചയിക്കുന്നത് നന്നായിരിക്കുമെന്ന് പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ സ്ഥിരമായി പാർക്കാൻ ഗാന്ധി ആലോചിച്ചിരുന്നില്ല. ഇന്ത്യക്കാർക്ക് ഒരു സംഘടന ഉണ്ടാക്കണമെന്നും താൻ അവിടെ പാർക്കുന്ന കാലം ആ സംഘടനയുടെ തൃപ്തികരമായ നടത്തിപ്പിന് വേണ്ടുന്നതെല്ലാം ചെയ്യാമെന്നും മാത്രമാണ് ഗാന്ധി അപ്പോൾ ഉദ്ദേശിച്ചിരുന്നത്.
0: ഗാന്ധി സ്മൃതി ആഖ്യാനം

0: 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: പറയട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ട്. അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള കായ്കറികളെങ്കിലും കൃഷി ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഒട്ടും സമയമില്ല, അതാണ് പ്രശ്നം. കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ മിക്കവരുടെയും പ്രതികരണം ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ സംസാരത്തിൽ ഇതൊരു സ്ഥിരം പല്ലവിയാണ്. ഇതാ സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ ഡോക്ടറായ അമ്പിളി കെ നായർ എല്ലാ തിരക്കുകൾക്കുമിടയിൽ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും സ്വന്തം അധ്വാനത്തിലൂടെ സ്വന്തം കൈകൊണ്ട് വിളയിച്ചെടുക്കുന്നു. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന് സ്വന്തം അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന തിരുവല്ല കടപ്ര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മാവേലിക്കര സ്വദേശിനിയുമായ ഡോക്ടർ അമ്പിളി കെ നായരുടെ കൃഷിയിലെ വേറിട്ട അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കരയാണ് ഡോക്ടർ അമ്പിളി കെ നായരുമായി സംസാരിക്കുന്നത്.
1: വർത്തമാനകാല ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണ്. പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ധാരാളം രോഗികളുമായിട്ടുള്ള ചികിത്സാ അനുഭവങ്ങൾ, ബന്ധങ്ങൾ, അതിലുപരി വീട്ടിൽ വന്നാലും അവരുടേതായ തിരക്ക്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയാകുമ്പോൾ അത് കുറച്ചുകൂടി കൂടും, കാരണം വീട്ടുകാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ തിരക്കിനിടയിൽ ഒട്ടും സമയം കിട്ടുന്നില്ല മറ്റു കാര്യങ്ങൾക്കൊന്നും. പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ ഒരു കറിവേപ്പ് പോലും നടുന്നതിനോ സമയം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പരിമിതിയും പരാതിയുമാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇതിനൊക്കെ ഇടയിൽ സമയം കണ്ടെത്തി അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികളെല്ലാം സ്വന്തം വീട്ടുവളപ്പിൽ, പച്ചക്കറികൾ മാത്രമല്ല ചേനയടക്കമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും അത്യാവശ്യം കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട്. വിപണനാടിസ്ഥാനത്തിലല്ല, സ്വന്തം വീട്ടാവശ്യത്തിന്. ഇതിനെങ്ങനെയാണ് ഈ സമയത്തിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? സമയമില്ലായ്മയാണ് കൃഷിക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ?
2: സമയമില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷെ നമുക്ക് ആ കൃഷിയോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. എനിക്ക് സത്യത്തിൽ രാവിലെ 5 മണിക്ക് തുടങ്ങും. ആ ജോലിക്കിടയിലൊരു രാവിലെ ഒരു അരമണിക്കൂറാണ് കൃഷി നോക്കാൻ സമയം കിട്ടുന്നത്. ജസ്റ്റ് പോയി വെള്ളമൊഴിക്കുക, അത്യാവശ്യം ചെടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, രാവിലെ കുറച്ച് സമയം കണ്ടെത്തി ചെയ്യാറുണ്ട്.
1: തിരക്കുകൾക്കിടയിലും നമ്മൾ അതിന് സമയം കണ്ടെത്തുകയാണ്. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്നാണ്. ഉള്ള പരിമിതമായ സമയം, സ്ഥലപരിമിതി. ഇപ്പം നഗരത്തോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സ്ഥലവും. വീടിന്റെ ടെറസിലും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, ചട്ടിയും ചാക്കിലും ഒക്കെ മണ്ണ് നിറച്ച്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറികൾ? ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ ഏതെല്ലാമാണ്?
2: എനിക്ക് ടെറസിൽ ഏകദേശം ഒരു 200 ഗ്രോ ബാഗ് ഉണ്ട്. അതിൽ കൂടുതലും പയർ, പാവൽ, വെണ്ട, പച്ചമുളക്, ചീര, കോവൽ, നിത്യവഴുതനം, അല്ലാതുള്ള വഴുതനം, പിന്നെ ഇപ്പം കുറച്ച് കാബേജ്, കോളിഫ്ലവർ, ഇതൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ചാക്കിൽ ആയിട്ട് ചേന, ചേമ്പ് അത്യാവശ്യം അതും ചെയ്യുന്നുണ്ട്. വാഴയൊക്കെ പുരയിടത്തിലുണ്ട് അത്യാവശ്യം.
1: ചാക്കിലും അതുപോലെ തന്നെ ചട്ടിയിലും ഇങ്ങനെ ചെയ്യുമ്പോഴും അപ്പോൾ ഇതിനുള്ള വിത്ത്, ഇതിനാവശ്യമായ കൃഷിയെക്കുറിച്ചുള്ള ചില ധാരണകളും ഉണ്ടാകണമല്ലോ. ഇതൊക്കെ സ്വയമേവ തന്നെ നമ്മൾ സ്വായത്തമാക്കുന്നതാണോ, ആരുടെയെങ്കിലും മാർഗനിർദ്ദേശങ്ങളുണ്ടോ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാറുണ്ടോ, എന്താണ്, ഏത് രീതിയിലാണ് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ പരിപൂർണമായും വേറൊരാളെ ആശ്രയിച്ചല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ അതൊക്കെ നമുക്ക് വേണ്ടി വരും, അതെങ്ങനെയാണ് സാധിക്കുന്നത്?
2: മാവേലിക്കര കൃഷിഭവൻ കുറച്ചൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം റെയിൻ ഷെൽട്ടർ, അതിൻ്റെ സബ്സിഡി നിരക്കിൽ നമുക്ക് സഹായം കിട്ടുകയും റെയിൻ ഷെൽട്ടർ ഇടുകയും ചെയ്തിട്ടുണ്ട്.

0: അങ്ങനെ അത്യാവശ്യം ഞാൻ കൃഷിഭവനിൽ പോവുകയും അവിടുത്തെ കൃഷി ഓഫീസർ അത്യാവശ്യം നിർദ്ദേശങ്ങൾ തരും. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് രണ്ടുപേര്, ലക്ഷ്മി രാധാകൃഷ്ണൻ, അവർ രണ്ടുപേരും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ അത്യാവശ്യം നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ട്.
1: പിന്നെ മറ്റൊന്ന്, ഇപ്പം നമ്മൾ അത്യാവശ്യം വീട്ടിലേക്ക് സ്വന്തം കൈകൊണ്ട് കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ, ആ വിളവെടുത്ത് നമ്മൾ ആഹാരാവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ, നമുക്ക് കേവലമായ ഒരു കൃഷി എന്നതിനപ്പുറത്ത് അതൊരു അനുഭൂതിയാണ്. നമുക്ക് മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്. നമ്മുടെ ടെറസിൽ നിന്ന്, നമ്മുടെ മണ്ണിൽ നിന്ന് അത് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, അത് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നതും നമ്മുടെ സ്വന്തം കൈകൊണ്ട് കൃഷി ചെയ്ത് നമ്മുടെ മണ്ണിൽ വിളയുന്ന പച്ചക്കറി പറിച്ചെടുക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, അതിൻ്റെ ഗുണമേന്മയിൽ മാത്രമല്ല അത് മനസ്സിനുണ്ടാക്കുന്ന ഒരു കുളിർമ എന്ന് പറയുന്നത്, കാരണം മറ്റുള്ളവരെ അത് അറിയണമല്ലോ അതിൻ്റെ ഒരു അനുഭവവും അനുഭൂതിയും.
0: കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ശതമാനം പോലും നമുക്ക് തിരിച്ചു കിട്ടാറില്ല, എങ്കിലും കിട്ടുന്ന ആ ഒരു വിളവ് വളരെ സന്തോഷകരമായി നമുക്ക് തോന്നാറുണ്ട്. അതിലെ ഓരോ കായ വരുമ്പോഴും ആണെങ്കിലും ഓരോ പൂവിടുമ്പോഴും ആ ചെടിയോട് നമുക്കുള്ള ഇഷ്ടം, അത് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പം കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാത്ത പയർ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെങ്കിൽ നമ്മുടെ പയർ വെച്ച് ഉണ്ടാക്കുന്ന ഒരു കറിക്ക് അതിൻ്റേതായ വ്യത്യാസമുണ്ട്, ഒരു സന്തോഷമുണ്ട്.
1: ഇപ്പം വളപ്രയോഗം, നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, നഗരത്തിൽ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചാണകം കിട്ടാൻ ബുദ്ധിമുട്ട്. ഇപ്പം വീടുകളിലാണെങ്കിൽ ഗ്യാസ് അടുപ്പ് വന്നതോടുകൂടി ചാരം കിട്ടാൻ ഉള്ള പ്രയാസം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇതിനിടയിലും ഇതൊക്കെ എങ്ങനെയാണ്, ജൈവവളം എന്ന് പറയുന്നത് വളരെ പ്രധാനവുമാണ് കൃഷിക്ക്, അതിനെന്തെങ്കിലും സംവിധാനമുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ ബയോഗ്യാസ് പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണത്?
0: വീട്ടിൽ ബയോഗ്യാസ് സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ലറി അത് കൂടുതലും ഞാൻ പച്ചക്കറിക്കാൾ കൂടുതലും പുഷ്പങ്ങളുടെ ചെടികൾക്കായിട്ട് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അത് താഴെ വളർത്തുന്നതുകൊണ്ട് മേളി വരെ സ്ലറി എടുത്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഞാൻ താഴെയുള്ള ചെടികൾക്കെല്ലാം ഈ സ്ലറിയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. പിന്നെ അതുകൂടാതെ ചാണകം വാങ്ങിച്ച് ഇടാറുണ്ട്. പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ജൈവ കീടനാശിനി ഇവയൊക്കെയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്.
1: നമുക്കിപ്പോൾ ആവശ്യത്തിന് ഇപ്പം ഇത്രയും പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ ഈ പച്ചക്കറി ധാരാളം ഉണ്ടാകുകയും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരികയും ചെയ്യുന്നത് എങ്ങനെയാണ്? അത് സുഹൃത്ത് ബന്ധങ്ങളിലും മറ്റ് സൗഹൃദങ്ങളിലും ഉള്ളവർക്കൊക്കെ സാധാരണ ചിലരെങ്കിലും കൊടുക്കാറുണ്ട്, ഒരു വിൽപ്പനയ്ക്കപ്പുറത്ത്? ഇത്രയും പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞു വരുന്നതിന് നമ്മൾ എങ്ങനെയാണ്, ഒരു വിൽപ്പനയുണ്ടോ?
0: വിൽപ്പനയില്ല. നമ്മൾ അത്യാവശ്യം കൂടുതൽ നമുക്ക് ഉപയോഗത്തിന് ശേഷം ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അത് നമ്മുടെ ഫ്രണ്ട്സിന് നൽകാറുണ്ട്. ഇപ്പോൾ ചീരയാണെങ്കിലും ഗോവിൽ കൂടുതലുണ്ടായിരുന്നു, അതൊക്കെയാണെങ്കിൽ അങ്ങനെയൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഫ്രണ്ട്സിന് നൽകാറുണ്ട്.
1: ഇപ്പോൾ ഹോമിയോ ഡോക്ടർ എന്നുള്ള നിലയിലുള്ള ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഈ കീട നിയന്ത്രണത്തിനും കൂടുതൽ വിളവ് കിട്ടുന്നതിനു വേണ്ടി ചില ഹോമിയോ മരുന്നുകൾ പച്ചക്കറിയിൽ ഉപയോഗിക്കുന്നതായിട്ട് വായിക്കുകയും ചിലരൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ, അല്ലെങ്കിൽ അത് കൊണ്ടെന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ, എന്താണ് ഒരു ഹോമിയോ ഡോക്ടർ എന്നുള്ള നിലയിൽ കൃഷിയിൽ അതിൻ്റെ ഒരു അനുഭവം എന്തെങ്കിലും പറയാനുണ്ടോ?
0: ഞാൻ അതിനെപ്പറ്റി വലുതായിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. കാസർഗോഡോ കണ്ണൂർ ആ ഭാഗത്തൊരു കമ്പനി കൃഷിക്ക് ആവശ്യമായ മെഡിസിൻ ഇറക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഈ നമ്പറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ല.
1: നമുക്ക് കൃഷിയിലേക്ക് വരാൻ ധാരാളം പദ്ധതികൾ, ഇപ്പോൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞങ്ങളും കൃഷിയിലേക്ക് എന്നൊക്കെ തുടങ്ങി ധാരാളം പ്രോഗ്രാമുകൾ കൃഷി വകുപ്പ് തന്നെ നടപ്പാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ അതിൻ്റെ പണം നമ്മൾ വലിയ വില കൊടുത്താണ് അത് വാങ്ങുന്നത്, പക്ഷേ ഇത് നമ്മളതിൻ്റെ മൂല്യം അറിയുന്നില്ല. എത്ര വിലയായി അതിൽ നിന്ന് തക്കാളി എടുക്കുമ്പോൾ, വെണ്ടയ്ക്ക പറിക്കുമ്പോൾ, പാവയ്ക്ക എടുക്കുമ്പോഴൊക്കെ നമ്മൾ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുന്നു, പക്ഷേ അതിൻ്റെ ഒരു മൂല്യം കണക്കാക്കിയാൽ അത് അതിൻ്റെ വിലയ്ക്കപ്പുറത്ത് അതൊരു മരുന്ന് പോലെയാണ്. അതിൽ കീടനാശിനികളുടെ അംശമില്ല, രാസവളങ്ങളുടെ ആധിക്യമില്ല, മറ്റ് ഹോർമോണുകളൊന്നും പ്രയോഗിക്കുന്നില്ല. വളരെ സുരക്ഷിതമായ ഒരു പച്ചക്കറിയാണ് നമുക്ക് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അത് തന്നെ ഒരു മരുന്നല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറിയുടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ചേ ഉള്ളെങ്കിലും അതിനെ വളരെ ഗുണനിലവാരമുള്ള പച്ചക്കറിയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും നമ്മുടെ മനസ്സിനും എല്ലാത്തിനും നമുക്കത് സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എനിക്ക് കുറച്ച് അഡീനിയം പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അഡീനിയത്തിൻ്റെ വിത്ത് നമ്മൾ തൈ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ വളക്കടകളിലൊക്കെ കൊടുക്കുമ്പോൾ അവർ അതിന് നമുക്കൊരു ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവരുടെ തന്നെ വളങ്ങളും ചെടികളും ഒക്കെ വാങ്ങിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം, അങ്ങനെ എനിക്കൊരു ഹെൽപ്പ് കിട്ടാറുണ്ട്.
1: പച്ചക്കറി പോലെ തന്നെ പുഷ്പകൃഷിയിലും മനസ്സ് ചേർത്ത് വയ്ക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രധാനമായിട്ടും അത് ചെയ്യുമ്പോൾ ഇത് രണ്ടും നമുക്ക് സംയോജിപ്പിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുമ്പോൾ ചെറുതാണെങ്കിലും അത് മനസ്സിന് തരുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. എനിക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഒരുപക്ഷെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ഒരു വരുമാനമായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ അത് എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആദായം എന്ന് പറയുമ്പോൾ അത് തരുന്ന ഒരു ഉണർവ്, ഒരു ഉന്മേഷം, ഒരു മാനസികമായ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അത് നമ്മൾ കൃഷിക്ക് വേണ്ടി തന്നെ തിരിച്ച് വിനിയോഗിക്കുകയാണ്. അവിടെ ഒരു പാരസ്പര്യമുണ്ട്. പച്ചക്കറിയോടൊപ്പം തന്നെ ഏതെല്ലാം തരത്തിലുള്ള പുഷ്പങ്ങളാണ്,

0: പുഷ്പകൃഷിയിൽ ഏറ്റവും കൂടുതൽ ഏതിനാണ് ഊന്നൽ കൊടുക്കുന്നത്?
1: അത്യാവശ്യം വീടിന്റെ ഫ്രണ്ടിൽ ഒരുവിധം പൂക്കള് ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്, ആന്തൂറി ഉണ്ട്. ആന്തൂറി ഇതുപോലെ 10-20 വർഷമായിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് വിത്ത് കിട്ടും. അതാണ് ഞാൻ ഈ ചെറിയ തൈകളായിട്ട് ചെറിയ കവറ് വാങ്ങിച്ച് അതിനകത്ത് നട്ട് ആ തൈകളാണ് കൊണ്ട് കൊടുക്കുന്നത്. വീട്ടില് കാണാൻ വരുമ്പോ എല്ലാരും പറയാറുണ്ട് അത്യാവശ്യം പൂച്ചെടികളുണ്ടല്ലോ എന്ന് പറയാറുണ്ട്.
0: നമ്മുടെ വീട്ടിൽ ഒരു അതിഥി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നോക്കും വീടിന്റെ ചുറ്റുപാട് എങ്ങനെയുണ്ട്, വീട്ടിലെ വൃത്തി എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം കൃഷിയുണ്ടോ, വീട് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച്. ഇതൊക്കെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അഭിമാനം കൂടാണ്. അപ്പൊ ശരിക്കും പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു അവാർഡാണ്. അത് തീർച്ചയായിട്ടും അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം കൂടല്ലേ ഉള്ളിൽ.
1: പിന്നെ കൃഷിഭവന്റെ 2 പ്രാവശ്യം മികച്ച ടെറസ് കർഷകർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. വലിയ രീതിയിലല്ലെങ്കിലും ഒരു കൃഷി ഓഫീസർ പറയും ഇത്ര സമയമില്ലാത്ത സമയത്ത് ചെയ്യുന്നതല്ലേ, ഡോക്ടർക്ക് എന്തായാലും അതിനൊരു അംഗീകാരം തരണം എന്നുള്ളത് കൊണ്ട് 2019 2023 2 പ്രാവശ്യം അവാർഡ് കിട്ടി.
0: അപ്പോൾ ഒരു കൃഷിഭവന്റെ പരിധിയിൽ ഏറ്റവും നല്ല ടെറസ് കൃഷിക്ക് അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്ത് അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. എങ്ങനെ മണ്ണിൽ ചവിട്ടാതിരിക്കാം, എങ്ങനെ ശരീരം വേർക്കാതെ ജോലി ചെയ്യാം, കാര്യങ്ങൾ നടത്താം എന്ന് ആലോചിക്കുന്ന ഒരു കാലത്ത് ഇത്രയും ജോലി തിരക്കിനിടയിൽ ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു വീട്ടമ്മ കൂടിയായ ഡോക്ടർ അമ്പിളിയെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സന്ദേശമാണ്. ഒരു ഡോക്ടറാണ്, അത്യാവശ്യം വളരെ തിരക്കുണ്ട്, അതിനിടയിലും ഒരുപക്ഷെ മട്ടുപ്പാവിലും അതുപോലെ തന്നെ വീട്ടുമുറ്റത്തും അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നു, ഒപ്പം വീടിനൊരു അലങ്കാരമായി പുഷ്പകൃഷി. ഇത് ചെയ്യാൻ കഴിയുമ്പോൾ ഇത് മറ്റുള്ളവർക്കും സാധ്യമാണ്. സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. വളരെ സന്തോഷം. ഞാറ്റുവേലയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത്രയും സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം.

ആതുര സേവനത്തിനൊപ്പം സമ്പൽ സമൃദ്ധമായ സ്വന്തം പച്ചക്കറിത്തോട്ടവും. ജോലി തിരക്കുകൾക്കിടയിൽ സ്വന്തമായി പരിപാലിക്കുന്ന പച്ചക്കറിത്തോട്ടത്തിന്റെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് ഡോക്ടർ അമ്പിളി കെ നായർ. ഒപ്പം പങ്കെടുത്തത് പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കര.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോം ലാം ഇന്ന് ബീഹാറിലെ ഗയയിൽ എത്തി. രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണർക്ക് കൈമാറിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുഡിഎഫ് മുന്നണി. കണ്ണൂർ കക്കാട് കിണർ ജോലിക്കിടെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. മുതുകുറ്റി സ്വദേശിയാണ് മരിച്ചത്. മുത്തങ്ങയിൽ വൻ കുഴൽപ്പണവേട്ട. 2 കോടിയിലധികം കുഴൽപ്പണവുമായി 2 പേർ പോലീസിന്റെ പിടിയിലായി. യാത്രക്കാർ ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. അനന്തപുരി FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ നീന ലെനിനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:20 സംഗീതസുധ, അമൃത മുരളി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം ഫാദർ ജോയ്കുട്ടി വർഗീസ് അവതരിപ്പിച്ചത്, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ കേൾക്കാം. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അരവിന്ദൻ കണിച്ചുകുളങ്ങര. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകിട്ട് 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് കേൾക്കാം. രാവിലെ 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. KC കേശവപിള്ളയുടെ ഉറവ് എന്ന കവിത ആലാപനം ഡോക്ടർ B അരുധതി. ഉദയഗീതം ബോംബെ സിസ്റ്റേഴ്സ് പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 9:00. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 12:00 അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. തുടർന്ന് അക്ഷരച്ചെപ്പ് കേൾക്കാം. 11:05 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി, മാറുന്ന സമൂഹവും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി, പ്രതിസന്ധികളെ അതിജീവിച്ച സംരംഭകയായ രമാകുമാരിയുമായുള്ള അഭിമുഖം കേൾക്കാം. 12:20 1:02 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 2:02 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയ്പൂക്കൾ, 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:02 നമസ്തേ അനന്തപുരിയിൽ ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം.

കാലം സാക്ഷി, നല്ല മലയാളം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 5:40 കരുണാസായി മനോയാനം, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും ജൈവ കർഷകയായ ശ്രീജ എംഎസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:02 സംഗീതസുധ ബി രാജം അയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മൊഴിയാം ഒരു കഥ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ കേൾക്കാം. പരിപാടിയുടെ അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.2°C, കുറഞ്ഞ താപനില 25.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4°C, കുറഞ്ഞ താപനില 27°C. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആ രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: കൊല്ലം സുപ്രീം.
5: ഇനി യേശുദാസും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആഭിജാത്യം. പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

ആകാശവാണി അനന്തപുരി FM 101.9 പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യഗാനം പാടിയത് ചിത്രം നാദബ്രഹ്മം, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. യുഎഇയിലെ ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതമാക്കി യുഡിഎഫ്. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുഎഇയിലെ ഫുജൈറയിൽ ഉണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യുഎഇയിലെ ഫുജൈറയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോം 21C പ്രകാരമുള്ള വിവരങ്ങളടങ്ങിയ റിപ്പോർട്ടാണ് ലോക്ഭവനിലെത്തി കൈമാറിയത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ സെക്രട്ടറി പവൻ ധിവാൻ, അണ്ടർ സെക്രട്ടറിമാരായ ബ്രിജേഷ് കുമാർ, അഭിഷേക് തിവാരി എന്നിവരും സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജ്ജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുഡിഎഫ് മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ യുഡിഎഫ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഡൽഹിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികൾ എത്തിയതിനുശേഷം യോഗം നടത്തുമെന്ന് യുഡിഎഫ് വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ ടിവികെ അധ്യക്ഷൻ സി ജോസഫ് വിജയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അതേസമയം സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമർപ്പിച്ച രാജി ഗവർണർ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും നന്ദി അറിയിച്ച് ടിവികെ അധ്യക്ഷൻ വിജയ്. ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിനതീതമായി സംസ്ഥാനത്തിന്റെ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ ശ്രമത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും ശ്രീ വിജയ് പറഞ്ഞു. പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായെ ബിജെപി കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചു. ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട്. ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 ബിജെപി മുന്നിലെത്തിയത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനം കാത്തിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ലീഗ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. 5 സീറ്റുകളിലാണ് ജില്ലയിൽ വിജയിച്ചതെങ്കിലും അഴീക്കോടും കൂത്തുപറമ്പും LDF സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ എന്നും അദ്ദേഹം പേരാവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേമം മണ്ഡലത്തിലെ വിജയം ബിജെപി പ്രവർത്തകർക്കും ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷനും നിയുക്ത MLA രാജീവ് ചന്ദ്രശേഖർ. വികസിത നേമം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. പകൽ 10 മണി മുതൽ 3 മണി വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. അതേസമയം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തുറസായ സ്ഥലങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. ഇടിമിന്നൽ സമയത്ത് സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കുറഞ്ഞ താപനിലയും അൾട്രാവയലറ്റ് സൂചികയും രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിച്ചതായി ജില്ലാ കളക്ടറാണ് അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6ാം സ്ഥാനത്താണ് ചെന്നൈ, 7ാം സ്ഥാനത്താണ് ഡൽഹി. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായി മേയർ VV രാജേഷ്. നഗരസഭാ പരിധിയിലുള്ള 2 മണ്ഡലങ്ങളിലെ BJP വിജയം നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് മേയർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. പാലക്കാട് ജില്ലയിലെ വരയാടുകളുടെ കണക്കെടുപ്പ് തുടരുന്നു. കണക്കെടുപ്പിന്റെ 1ാം ഘട്ടം പൂർത്തിയായി. 2ാം ഘട്ട വിവരശേഖരണത്തിനായി സൈലന്റ് വാലി, പറമ്പിക്കുളം വനമേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 1ാം ഘട്ടത്തിൽ നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് വിവരശേഖരണം നടത്തിയത്. സൈലന്റ് വാലി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി വനമേഖലകളിൽ 25 സ്ഥലങ്ങളിലാണ് വിവരശേഖരണം നടത്തിയത്. കേരളം, തമിഴ്നാട് വനം വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന സർവേയിൽ എല്ലായിടത്തും വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരയാടുകൾ ഉള്ളത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. സാന്നിധ്യം സ്ഥിരീകരിച്ച ബ്ലോക്കുകളിൽ എല്ലാം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാസം 18 വരെ ക്യാമറ നിരീക്ഷണത്തിലൂടെയുള്ള കണക്കെടുപ്പ് തുടരും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 252 താഴ്ന്ന് 77,018 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 87 കുറഞ്ഞ് 24,033 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന 320 കുറഞ്ഞ് 1,09,400 ഗ്രാമിന് 13,675 ഇന്നത്തെ വില. ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുത്. ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യരുതെന്നും മുന്നറിയിപ്പ് നൽകി. ഈ വർഷം ഇതുവരെ ഡിവിഷനിൽ 37 യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷം. പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘത്തെയും KSEB ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു. പുനരധിവാസം ഉറപ്പാക്കാതെ വീടുകൾ ഒഴിയില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം ഈ മാസം 7-8 തീയതികളിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. തിരുവനന്തപുരം തിരുമല തൃക്കണ്ണാപുരം റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പ്ലാവില മുതൽ പുത്തൻകട ജംഗ്ഷൻ വരെയും തൃക്കണ്ണാപുരം ബ്രിഡ്ജ് ഭാഗത്തും നാളെ മുതൽ ശനിയാഴ്ച വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചിറതലയ്ക്കൽ മതപുരം റോഡിൽ കലുങ്ക് പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ മുതൽ 1 മാസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. UAE ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതമാക്കി UDF. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സന്ധ്യാഗീതത്തിൽ അവസാനമായി പീലീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചുവന്ന സന്ധ്യകൾ. വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55 പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.

0: കാണേണ്ടത് ചിലത് കാണാതെയും കേൾക്കേണ്ട ചിലത് കേൾക്കാതെയും ഉൾക്കൊള്ളേണ്ട ചിലത് ഉൾക്കൊള്ളാതെയും പോകുമ്പോഴാണ് അകലമുണ്ടാകുന്നത്. മനസ്സുകൾക്കിടയിലും തലമുറകൾക്കിടയിലും ഈ ഒരു ശുഭചിന്തയോടെ ആകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ കഠിനമായ വേനലും ചിലയിടങ്ങളിൽ ശക്തമായ മഴയും ലഭിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രതിസന്ധി നേരിടുന്നത് കർഷകരാണ്. കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് കർഷകർ കൃഷിരീതികളിലും മാറ്റം വരുത്തേണ്ടതായുണ്ട്. ഇതാ ഈ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ, ശ്രദ്ധിക്കൂ.
1: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. പൊതുനിർദ്ദേശങ്ങൾ. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാനായി വിടുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. നെല്ല്, റബ്ബർ, കൊപ്ര മുതലായവ ഉണക്കുന്നതിനായി തുറന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ മഴ നനയാത്തിടത്തേക്ക് ഇവ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താങ്ങു നൽകി നിർത്തേണ്ട വിളകൾക്ക് താങ്ങു നൽകി സംരക്ഷിക്കുക. കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ മുന്നൊരുക്കമായി തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുകയോ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈറ്റ് 3 gram 1 liter വെള്ളത്തിൽ ചേർത്ത് തെങ്ങിന്റെ കൂമ്പോലയിലും ചുറ്റുമുള്ള ഇലക്കവിളുകളിലും ഒഴിക്കുകയോ ചെയ്യുന്നത് മണ്ടചീയൽ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. ഓലചീയൽ തടയുന്നതിനായി ആവശ്യമെങ്കിൽ കോൺടാഫ് 3 milli 300 milli വെള്ളത്തിൽ കലക്കി നാമ്പിലൊഴിക്കുക. തെങ്ങ്. കൃഷിയിടത്തിൽ ശുചിത്വം പാലിക്കുന്നത് വഴി തെങ്ങിലെ കൊമ്പൻ ചെല്ലിയുടെ പ്രജനനം തടഞ്ഞ് അവയെ നിയന്ത്രിക്കാവുന്നതാണ്. തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കിയ ശേഷം ഓലക്കവിളിൽ രാസകീടനാശിനിയായ കാർട്ടാപ് ഹൈഡ്രോക്ലോറൈറ്റ് 20 gram അല്ലെങ്കിൽ 0.3 gram ഫിപ്രോനിൽ 200 gram മണലുമായി ചേർത്തിളക്കി മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലിന്റെ കവിൽ ഭാഗത്ത് ഇട്ടുകൊടുക്കേണ്ടതാണ്. ചാണകക്കുഴികളിലും കൊമ്പൻ ചെല്ലിയുടെ മറ്റു പ്രജനന സ്ഥലങ്ങളിലും മെറ്റാറൈസിയം ഉപയോഗിച്ച് പുഴുക്കളെ നിയന്ത്രിക്കേണ്ടതാണ്. നെല്ല്. വിരിപ്പ് നെൽകൃഷിക്കായി ചേറ്റുവിതയും പറിച്ചുനടിലും നടത്തുന്ന സ്ഥലങ്ങളിൽ നിലമൊരുക്കൽ ആരംഭിക്കാവുന്നതാണ്. മഴയുടെ ലഭ്യതയനുസരിച്ച് പാടത്ത് ഈർപ്പം നിലനിൽക്കുന്ന സമയത്ത് കുമ്മായം ചേർത്ത് ആദ്യ ഒഴിവ് നടത്തി 15 ദിവസത്തിന് ശേഷം ജൈവവളം ചേർത്ത് 2nd ഒഴിവും നടത്തുക. പാടത്ത് പച്ചിലവളച്ചെടികളുണ്ടെങ്കിൽ വെള്ളം കയറ്റി ഉഴുതുമറിക്കുക. 2 times തുടക്കത്തിൽ ഉഴുത ശേഷം ജൈവ വസ്തുക്കൾ അഴുകുന്നതിന് 2 വിടുക. തുടർന്ന് അടിവളമായി രാസവളം വിതറി ഉഴുതു നിരപ്പാക്കിയ ശേഷം പാടത്ത് ആവശ്യത്തിന് വെള്ളമാകുന്ന മുറയ്ക്ക് ചേറ്റുവിത ചെയ്യുന്ന സ്ഥലങ്ങളിൽ മുളപ്പിച്ച വിത്തുകൾ വിതയ്ക്കുകയും പറിച്ചുനടിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ ഞാറുകൾ പറിച്ചു നടുകയും ചെയ്യാവുന്നതാണ്.
0: ഇനി ഇന്ന് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് നോക്കാം. വാഴയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും, ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതിനു മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കമുകിൽ നിന്നാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തിലേക്ക് കടക്കാം. വാഴക്കൃഷി ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. കൃഷിയുടെ വിസ്തൃതിയിലും ഉൽപാദനത്തിലുമൊക്കെ ഇന്ത്യ ഒട്ടും പിന്നിലല്ല എന്ന് തന്നെ പറയാം. കേരളത്തിലും വാഴക്കൃഷി വളരെ സജീവമായി തന്നെയുണ്ട്. വാഴക്കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കർഷകർക്ക് മികച്ച ആദായം നൽകുന്ന ഒരു നല്ല കാർഷിക വിളയാണ് വാഴ എന്നതാണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണും സൂര്യപ്രകാശവും ഏകദേശം 10 to 12 വരെയുള്ള മാസത്തെ ശ്രദ്ധയോടെയുള്ള പരിചരണവുമൊക്കെ വാഴക്കൃഷിക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഏതൊരു കാർഷിക വിളയും എന്ന പോലെ വാഴയും ഒട്ടനവധി കീടരോഗാക്രമണങ്ങൾക്ക് വിധേയമാകാറുണ്ട്. വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടിയുള്ള നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ ഈ ആക്രമണങ്ങളിൽ നിന്നും വാഴയെ രക്ഷിക്കാനും മികച്ച ഉൽപാദനം നേടുവാനും സാധിക്കും. വാഴയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ, അവയുടെ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിനാണ്. ഷിബു ജോർജ് ഡോക്ടർ നീന ലെനിനുമായി സംസാരിക്കുന്നു.
2: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
2: മേഡം, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെ കുറിച്ചാണല്ലോ. വാഴ കൃഷി മിക്കവാറും കർഷകർ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഈ സംസ്ഥാനത്ത് കണ്ടുവരുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ്?
3: പൊതുവെ കാണാറുള്ള പ്രധാനപ്പെട്ട കീടങ്ങൾ എന്ന് പറയുന്നത് പിണ്ടിപ്പുഴുവും മാണവണ്ടുമാണ്. പിന്നെ നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് പാറശാല അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് വാഴയുടെ മുഞ്ഞ ഒരു പ്രധാനമായിട്ട് കാണാറുണ്ട്. മുഞ്ഞയായിട്ട് നമ്മളത് കണ്ടില്ലെങ്കിലും കൂമ്പടപ്പ് രോഗമാണ് നമ്മൾ പുറമേ കാണുമ്പോൾ ബഞ്ചിറ്റോപ് ഡിസീസ് കൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവിടെ മുഞ്ഞയുണ്ട് എന്നുള്ളത്. പിന്നെ ചിലപ്പോൾ നിമാവിരകൾ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ചില ഏരിയാസിൽ വെള്ളം അധികം വാർന്നു പോകാത്ത സ്ഥലങ്ങളുള്ള സ്ഥലത്തൊക്കെ നമുക്ക് നിമാവിര ഒരു കീടമായിട്ട് കാണാറുണ്ട്. അതല്ലാതെ മിക്കവാറും ചെറിയ മൈനർ പെസ്റ്റുകളായ ഇലതീനിപ്പുഴുക്കളും ചില നീരൂറ്റി കുടിക്കുന്ന ജീവികളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് വാഴയെ അധികമായിട്ട് അങ്ങനെ ബാധിക്കാറില്ല. ചെറിയ വെജിറ്റേറ്റീവ് ഗ്രോത്ത് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ താഴെ പ്രായം വരുന്ന സമയത്ത് മാത്രമാണ് ആ കീടങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡാമേജ് നമുക്ക് ഉണ്ടാക്കാറ്.
2: അപ്പൊ നമ്മള് പിണ്ടിപ്പുഴുവിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇതിന്റെ ഒരു ആക്രമണ രീതി, പേര് തന്നെ നമ്മളെ സൂചിപ്പിക്കുന്നത് പിണ്ടിയാണ് ആക്രമിക്കുന്നത് എന്ന് പറയാമോ?
3: സാധാരണയായി പിണ്ടിപ്പുഴു വാഴയുടെ പുറം പാള അല്ലെങ്കിൽ പോള അതിന്റെ ഇടയിൽ നമുക്ക് കാണാം, ചെറിയ സുഷിരങ്ങൾ ഉള്ളതുപോലെ കാണാം, ചെറിയ അറ അറ പോലെ കാണുന്നത്. ഈ അറയുടെ ഇടയിലേക്കാണ് ഈ പെൺ വണ്ടുകൾ വന്ന് മുട്ടയിടുന്നത്. ഈ മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന പുഴുക്കൾ വെളുത്ത നിറത്തില് ചുമന്ന തലയുള്ള കൈകാലുകളൊന്നും ഇല്ലാത്തൊരു പുഴുവായിരിക്കും. ഈ പുഴു അകത്തേക്കാണ് തിന്ന് പോകുന്നത്. പാള മുഴുവനും തിന്ന് നശിപ്പിക്കുകയും അങ്ങനെ ചവച്ച് തുപ്പിയിട്ടിരിക്കുന്നത് കാണുകയും പുഴു പോയ സ്ഥലമൊക്കെ നമുക്കിങ്ങനെ ടണലിംഗ് പോലെ കാണാൻ പറ്റുകയൊക്കെ ചെയ്യും. പൊതുവെ ഈ പിണ്ടിപ്പുഴു വരുന്നത് 3 മാസത്തിന് ശേഷം, 3.5 മാസം എന്നുള്ള ഒരു ടൈം, 3.5 മാസം കൂമ്പ് വെളിയിലേക്ക് വരാനാകുന്ന ആ ഒരു പ്രായത്തിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. പുറമേ നമ്മൾ കാണുന്നത് മിക്കവാറും ഈ കൈകൾ ഒടിഞ്ഞു പോകുന്നതും മഞ്ഞളിപ്പും കുറച്ച് കഴിയുമ്പോൾ കൊല്ലം മൊത്തത്തിൽ തന്നെ ഒടിഞ്ഞു വീഴുന്നതും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. വളരെയധികം അകത്ത് രൂക്ഷമായി കഴിയുവാണെങ്കിൽ വാഴ പകുതിക്ക് വെച്ച് അങ്ങനെ തന്നെ ഒടിഞ്ഞു വീഴും. കാരണം പിണ്ടി മുഴുവനും തിന്നു തീർത്തതിന് ശേഷം അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. നമുക്കെപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, വളരെ ശ്രദ്ധയോടെ നമുക്കത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കൃഷി ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു 3.5-7 മാസങ്ങളിൽ വളരെ ശ്രദ്ധയോടെയുള്ള പരിചരണം വാഴയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കീടത്തെ ഒരു പരിധിയിൽ കൂടുതൽ അകറ്റി നിർത്താനായിട്ട് സാധിക്കും.
2: മണ്ണിൽ നിന്നാണോ ഇത് വരുന്നത്?
3: അല്ല, മണ്ണിൽ തന്നെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ നമ്മൾ ലാർജ് സ്കെയിലായിട്ട് കൃഷി ചെയ്യുന്ന 1 ഏക്കർ അല്ലെങ്കിൽ 1 ഹെക്ടറിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ 1 ഹെക്ടറിലാണെങ്കിൽ 2500 വാഴ ഉണ്ടാവും. ഈ വാഴ നമ്മൾ കൊല മാത്രം മുറിച്ചെടുത്തുകൊണ്ട് പോകാറാ പതിവ്. വാഴയുടെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ അവിടെ തന്നെ ഒന്നുകിൽ 2 മുറിച്ചിടുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്നാണ് വളർന്ന് വലുതായി അതിന് ജീവിതചക്രം പൂർത്തിയാക്കി അവിടെ തന്നെ അതൊരു വളർന്ന് വലുതാകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പെറ്റ് പെരുകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അടുത്ത പ്രാവശ്യത്തെ ക്രോപ്പ്. മിക്കവാറും എല്ലാവരും ഈ JCB ഒക്കെ കയറ്റി ഇതിനെ മണ്ണിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം പിണ്ടി 60 സെന്റിമീറ്ററിനേക്കാൾ വലിപ്പത്തിൽ കിടക്കുന്നിടത്തോളം കാലം അതിനകത്ത് ഈ പിണ്ടിപ്പുഴു വസിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ തന്നെ പെറ്റ് പെരുകുകയും മണ്ണിലോ അല്ലെങ്കിൽ ഈ പിണ്ടിയിലോ ആയിട്ട് ഇതിന്റെ സമാധി ദശകൾ കാണുകയും അടുത്ത പ്രാവശ്യം നമ്മൾ കന്നിറക്കുമ്പോഴേക്കും അത് അതിലേക്ക് വരികയും
2: ചെയ്യും.
3: അതെ, ആ സ്റ്റേജ്.
2: നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ പരിപാലനം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്.
3: നമ്മളിപ്പോൾ ഈ പുഴു എങ്ങനെയാണ്, ഏത് സ്റ്റേജിലാണ് അറ്റാക്ക് ചെയ്യുന്നത്, എവിടെയാണ് ഇത് ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ജീവിതചക്രം എങ്ങനെയാണ് പൂർത്തിയാകുന്നത്, ഇങ്ങനെ ഒരു ബയോ എക്കോളജിയൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ പുഴുവിനെ നമുക്ക് അല്ലെങ്കിൽ ഈ വണ്ടിനെ, ഈ കീടത്തെ നമുക്ക് ഇച്ചിരി കൂടെ നന്നായി മാനേജ് ചെയ്യാൻ പറ്റും. കർഷകരെ അവരുടെ കൺസേൺ നമുക്കറിയാം. കാരണം ഇത്രയും 2500 വാഴയ്ക്ക് നമ്മൾ പറയുന്ന എല്ലാ മാനേജ്മെന്റ് പ്രാക്ടീസസും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ലേബർ ഇൻറ്റൻസീവ് ആണ്. പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ വൃത്തിയായ കൃഷിയിടം. വൃത്തിയായ കൃഷിയിടം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്യൂഡോസ്റ്റമിൻ അല്ലെങ്കിൽ പിണ്ടിയെ നമ്മൾ മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കുക എന്നുള്ളതല്ല, അതിനെ ചെറുതായി നുറുക്കി ഈ പിണ്ടിപ്പുഴു വളരാത്ത അല്ലെങ്കിൽ അതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്പോസ്റ്റിംഗ് ആണ് നല്ലൊരു മെത്തേഡായിട്ട് പറയുന്നത്. കുഞ്ഞു കുഞ്ഞായി നുറുക്കി ഒന്നുകിൽ ഈ സൂര്യൻ്റെ വെയിലേൽക്കുന്ന രീതിയിൽ അതിനെ ഇടുക, അതല്ലെങ്കിൽ നമ്മളത് കമ്പോസ്റ്റിങ്ങിലേക്കിട്ട് അതിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക. അങ്ങനെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വൃത്തിയായിട്ട് കൃഷിയിടം സൂക്ഷിക്കാനും വൃത്തിയായ കൃഷി ഇറക്കാനുമായിട്ട് ആദ്യത്തെ കന്ന് നമ്മൾ നടുമ്പോഴേക്കും. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചില വെറൈറ്റീസ്, പാളയം തോടൻ ഒക്കെ കുറച്ചുകൂടെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കീടത്തിനോട് പ്രതിരോധം കാണിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് എപ്പോഴും നിയന്ത്രണിലേക്ക് പോകാം. അത് നിയന്ത്രണാണ് രണ്ടിനും, മാണവണ്ടി

0: ായാലും വെണ്ടിപ്പൂവിനായാലും ഏറ്റവും കൂടുതൽ സസെപ്റ്റബിൾ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളത് അതിലാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് മാറ്റി ക്രമീകരിക്കാനായി ശ്രമിക്കുക. എല്ലാ പ്രാവശ്യവും ഒരേ വെറൈറ്റി നടാതെ നമുക്ക് കുറച്ച് മാറി ഒന്ന് നടാനായിട്ട്, അല്ലെങ്കിൽ
1: കുറച്ചുകൂടെ
0: മാർക്കറ്റ് ഓറിയന്റഡ് ആണ്. പക്ഷെ നമുക്ക് ഈ റെഗുലറായിട്ട് ഇങ്ങനെ വരുന്ന, അറ്റ്ലീസ്റ്റ് നമുക്ക് ഹോംസ്റ്റഡ്സിലാണെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിലും അതൊന്ന് നമുക്ക് പരീക്ഷിക്കാം. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ റട്ടൂണിങ് ഒരിക്കലും പറയുന്നില്ല. റട്ടൂണിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വാഴ നട്ടു, ആ വാഴയുടെ കന്ന് നമ്മൾ ചവിട്ടിക്കളയാണ്ട് അടുത്ത കന്നുകൾ വരുന്നു, അങ്ങനെ അതേ കന്നിൽ നിന്ന് വരുന്ന വാഴകൾ. അപ്പോൾ അത് നമ്മളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം പിണ്ടിപ്പുഴുവും ഈ പറയുന്ന പോലെ മാണവണ്ടും അധികമായിട്ടും വരാനുള്ള സാധ്യത ഇങ്ങനെ ചെയ്യുമ്പോഴാണ്, തലമുറകളായി മാറി മാറി വരുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കനാൽസിൽ കൂടെ പോകുന്ന വെള്ളവും ചെളിയും കൂടെ വാരി ഫാമേഴ്സ് ഇങ്ങനെ പിണ്ടിയിലേക്ക് തേച്ചു കൊടുക്കുന്ന ഒരു പതിവ് കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുതൊക്കെ ആയിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ പറയുന്നുണ്ട്. ഇതൊരു 3-3.5 മാസം ആകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. കൊല വരുന്നതിന് മുമ്പേ നമ്മളൊരു ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ കൊടുക്കുമല്ലോ. അപ്പോൾ അതിനോടൊപ്പം ഡ്രൈ ആയിട്ടുള്ള വാഴയുടെ കൈകളൊക്കെ നമ്മൾ എടുത്തു കളയുകയും എന്നിട്ട് ആ പിണ്ടിയിലേക്ക്, വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന പിണ്ടിയിലേക്ക് തന്നെ ചെളി ഉണ്ടാക്കി തേക്കുമ്പോൾ തന്നെ, ചേറ് തേക്കുമ്പോൾ തന്നെ അത് ഉണങ്ങിക്കഴിയുമ്പോൾ കുറച്ച് പരുപരുത്ത സർഫസ് ആകുമ്പോൾ ഇതിന് മുട്ടയിടാനായിട്ട് ബുദ്ധിമുട്ടാണ്.
1: അതെ,
0: ഫിസിക്കൽ ബാരിയർ പോലെ അതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുട്ടയിടാണ്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് മുട്ട ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ചെറിയ മുട്ട സൂചി കൊണ്ട് കുത്തിയതുപോലെ ഒരു പാട് കാണാം, അവിടെ നിന്ന് കൊഴുവൊഴുത്തൊരു ദ്രാവകം പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് മുട്ടയിട്ടിട്ടുണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റം കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഒരു മാനേജ്മെൻറ്റ് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ പറയുന്നത് വാഴയുടെ കൈകളിലേക്ക് ഈ 3.5 മാസം പ്രായമാകുമ്പോൾ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് മണലും കൂടെ ചേർത്തിട്ട് അതിനെ ഇലക്കവളുകളിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു നല്ലൊരു മെഷറാണ് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ. പക്ഷേ ഈ 2500 വാഴയ്ക്കൊക്കെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ലേബർ ഇൻറ്റൻസീവാണ്, നമുക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 3.5-4 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ട്രാപ്സ് വയ്ക്കാം. പിണ്ടിപ്പുഴുവിന് പിണ്ടി കൊണ്ട് തന്നെ നമുക്ക് ട്രാപ്പ് ഉണ്ടാക്കാൻ പറ്റും. 60 സെന്റിമീറ്ററിനേക്കാൾ വലിപ്പത്തിൽ നമ്മൾ പിണ്ടി മുറിച്ചെടുത്ത് അതിനെ നെടുക കീറിയതിനു ശേഷം അതിനകത്ത് ബിവേറിയ ബാസിയാൻ അല്ലെങ്കിൽ വെള്ളക്കുമൾ എന്ന് പറയുന്നത് തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ടു വശവും നമ്മൾ ഈ വാഴയുടെ നാര് കൊണ്ട് തന്നെ കെട്ടി ഇടയിലൊരു ചെറിയ സ്പേസ് വരുന്നത് പോലെ നമുക്ക് വെക്കാം. ഒരു 1 ഏക്കറിന് 20 എണ്ണം എന്നുള്ള തോതിൽ നമുക്ക് വെക്കാം. ഒരു 2-3 ആഴ്ച വരെയൊക്കെ അങ്ങനെ ഇരിക്കും. മഴ പെയ്തില്ലെങ്കിൽ ഒരു 2 മാസം വരെയൊക്കെ നമുക്കത് വെച്ചേക്കാം. അതിനുശേഷം അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് വെള്ളക്കുമ്പിളില്ലെങ്കിൽ കീടനാശിനികൾ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ട്രാപ്പ് ചെയ്യാം. ഇതൊരു നല്ല മെത്തേഡാണ്, കുറച്ചുകൂടെ വില കുറവുമാണ് ചെയ്യാനായിട്ട്. നമുക്കതുപോലെ തന്നെ നന്നായി ഇതിനെ ട്രാപ്പ് ചെയ്ത് കില്ല് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എൻഡമോപാത്ജനിക് നിമറ്റോഡ് അല്ലെങ്കിൽ മിത്ര നിമാവിരകളുണ്ട് നമുക്കിപ്പോൾ. അപ്പോൾ അത് നമുക്ക് വാങ്ങാൻ കിട്ടും. അതടങ്ങിയ കടാവറുകൾ, കടാവർ എന്നുള്ള വാക്കിനർത്ഥം വെറും ഒരു ശവശരീരം എന്നുള്ളതാണ്. ഒരു പുഴുവിൻ്റെ ശവശരീരത്തിനകത്തുള്ള മിത്ര നിമാവിരകളെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇത് വാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, അതുപോലെ തന്നെ KVK കൊല്ലം ഇവിടെയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിത് പിണ്ടിപ്പുഴുവിനെതിരായിട്ട് 3.5 മാസത്തിൽ ഇലക്കവളുകൾക്കകത്ത് ഇട്ട് കൊടുക്കാം. ഒരു വാഴയ്ക്ക് 4 എണ്ണം എന്നുള്ള തോതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ 4 ഇലക്കവളുകളിൽ ഓരോന്ന് വീതം വെച്ചു കൊടുക്കുക. കടാവർ വെച്ചു കൊടുക്കുമ്പോൾ പോളകളുടെ ഇടയിലുള്ള ജലാംശത്തിലേക്ക് ഈ നിമാവിരകൾ ഇറങ്ങി വരികയും ആ ജലാംശം പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പിണ്ടിപ്പുഴുവിൻ്റെ പുഴുവുണ്ടെങ്കിൽ അതിൻ്റെ ശരീരത്തിലേക്ക് കയറി അതിനെ കൊന്നുകളയുകയുമാണ് ചെയ്യുന്നത്. വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കെമിക്കലിന് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് പോലും ഈ നിമാവിരകൾക്ക് പോയി ചെന്ന് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ഒന്നുമല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കീടനാശിനികൾ ഉപയോഗിക്കാം. സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡിന്റെ രജിസ്ട്രേഷൻ നമുക്ക് വാഴ, നെല്ല്, പെപ്പർ തുടങ്ങിയ ചെടികളിൽ കുറവാണ്. നമ്മുടെ അവിടെ നടക്കുന്ന ഒരുപാട് ട്രയൽസിൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നതും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലോർ പൈരിഫോസ് 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വാഴ മുഴുവൻ നനയുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വാഴയുടെ ഇല കവളുകളിൽ കൂടി ഒഴിച്ചു കൊടുത്ത് താഴെ മണ്ണിൽ ഉൾപ്പെടെ നനയുന്നത് പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ CTCRI കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഡെവലപ്പ് ചെയ്ത ഒരു കീടനാശിനിയാണ് നന്മ മേന്മ. അതിൽ നമുക്ക് നന്മ 3.5 മാസം 5 മാസം 7 മാസം എന്നുള്ളതുപോലെ ഒരു വാഴയ്ക്ക് 5 മില്ലി വീതം 3 സ്ഥലത്ത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു വാഴയിൽ 15 മില്ലി ആകും. അപ്പോൾ 3 സ്ഥലത്തായിട്ട് അതിനുവേണ്ടി സിറിഞ്ചുകളുണ്ട്. ഇത് നമ്മൾ വാഴയുടെ മണ്ണിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു 50 സെന്റിമീറ്റർ മുകളിലായിട്ട് നമ്മളൊരു 3 സ്ഥലത്തായിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇത് നമ്മൾ പക്ഷെ പ്രൊഫലറ്റിക് ആയിട്ടാണ് 3.5 മാസത്തിൽ ചെയ്യുന്നത്. അപ്പോൾ 3.5, 5, 7 എന്നുള്ളതുപോലെ 3 പ്രാവശ്യമായിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വൃത്തിയായി സൂക്ഷിക്കുകയും ഇതുപോലെ കറക്റ്റ് സ്റ്റേജ് വൈസ് ഈ 3.5-7 എന്ന് പറയുന്ന ആ ഒരു മന്ത്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പിണ്ടിപ്പുഴുവിനെ പരിധിയിൽ നിർത്താവുന്നതേ ഉള്ളൂ.
1: ഇതുകൊണ്ടുണ്ടാവുന്ന ലോസസ് എത്ര വരെ പോകാനുള്ള സാധ്യതയുണ്ട്?
0: പിണ്ടിപ്പുഴു കാരണം വരുന്ന ലോസ് വളരെ എക്സ്റ്റെൻസീവ് ആണ്. കാരണം 3.5 മാസത്തിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ 3.5 മാസത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നതെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. എന്നാൽ 7 മാസമാകുമ്പോൾ കൊലയിലാണ് വരുന്നതെങ്കിൽ

0: കാളയുടെ കാളാമുണ്ടനിൽ വന്ന് വണ്ട് വന്നിരുന്ന് മുട്ടയിടുകയോ അല്ലെങ്കിൽ അതിനകത്ത് തുരന്ന് ദ്വാരമുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കൊല മുഴുവനായിട്ട് നമുക്ക് നഷ്ടമാകും. കൃഷിക്കാരന്റെ ഭാഗത്തു നിന്ന് നോക്കുവാണെങ്കിൽ 6 മാസം അദ്ദേഹം ചെയ്ത കൃഷിപ്പണികളും ഇൻപുട്സും ലേബറും എല്ലാം അദ്ദേഹത്തിന് നഷ്ടമാകും ഈ ഒരു സ്റ്റേജിൽ
1: വരുവാണെന്നുണ്ടെങ്കിൽ.
0: ആ സ്റ്റേജിലായാലും
1: പിന്നെ അടുത്ത മേജർ പെസ്റ്റ് മാഡം പറഞ്ഞത്
0: മാണവണ്ടാണ്. അതെ, മാണവണ്ട് റൈസോം വീവൾ എന്ന് പറയുന്നത് അത് മണ്ണിന്റെ അടിയിലാണ് കാണുന്നത്. മണ്ണിന്റെ അടിയിൽ കാണുന്ന 2 പെസ്റ്റുകളാണ് ഈ പറയുന്ന നിമാവിരയും അതുപോലെ തന്നെ മാണവണ്ടും. അതിൽ പ്രധാനമായിട്ടും എല്ലാ സ്ഥലത്തും മിക്കവാറും കാണാറുള്ളത് മാണവണ്ടാണ്. മണ്ണിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് മുട്ടയിടുകയും ആ മുട്ടകൾ വിരിഞ്ഞ് മാണത്തിലേക്ക് പുഴുക്കൾ ഇറങ്ങുകയും മാണം തുരന്ന് തിന്നുകയും അങ്ങനെ മാണം ചീയാൻ തുടങ്ങും. വളരെ അധികം ഇൻഫെസ്റ്റേഷൻ കൂടുതലാവുമ്പോൾ ആ വാഴ മൊത്തത്തിൽ അങ്ങ് മറിഞ്ഞു വീഴും. എന്നാൽ ആദ്യത്തെ സമയത്തൊക്കെ നമുക്കത് അറിയാൻ പറ്റും, മഞ്ഞളിപ്പ് കാണിക്കും. മഞ്ഞളിപ്പ് മാത്രമല്ല, 5 മാസത്തിന് മുമ്പേ ഒക്കെ ആയിട്ട് കൊല വരാത്തൊരവസ്ഥ വരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അടച്ചു പോകും, ആ നടു നാമ്പങ്ങ് ചത്തുപോയിട്ട് അത് അടച്ചു പോകും. അപ്പം കൂമ്പ് വരാത്ത അവസ്ഥ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം മാണവണ്ട ഉണ്ട് എന്നുള്ളത്. പൊതുവെ മഞ്ഞളിപ്പാണ് പുറമേ
1: കാണുന്നത്.
0: അതിന് നമ്മൾ മാനേജ്മെന്റിൽ പറയുന്നുണ്ട് കന്നൊരുക്കുന്നത്. കന്നിൽ കൂടിയാണ് ഇത് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ നമ്മൾ കന്നൊരുക്കുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള ആ കന്നുകൾ ഉപയോഗിക്കാണ്ട് അതിനെ നമ്മൾ ചെത്തി മിനുക്കി അതിനകത്ത് എവിടെയെങ്കിലും ഈ മാണവണ്ടിന്റെ പുഴുക്കളുണ്ടോ അത് തിന്നതായിട്ടോ ഡാമേജോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ചെത്തി വെടിപ്പാക്കിയതിന് ശേഷം നമ്മൾ ചാണകം, ചാമ്പല്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കീടനാശിനി അത് ഉപയോഗിച്ചതിന് ശേഷം അതിൽ മുക്കിയെടുക്കാം. കീടനാശിനി ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്യൂഡോമോണസ് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ബജി മാവിന് കലക്കുന്നത് പോലെ കലക്കി ഇത് അതിൽ മുക്കി വെച്ചതിന് ശേഷം 20 മിനിറ്റിന് ശേഷം എടുത്ത് ആ തണലത്ത് ഉണക്കുക. തണലത്ത് തന്നെ ഉണക്കാനായി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, വെള്ളം നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ കന്ന് ചിലപ്പോൾ വയബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു 3-4 ദിവസം ഉണക്കിയതിന് ശേഷം നമ്മൾ കുഴിയെടുത്ത് അതിൽ നടുവാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കന്നൊരുക്കം എന്ന് പറയുന്നത് മാണവണ്ടിനെതിരെ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നടുമ്പോൾ വഴക്കി കുഴിയെടുക്കുന്ന സമയത്ത് അതിനകത്ത് 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് അത് നമ്മൾ ഇട്ട് നടാനായി ശ്രദ്ധിക്കുക. അതും ഈ ആദ്യത്തെ ആ സമയത്ത് കീടത്തെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. പിന്നെ അതിനുശേഷം ഞാൻ നേരത്തെ മിത്ര നിമാവിരകളെ കുറിച്ച് പറഞ്ഞു, അത് ഇല കൈകളിലാണ് ഇട്ട് കൊടുക്കുന്ന പിണ്ടിപ്പുഴുവിന്. എന്നാൽ നമ്മൾ മാണവണ്ടിനെതിരെ ഇതേ മിത്ര നിമാവിരകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നമ്മൾ മണ്ണിലിട്ട് നടണം, 4 എണ്ണം 1 കുഴിക്ക് എന്നുള്ള തോതിൽ നമ്മൾ മണ്ണിലിട്ട് നടണം. ഇത് വളരെ നല്ലൊരു മെത്തേഡാണ്, കാരണം മണ്ണിൽ തന്നെ അത് ഉണ്ടാകും. അപ്പൊ ചെടിയുടെ ഏത് സ്റ്റേജിൽ ആണ് ഇൻഫെസ്റ്റേഷൻ വന്നാലും ഈ മിത്ര നിമാവിരകൾ മണ്ണിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് കർഷകർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു മെത്തേഡാണ്. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മണ്ണിലേക്ക് നമുക്ക് ഏതെങ്കിലും സമാധി ദശകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ മെറ്റാറൈസിയം എന്ന് പറയുന്ന പച്ചക്കുമ്പളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലൊന്നിലും നിന്നില്ലെങ്കിൽ നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കാം. ഒരുപാട് ട്രയൽസ് പലപ്പോഴും ചെയ്തപ്പോഴും കാണുന്നത് തയോമെത്തോക്സാം അക്റ്റാര എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് വളരെ എഫക്റ്റീവായിട്ടാണ് കാണുന്നത്. 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ ഫിപ്രോനിൽ ജമ്പ് എന്ന് പറഞ്ഞ എപ്പോഴും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, നമ്മൾ ഉറുമ്പിനെതിരെയൊക്കെ ഉപയോഗിക്കുന്നത്. അതും വളരെ നല്ലൊരു കീടനാശിനിയായിട്ടാണ് കാണുന്നത്. അതിരൂക്ഷമായിട്ട് കാണുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കൃത്യമായിട്ടുള്ള അളവിൽ, കൃത്യമായിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുവാണെന്നുണ്ടെങ്കിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വാഴയിൽ തെറ്റില്ല. കാരണം നമ്മൾ വെള്ളാണി കാർഷിക കോളേജിലുള്ള കീടനാശിനിയുടെ അവശിഷ്ടം പരിശോധിക്കുന്ന ആ ലാബിൽ ഒരിക്കൽ പോലും വാഴയിൽ നിന്ന് കീടനാശിനികൾ ലഭിച്ചിട്ടില്ല, പഴത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതെ, കുറച്ചധികം തന്നെ കീടങ്ങളുണ്ട് വാഴയില്. ആദ്യം നമ്മൾ കന്ന് നട്ട് 1-3 മാസം പ്രായം വരുന്നത് വരെ ഇലകളിൽ എപ്പോഴും ഇലതീനി പുഴുക്കൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ നീരുറ്റി കുടിക്കുന്ന ടിഞ്ച്, ലേസ് വിങ് ബഗ്സ് ഒക്കെ കാണാറുണ്ട്, മണ്ടരികൾ വരാറുണ്ട്, അങ്ങനെ പല കീടങ്ങൾ കാണാം. പക്ഷെ അത് ഈ 3 മാസം വരെയുള്ള പ്രായത്തിൽ മിക്കവാറും അതൊരു ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വരാറുള്ളൂ. ഇപ്പം ഇലദീനി പുഴുക്കളാണെങ്കിൽ നമുക്ക് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന വെള്ളക്കുമ്പള് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തളിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഫ്ലൂബെൻഡാമൈഡോ സ്പൈനോസാഡ് എന്നൊക്കെ പറയുന്ന പുഴുക്കൾക്കെതിരെ ഉപയോഗിക്കാൻ വളരെ നന്നായിട്ടുള്ള കീടനാശിനികളുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ ന്യൂ ജനറേഷൻ ഇൻസെക്ടിസൈഡ്സ് ആയതുകൊണ്ട് വളരെ കുറഞ്ഞ ഡോസിൽ മതിയാവും. 1 മില്ലി 10 ലിറ്ററിൽ അല്ലെങ്കിൽ 2 മില്ലി 10 ലിറ്ററിൽ എന്നുള്ള തോതിൽ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ
1: മതിയാവും.
0: ഇല്ല, വളരെ കുറവാണ്. ഗ്രീൻ ലേബിൾഡ് ഇൻസെക്ടിസൈഡ്സ് ആണ് ഇതെല്ലാം. അപ്പൊ നമുക്കത് ആ സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇലദീനി പുഴുക്കൾക്കെതിരെ അങ്ങനെ ഉപയോഗിക്കാം. നീരൂറ്റി കുടിക്കുന്ന ജീവികളാണെങ്കിൽ നമുക്ക് അതിനെതിരെ ഏതെങ്കിലും ഒരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കാം. ഡൈമെത്തോയിറ്റ്, അതുപോലെ തന്നെ ക്വിനാൽഫോസ് അങ്ങനെ ഏതെങ്കിലും ഒരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ് നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാം. ഇനി ഇതൊന്നും അല്ലാതെ പ്രധാനമായിട്ട് കാണാറുള്ള ഒരു കീടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിമാവിരകളാണ്. നിമാവിരകളും മാണവണ്ടും ഒരുപോലെ തന്നെ ഏകദേശം അതിൻ്റെ ആക്രമണ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ നിമാവിരകളാണെങ്കിൽ അത് രണ്ട് രീതിയിലുണ്ട്, അതിൻ്റെ റൂട്ട്സിനെ എഫക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട്സ് അകത്തുനിന്ന് തുരന്ന് തിന്നിട്ട് അത് ചീഞ്ഞു പോകുന്ന അവസ്ഥയും. ഇത് രണ്ടാണെങ്കിലും നമ്മൾ വെളിയിൽ കാണുന്നത് മഞ്ഞളിപ്പാണ്. അങ്ങനെ മഞ്ഞളിപ്പ് കാണിക്കുന്ന വാഴകൾ നമ്മൾ ആ സോയിൽ ഒന്ന് വാഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഒരു അരക്കിലോ സോയിൽ എടുത്ത് നമ്മൾ ലാബിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിമറ്റോഡ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം നിമാവിരകളുള്ള മണ്ണാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൊരുക്കമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിലൊന്നാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, മാണവണ്ടിനെതിരെ 1 kg വേപ്പിൻ പിണ്ണാക്ക് ഇട്ടാണ് നമ്മൾ നടുന്നത്. അതുപോലെ തന്നെ 1 kg വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് നടുക, അത് മാണവണ്ടിനെയും നിമാവിരകളെയും അകറ്റി നിർത്താനായി സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ആരോഗ്യമുള്ള കന്നുകൾ സെലക്ട് ചെയ്യുക. കന്നിലെ ചെറിയ റൂട്ട്സിലൊക്കെ നിമാവിരകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതും ഇല്ലാത്ത രീതിയിൽ വൃത്തിയായി കന്നൊരുക്കിയതിന് ശേഷം മാത്രം നമ്മൾ നടാനായി ശ്രദ്ധിക്കുക. ഇനി നിമാവിരകൾക്കെതിരെ വേറൊന്ന് ചെയ്യാൻ പറ്റുന്നത് പെയ്സിലോമൈസസ് പോച്ചോണിയ എന്നൊക്കെ പറയുന്ന ചില മിത്ര കുമിളുകളുണ്ട്. അപ്പം ഈ മിത്ര കുമിളുകൾ ഇട്ട് നടുന്നത് 30 g 1 L വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നതോ അല്ലെങ്കിൽ അത് മണ്ണിലിട്ട് നടുന്നതും ഈ നിമാവിരകളെ അകറ്റി
1: നിർത്താനായിട്ട്
0: ഉള്ള സ്ഥലത്ത്, അതെ, എല്ലാ സീസണിലും നിമാവിരകൾ വരും എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും നിമാറ്റിസൈഡ്സ്, കാർബോസൾഫാൻ അങ്ങനെ ഏതെങ്കിലും നിമാറ്റിസൈഡ്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
1: ഡോക്ടർ നീന ലെനിൻ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിൻ. ഡോക്ടർ നീന ലെനിൻ്റെ ഫോൺ നമ്പർ 9447134040. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447134040.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: വെറ്റിലയുടെ മാഹാത്മ്യം. വെറ്റിലയ്ക്ക് നമ്മുടെ നിത്യജീവിതത്തിലും വിശേഷ വേളകളിലും പ്രമുഖ സ്ഥാനമുണ്ട്. മംഗളസൂചകമായ വെറ്റിലയുടെ സാന്നിധ്യം വിവിധ ചടങ്ങുകൾക്ക് അനിവാര്യമാണ്. നിരവധി ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ വെറ്റിലയ്ക്ക് വിവിധ ചികിത്സാരീതികളിലും ഗൃഹവൈദ്യത്തിലും സ്ഥാനമുണ്ട്. വിശപ്പ് കൂട്ടുന്നതിനും ചുമ, ജലദോഷം, ശ്വാസതടസ്സം എന്നിവ അകറ്റുന്നതിനും ഇത് സഹായിക്കുന്നു. വെറ്റിലനീര് പുരട്ടുന്നത് തലവേദന, പേശിവേദന, സന്ധിവേദന, ചൊറിച്ചിൽ, വ്രണങ്ങൾ തുടങ്ങിയവയ്ക്ക് ആശ്വാസമേകുന്നു. വെറ്റിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. വിവിധ വിഭവങ്ങളിലും വെറ്റില ചേർക്കാറുണ്ട്. ഒരു ദഹനസഹായി ആണെന്നതിനാൽ പ്രധാന ഭക്ഷണത്തിന് ശേഷം വെറ്റില ചവയ്ക്കുന്ന ശീലം പഴയ തലമുറയിലെ പലരും ഇന്നും അനുവർത്തിക്കുന്നു. വായിലെ അണുക്കളെയും വായ്നാറ്റത്തെയും അകറ്റുന്നതിനും ചുണ്ടുകൾക്ക് നിറമേകുന്നതിനുമൊക്കെ താംബൂല ചർവണം സഹായകമാണ്. വിശിഷ്ടാവസരങ്ങളിൽ സദ്യ കഴിച്ചു വരുന്ന അതിഥികൾക്ക് വെറ്റിലയോടൊപ്പം മധുരം ചേർത്ത അടയ്ക്ക നൽകുന്ന രീതിയും നിലവിലുണ്ട്.
2: ഇന്നത്തെ വയലും വീടും പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയം അടുത്തു വരികയാണ്. അതിനു മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കമുകിൽ നിന്നാണ്? ഉത്തരം: കായ്ഫലം നൽകി തുടങ്ങി 4-5 വർഷം കഴിഞ്ഞ കമുകിൽ നിന്ന് മാത്രമാണ് അടയ്ക്ക ശേഖരിക്കുന്നത്. അതായത് കുറഞ്ഞത് 15 വർഷം പ്രായമുള്ളവ. പ്രായാധിക്യമായവയിൽ നിന്നും വിത്തടയ്ക്ക എടുക്കരുത്. മരത്തിന്റെ പരമാവധി പ്രായം 35.
3: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
4: വയലും വീടും സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് വിഷ്ണുക്കുറുപ്പ്, ചിത്രം ചട്ടക്കാരി. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

വിപിൻ ലാൽ, മെറിൻ ഗ്രിഗറി, സിത്താര എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം 1971, ബിയോണ്ട് ബോർഡേഴ്സ്. ജ്യോതിഷ് ടി കാശിയുടെ വരികൾ, സിദ്ധാർത്ഥ് വിപിന്റെ സംഗീതം.

മണിവരെ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം എം ജി കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 മറ്റൊരു നമ്പർ 9496556321 ഒരു നമ്പർ കൂടി 9496596321 മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഇനി പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 1983, ഹരിനാരായണന്റെ വരികൾ, ഗോപിസുന്ദറിന്റെ സംഗീതം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങള് ഈ ബി ബി സി കൂട്ടം എന്നാണ് ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ടുകൾ

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരാൾ മാത്രം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം ജോൺസൺ.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ഇനി ശ്വേത പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഓർക്കുക വല്ലപ്പോഴും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങള് ഈ ബി ബി സി കൂട്ടം എന്നാണ് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ടുകൾ

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക.
1: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ട്രോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജ്ജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി UDF. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണർക്ക് കൈമാറിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് BJP. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നാളെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽ ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ICC പുരുഷ T20 റാങ്കിംഗിൽ 275 റേറ്റിംഗ് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. FM ന്യൂസ് ഹെഡ്ലൈൻസിനെ നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9
1: സംഗീതസുധ. ഇപ്പോൾ അമൃത മുരളി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ഡോക്ടർ ഹേമലത, മൃദംഗം നാഞ്ചിൽ AR അരുൾ, ഖടം ആദിച്ചനെല്ലൂർ M അനിൽകുമാർ. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം കീരവാണി രാഗത്തിൽ ഭാവയേ സാരസനാഭം എന്ന കൃതി കേൾക്കാം. ആദിതാളം

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അമൃത മുരളി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ഡോക്ടർ ഹേമലത, മൃദംഗം നാഞ്ചിൽ എ ആർ അരുൾ, ഖടം ആദിച്ചനെല്ലൂർ എം അനിൽകുമാർ. ഇനി ഗാംഗേയ വസനധാര എന്നാരംഭിക്കുന്നു രാഗം ഹമീർ കല്യാണി ആദിതാളം.

ഇതുവരെ കേട്ടത് അമൃത മുരളി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ഡോക്ടർ ഹേമലത, മൃദംഗം നാഞ്ചിൽ എ ആർ അരുൾ, ഖടം ആദിച്ച നെല്ലൂർ എം അനിൽകുമാർ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയ ദേശുദാസ്, ചിത്രം തുമ്പോളി കടപ്പുറം. ONV കുറിപ്പിന്റെ വരികൾ സലിൽ ചൗധരിയുടെ സംഗീതം.

എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനിയൻ ബാവ ചേട്ടൻ ബാവ.

പ്രിയ ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം മെയ് 7 ഉച്ചയ്ക്ക് 12 ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495 9643 21. ഒരു നമ്പർ കൂടി 9496 59 6321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു 9495 9643 21. ഒരു നമ്പർ കൂടി 9496 59 6321. അതിഥി ചലച്ചിത്ര താരം സോന നായർ. അറിയിപ്പ് കഴിഞ്ഞു. ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബട്ടർഫ്ലൈസ്. കെ ജയകുമാറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ഇനി ചിത്രയും ഉണ്ണികൃഷ്ണനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുസൃതിക്കാറ്റ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ടോമിൻ ജെ തച്ചങ്കരി.

കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM. പ്രശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മധു ബാലകൃഷ്ണനും ജിൻഷാ നാണുവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തത്സമയം ഒരു പെൺകുട്ടി. മുരുകൻ കാട്ടാക്കടയുടെ വരികൾ, ശരത്തിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം കാരുണ്യം. ഈ ഗാനത്തിന് വരികൾ എഴുതി സംഗീതം നൽകിയത് കൈതപ്രം.

നിശാസുരഭിയിൽ ആദ്യം കെ.എസ്. ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനാർക്കലി. വരികളെഴുതിയത് രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

നിഷ സുരഭിയിൽ ഇനി നജീം അർഷാദും ജോത്സ്നയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചെമ്പട. റോബിൻ തിരുമലയുടെ വരികൾക്ക് മുസാഫിറിന്റെ സംഗീതം.

ദേവരാഗം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. MD രാജേന്ദ്രന്റെ വരികൾക്ക് MM കീരവാണിയുടെ സംഗീതം.

പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങള് ഈ ബി ബി സി കൂട്ടം എന്നാണ് ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ടുകൾ

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ഫാദർ ജോയ്കുട്ടി വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: മനുഷ്യജീവിതത്തിലെ തിരക്കുകൾക്കും വ്യഗ്രതകൾക്കും ഇടയിൽ ചിട്ടയായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരുവൻ പരാജയപ്പെടുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന നിസ്സംഗതയോടെയുള്ള സമീപനം തോൽവികളിൽ കലാശിക്കും എന്നത് സ്വാഭാവികം. എടുത്ത തീരുമാനങ്ങൾ വികലമാണ് എന്ന് ബോധ്യമാകുമ്പോൾ അവ തിരുത്തി മുമ്പോട്ട് പ്രയാണം ചെയ്യുവാൻ ആകണം. അപ്പോൾ വിജയം സുനിശ്ചിതം. ജയാപരാജയങ്ങളുടെ മാനദണ്ഡം നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ അധിഷ്ഠിതമാണ്. സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടാക്കരുത് എന്ന ഒരു മൊഴിയുണ്ട്. ഒരു നിസ്സാര പ്രശ്നം ലഘുവായി പരിഹരിക്കുവാൻ നമുക്കാകും, എന്നാൽ അതിന് നാം ശ്രമിക്കുന്നില്ല. കാരണം ചെയ്യേണ്ടതെന്തെന്ന് തീരുമാനിക്കുവാൻ നമുക്കാകുന്നില്ല. മനസ്സിൻ്റെ ചഞ്ചലത നിമിത്തം നാം നിഷ്ക്രിയരാകുന്നു. അങ്ങനെ പ്രശ്നം ഗുരുതരമാകുന്നു, പരിഹരിക്കുക എന്നത് ദുഷ്കരമാകുന്നു. അപ്രകാരം ഒരു അവസ്ഥ സംജാതമാക്കരുത് എന്നതാണ് ആ പഴമൊഴിയുടെ അന്തസത്ത. ഏത് തീരുമാനവും ഉചിതമാകണമെങ്കിൽ വെച്ച് താമസിപ്പിക്കാതെ പ്രശ്നത്തിൻ്റെ ഗൗരവം പരിഗണിച്ച് പരിഹാരമാർഗങ്ങളെപ്പറ്റി ചിന്തിച്ച് ഒരു നിഗമനത്തിൽ എത്തുകയാണ് അഭികാമ്യം. ഉപദേശങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഏത് കാര്യമായാലും അന്യരെ ഉപദേശിക്കുവാൻ പലർക്കും താൽപ്പര്യമാണ്. ഇങ്ങനെ മറ്റുള്ളവർ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രാപ്യമാകണമെന്നില്ല. ബുദ്ധിയും യുക്തിയും സമന്വയിച്ച വ്യക്തിത്വങ്ങൾ എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കണം. എൻ്റെ ഉറ്റ സുഹൃത്ത് പറഞ്ഞതാണല്ലോ, അതനുസരിച്ചില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കേണ്ടതില്ല. നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ പോലും നാം സ്വയം തീരുമാനമെടുക്കുന്നതാണ് കരണീയം. തീരുമാനങ്ങൾ എന്തായാലും വസ്തുതകളുടെ പിൻബലമുണ്ടാകണം. വസ്തുതകൾ നൽകുന്നവരോട് സ്നേഹമസൃണമായി സംവദിക്കുമ്പോൾ മനസ്സിൽ ആശയങ്ങൾ രൂപപ്പെട്ടു വരും. അതനുസരിച്ച് പ്രവർത്തന നിരതരാകാനാകും. നമ്മുടെ അഭിപ്രായത്തെ എതിർക്കുന്നവരോട് ശണ്ട കൂടരുത്. അവർ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് നിരീക്ഷിക്കണം. നന്നായി ചിന്തിച്ച് എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാകണം. തെറ്റായ തീരുമാനമെന്ന് ആരെങ്കിലും അഭിപ്രായപ്പെട്ടാൽ പരിഭ്രമിച്ച് തീരുമാനം മാറ്റേണ്ടതില്ല. എന്നാൽ പാളിച്ച വന്നു എന്ന് വ്യക്തമായാൽ വാശി പിടിച്ച് അതിൽ കടിച്ച് തൂങ്ങേണ്ടതുമില്ല. തീരുമാനം മാറ്റുന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നിഗമനം അനുചിതമാകാൻ കാരണമെന്താണെന്ന് അപഗ്രഥിക്കണം. മനസ്സിലായാൽ അത് ആവർത്തിക്കാതിരിക്കാൻ നമുക്കാകുമല്ലോ. വികലമായ മനസ്സുമായിരുന്നാൽ പുതിയ ആശയങ്ങൾക്കും യുക്തികൾക്കും നമ്മുടെ അന്തരംഗത്തിലേക്ക് കടക്കാൻ കഴിയാതെ പോകും. തീരുമാനം വേഗം എടുക്കണമെന്ന് പറഞ്ഞെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ഷിപ്രകോപം കൊണ്ട് വികാര വിക്ഷോഭിതരായിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. ആ സമയത്ത് നമ്മുടെ യുക്തി വേറൊരു തലത്തിലായിരിക്കും. നമ്മെ അലോസരപ്പെടുത്തുന്ന കത്തിന് ഉടൻ മറുപടി എഴുതരുതെന്ന് പറയാനുള്ള കാരണം ഇതുതന്നെ. ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ നാം ഉത്കണ്ഠാകുലരാകരുത്. അഭിമുഖീകരിക്കുന്ന വിഷമവൃത്തത്തിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന വിചിന്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ജീവിതം നന്നായി കരിപ്പിടിപ്പിക്കുന്നതിൽ നല്ല തീരുമാനങ്ങൾക്ക് നിർണായകമായ സ്ഥാനമുണ്ട്. പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ പിന്നീട് അനിവാര്യമായിരിക്കുന്നത് സമർപ്പണമാണ്. ലക്ഷ്യപ്രാപ്തി നേടുന്നതുവരെ അശ്രാന്ത പരിശ്രമത്തിൽ ഊന്നിയ പ്രവർത്തനം. പ്രവർത്തന പന്ഥാവിലെ ക്ലേശങ്ങൾ വൈതരണികളല്ല, പ്രത്യുത ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളായി പരിഗണിക്കണം. പ്രതിസന്ധികൾ തരണം ചെയ്ത് നേടിയെടുക്കുന്ന വിജയമാണ് ഉദാത്തമായത്.
0: ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.